ആകാശവാണി 103.6 റിയൽ എഫ്എം. സമയം 5 മണി കഴിഞ്ഞ് 53:22. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 22, കൊല്ലവർഷം 1201, മേടം 29, 2026 മെയ് 12, ചൊവ്വാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ വി പ്രകാശ്.
1: ആവശ്യത്തിനുള്ളതെല്ലാം പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട് എന്ന കാര്യം നാം വിസ്മരിച്ചു പോകുന്നു. ഈ ലോകത്തിലെ കാഴ്ചകൾ കാണാൻ ദൈവം നമുക്ക് രണ്ട് കണ്ണുകൾ തന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും പ്രവർത്തന രീതി വ്യത്യസ്തമാണെങ്കിലും ആ നേത്രങ്ങൾ പരസ്പരം സഹകരിച്ച് നമ്മെ സഹായിക്കുന്നു. ഈ ഭൂമിയിലെ ശബ്ദങ്ങൾ കേൾക്കാൻ ദൈവം രണ്ട് കാതുകൾ തന്നിരിക്കുന്നു. അതും ഒരു അനുഗ്രഹമാണ്. ഏറ്റവും കുറഞ്ഞ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയുകയില്ല. ഫ്രീക്വൻസി കൂടിയ ശബ്ദങ്ങളും ശ്രവിക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് നാം അറിയുന്നില്ല. കണ്ണ്, കാത് എന്നിവയെപ്പോലെ തൊക്കും ഒരു അനുഗ്രഹമാണ്. സ്പർശം മൂലം നമുക്കുണ്ടാകുന്ന ഭാവന സുഖത്തെയാണ് മായ എന്ന് പറയുന്നത്. ഗന്ധവും നമ്മെ ആകർഷിക്കുന്നു. നാക്കുകൊണ്ട് വ്യത്യസ്ത രസങ്ങളും അനുഭവിക്കുന്നു. ചുരുക്കത്തിൽ വേണ്ടുന്നതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന വെള്ളവും ആഹാരവും ഈ ഭൂമിയിലുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പലരും അസ്വസ്ഥരാണ്. എന്താണ് ഇതിന് കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള പ്രകൃതി ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ആവശ്യം കൊണ്ട് മനുഷ്യൻ തൃപ്തി അടയുന്നില്ല. ആർത്തിയാണ് അവനെ ഭരിക്കുന്നത്. വേണമെങ്കിൽ അത്യാർത്തി എന്ന് വിളിക്കാം. അത്യാർത്തി എന്ന് ഒരു തരം അഗ്നിയാണ്, ആളിക്കത്തുന്ന അഗ്നി. ഈ അഗ്നിയെ കെടുത്താൻ ദൈവത്തിന് പോലും കഴിയുകയില്ല. എത്ര കിട്ടിയാലാണ് ഒരാൾക്ക് തൃപ്തി വരിക? ലോകം മുഴുവൻ ഒരാൾക്ക് സ്വന്തമായി കിട്ടിയിരിക്കുന്നു എന്ന് കരുതുക, ആ വ്യക്തിക്കും തൃപ്തി ഉണ്ടാവില്ല. ലോകം മുഴുവൻ സ്വന്തമായി കിട്ടിയതുകൊണ്ട് എന്ത് കാര്യം? തനിക്ക് മത്സരിക്കാൻ ഇവിടെ ആരുമില്ല. മാത്രമല്ല, ദുരിതം വേറെയും കിടക്കുന്നു. ഇത് പ്രൊമോഷൻ ഇല്ലാത്ത ഒരു സ്ഥാനമാണ്. അടിക്കടി ഉയരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ലോകത്തെ സ്വന്തമാക്കിയാൽ ഇനി എവിടേക്കാണ് ഉയരുക? നമ്മുടെ അത്യാർത്ഥി നമ്മെ എവിടെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന് ആലോചിക്കുക. താങ്ങാനാവുന്നതിൽ നല്ല അധികം ഏറെ ശബ്ദം ചെവിയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ദഹിക്കാൻ കഴിയാത്ത വിധം ആഹാരം കഴിക്കുന്നു. സകല ഇന്ദ്രിയങ്ങളും നമ്മളോട് പിണങ്ങി നിൽക്കുകയാണ് എന്ന കാര്യം നാം അറിയുന്നില്ല. ആഹാരങ്ങൾ നിയന്ത്രിക്കുക, കാഴ്ചകൾ നിയന്ത്രിക്കുക, കാതിന് വിശ്രമം കൊടുക്കുക, അത് നാം അനുസരിക്കുന്നില്ല. അതിൻ്റെ പ്രതികരണമായി പ്രകൃതി തരുന്ന ശിക്ഷയാണ് രോഗങ്ങൾ എന്നത്. ഇന്നത്തെ രോഗങ്ങളെ പൊതുവായി വിളിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്നാണ്. ജീവിത രീതിയിൽ വന്ന മാറ്റത്തെയാണ് ഇത് കുറിക്കുന്നത്. ഓരോ അവയവത്തെയും നാം ക്ഷീണിപ്പിക്കുന്നു. പരസ്പരം കൂടിച്ചേരാൻ പാടില്ലാത്ത പദാർത്ഥങ്ങളെ കൂട്ടിച്ചേർത്ത് ആഹാരമാക്കി അകത്തേക്ക് കഴിക്കുന്നു. ആസ്പത്രികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. ആസ്പത്രികൾ, മരുന്ന് നിർമ്മാണ ഫാക്ടറികൾ തുടങ്ങിയവയുടെ വർധന ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെ കണക്കാക്കാൻ കഴിയുകയില്ല. ഈ അവസരത്തിൽ നാം കൂട്ടമായി ചിന്തിക്കേണ്ടത് നമ്മുടെ ദൂർത്തിനെക്കുറിച്ചാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് നമ്മെക്കുറിച്ചൊന്ന് തന്നെ ചിന്തിക്കാം. സൗകര്യപ്രദമല്ലാത്ത ഗ്രഹങ്ങളിൽ താമസിക്കുന്ന ജനലക്ഷങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതേസമയം സമ്പന്നരുടെ കാര്യമെടുക്കുക. ഇത്രയും വലിയ ഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ? വീട്ടിൽ താമസിക്കുന്നവരുടെ എണ്ണം ശരാശരി 4 എന്ന് കണക്കാക്കിയാലും എത്രയോ ചതുരശ്രടി വിസ്താരമുള്ള ഗ്രഹങ്ങളാണ് പലരും പണിതീർത്തിരിക്കുന്നത്. വീട്ടിലെ എല്ലാ മുറിയിലും ഫാൻ സൗകര്യം, ആവശ്യത്തിലധികം വൈദ്യുതി ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്തും ആവശ്യത്തിലധികം. പുറത്ത് ചെരുപ്പുകളുടെ കൂമ്പാരം, നഷ്ടപ്പെടുത്തി മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ ആഹാര വസ്തുക്കൾ, ആർഭാടത്തെ ഒരു മതവും പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് ഓർക്കുക. അനാവശ്യ ആർഭാടങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടാം എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. വിനയപൂർവ്വം ഈ ആശയം നമ്മുടെ മനസ്സിൽ മുഴങ്ങട്ടെ. ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് സ്നേഹത്തോടെ തന്നിട്ടുണ്ട്. പക്ഷേ ആർത്തി അത് അഗ്നിയാണ്. ആർത്തിക്ക് വേണ്ടതത്രേ നൽകാൻ ദൈവത്തിന് പോലും കഴിയില്ല എന്ന ആശയം നമുക്കിന്ന് ചിന്തിക്കാം.
0: ഡോക്ടർ എ വി പ്രകാശ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് മോദി വഡോദരയിൽ പറഞ്ഞു. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്ത് ഒരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ സെഹത് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ നടപടികൾ നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ജാമ്യാപേക്ഷകൾ സ്വയം ലിസ്റ്റ് ചെയ്യാനും തീർപ്പാക്കലിന് സമയപരിധി നിശ്ചയിക്കാനും കോടതി ആവശ്യപ്പെട്ടു. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗുവാഹട്ടിയിലെ ഖാനാപാഡ വെറ്റിനറി

സെമിനറി കോളേജ് ഗ്രൗണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തമിഴ്നാട്ടിലെ അണ്ണാ ഡി എം കെ നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷം. പാർട്ടിയിലെ 30 അംഗങ്ങൾ പി വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യയ്ക്ക് കത്ത് നൽകി. 17 അംഗ വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നേതാവായി തീരുമാനിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. FM പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

103.6 ശ്രീലഫങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാതവന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐക്യറൻ റിസർച്ച് സെന്റർ സ്മൃതിമുതൽ, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, 7:00 കേൾക്കാം സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, 7:05 ഓപ്പൺ ഫോറം ഒരു തെരുവിന്റെ കഥ, 7:20 കേരശ്രം സമൃദ്ധി വിളിച്ചെണ്ണ അപൂർവഗാനം, സഹപ്രായോജകർ വെനിഷ്യ ബാത്വേ, 7:25 കേൾക്കാം മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം, 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം, സഹപ്രായോജകർ ജി എം സി ഓർത്തഡോക്സ് ഹോസ്പിറ്റൽ, 7:35 കേൾക്കാം മുബാറക് ജ്വല്ലറി ശ്രദ്ധ,

7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജക നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെൻറ്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, കോഴിക്കോട് കരിയോൾ കിസ്, സഹപ്രായോജക വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെൻറ്റർ നോവൽ ടൈം, അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:02 9:20 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലം. ഒൻപത് 9:30 ഇഷൽമാല. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് കോൾ റേറ്റ് പ്രിയഗീത്, ക്ഷമിക്കണം, റീഗൽ ജ്വല്ലേഴ്സ് കോൾ റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:00 യുവർ ചോയ്സ്. 12:02 12:40 എവർഗ്രീൻ ഡ്യുയറ്റ്സ്.

2:15 കേൾക്കാം, തുടർ നാടകം 4 മ്യൂസിക് മിക്സ്, 4:45 ഞാറ്റുവേല, 5:02 കോളിവുഡ് ഹിറ്റ്സ്, 5:30 ഹിന്ദി ചലച്ചിത്രഗാനം, 6:02 കേൾക്കാം ഗാനകേളി.

7:35 ലളിത ഗാനങ്ങൾ, 8:02 ആർട്ട് കഫേ, തുടർന്ന് സുവർണ മലരുകൾ. റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ

0: കാവ്യാഞ്ജലി.
1: കുഞ്ചൻ നമ്പ്യാരുടെ വിദുരവാക്യം ആലപിക്കുന്നു ഡോക്ടർ സി വി ജിഷാമേരി.

0: കുഞ്ചൻ നമ്പ്യാരുടെ വിദുരവാക്യം എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷാമേരി.
1: കാവ്യാഞ്ജലി.

103.6. പ്രഭാതവന്ദനം.

ഇനി കേൾക്കാം മകം തൊഴും നേരം എന്ന് തുടങ്ങുന്ന ഗാനം. ആലാപനം സംഗീതം.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ചന്ദനച്ചോല എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പി സുശീല പാടിയത്, ഡോക്ടർ ബാലകൃഷ്ണന്റെ വരികൾക്ക് കെ ജെ ജോയ് സംഗീതം നൽകിയത്.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്യ സ്മൃതി മധുരത്തിൽ വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും ജാനകിയും പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: കേൾക്കാം ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിലെ ഗാനം പി. സുശീല പാടിയത്. വയലാറിന്റെ വരികൾ, ജി. ദേവരാജന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഗാന്ധിഗൃഹത്തിൽ ഉപ്പു സത്യാഗ്രഹ സ്മൃതി സദസ്സ് രാവിലെ 11 മണിക്ക് യു കെ കുമാരൻ ഉദ്ഘാടനം ചെയ്യുന്നു. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഈ ഭൂമിയുടെ പേരാണ് നാടകം എന്ന പേരിൽ കെ വി വിജേഷ് അനുസ്മരണവും നാടകോത്സവവും നടക്കുന്നു. കെ വി വിജേഷ് സംവിധാനം ചെയ്ത കൊമ്പത്തൊരുത്തി നാടകത്തിൻ്റെ വീഡിയോ പ്രദർശനം വൈകിട്ട് 6 മണിക്ക്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂൾ മൈതാനത്ത് ഇ സി ഭരതൻ സ്മാരക സബ് ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റ് രാവിലെ 7 മുതൽ. പാളയം പച്ചക്കറി മാർക്കറ്റ് മെഗാ ശുചീകരണം രാവിലെ 9 മണിക്ക് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യുന്നു. കൊളത്തറ കാലിക്കറ്റ് ഓർഫനേജ് ക്യാമ്പസ് സി ഐ സി എസ് ഹാളിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ഏകദിന പഠന ക്യാമ്പ് ഉദ്ഘാടനം ഡോക്ടർ റോഷൻ ബിജ്ലി രാവിലെ 10 മണിക്ക് നിർവഹിക്കുന്നു. കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
8: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിൽ ഉണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള

0: മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് അദ്ദേഹം വഡോദരയിൽ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണ്യ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന ജനകീയ മുന്നേറ്റമുണ്ടാകണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ, വൈദ്യുത വാഹനങ്ങൾ വാങ്ങാനും മെട്രോ അടക്കം പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താനും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. വെള്ളിയാഴ്ച UAE-യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ UAE യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗോഹട്ടിയിലെ ഖാനാപാഡ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തുടർച്ചയായി 2nd തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേൽക്കുന്നത്. NDA 3rd തവണയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കുചേരും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AINRC നേതൃത്വത്തിൽ NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5rd തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാല യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, KMurlidharan, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായേക്കും. കേരളത്തിൽ CPM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. 15 മുതൽ ഘട്ടങ്ങളായി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. June 10 ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 മണ്ഡലങ്ങളിലെ കമ്മിറ്റി യോഗങ്ങളും ഇതിന് പിന്നാലെ നടക്കും. തമിഴ്നാട്ടിലെ അണ്ണാ DMK നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷമായി. പാർട്ടിയിലെ 30 അംഗങ്ങൾ P. വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കുറുപ്പയ്യയ്ക്ക് കത്ത് നൽകി. 17 അംഗങ്ങളുടെ മറ്റൊരു വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിജയ ഗവൺമെന്റിന് ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്തൊരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ആരോഗ്യത്തിന് ശാസ്ത്ര മികവ്, കാർഷിക പരിവർത്തനത്തിലൂടെ എന്ന കൃഷി ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത സംരംഭം സഹത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്കൊപ്പമാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുയോജ്യമായ ഭക്ഷ്യസാധനങ്ങൾ എന്ന ലക്ഷ്യമാണ് സെഹത്ത് പദ്ധതിക്ക് പിന്നിൽ. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തേക്ക് വേണ്ട LPG സ്റ്റോക്കുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സുപ്രീംകോടതി നടപടികൾ നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷകൾ സ്വയമായി ലിസ്റ്റ് ചെയ്യാനും അവ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കാനും

ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. കാലതാമസം ഒഴിവാക്കാൻ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം വഴി ജാമ്യാപേക്ഷകൾ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ലിസ്റ്റ് ചെയ്യണമെന്നും കോടതി ശുപാർശ ചെയ്തു. കോടതി ബെഞ്ചിനും അഭിഭാഷകർക്കും ഇടയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് രാജ്യത്തുടനീളം പരാതി പരിഹാര സമിതികൾ രൂപീകരിക്കണമെന്ന് മറ്റൊരു ഉത്തരവിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്ന് നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. ഇന്ന് രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. എഴുത്തുകാരായ സി വി ബാലകൃഷ്ണൻ, കെ സി നാരായണൻ, കെ വി സജയ്, ഇ ജയകൃഷ്ണൻ, പി പി ശ്രീധരനുണ്ണി, കെ എം നരേന്ദ്രൻ, ഗായകൻ വി ടി മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ സി വി ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. ആകാശവാണി 90-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6:00 പരിപാടി. ആകാശവാണി നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1:00 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം. കൊൽക്കത്തയിൽ ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ഈസ്റ്റ് ബംഗാൾ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് മോഹൻബഗാൻ സൂപ്പർ ജയന്റ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം വ്യാഴാഴ്ച പുലർച്ചെ യാത്ര തിരിക്കും. മെയ് 17 വരെയാണ് സർവീസ്. ആകാശ എയർലൈൻസിന്റെ 7 സർവീസുകളാണ് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്നത്. യാത്രയുടെ മുന്നൊരുക്കങ്ങളും സൌകര്യങ്ങളും എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിലയിരുത്തി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരളതീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശമുണ്ടായി. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാട് സംഭവിച്ചു. നാദാപുരത്ത് 5 വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. മലപ്പുറം നിലമ്പൂർ മലവാരത്ത് ശക്തമായ മഴയെ തുടർന്ന് കാളികാവിലെ കെട്ടുങ്ങൽ ചിറ, ചാഴിയോട് ചിറ എന്നിവ നിറഞ്ഞു. ഇതോടെ മേഖലയിലെ കടുത്ത വരൾച്ചയ്ക്ക് ആശ്വാസമായി. മലയോര നിവാസികൾക്കും കർഷകർക്കും മഴ ആശ്വാസമായി മാറി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. രാവിലെ ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് മേധാ പട്കർക്കും പെരുമാൾ മുരുകനും അഴീക്കോട് പുരസ്കാരങ്ങൾ എഴുത്തുകാരൻ എം മുകുന്ദൻ സമ്മാനിക്കും. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്കുലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി മണിയേരി വിഷ്ണു, പുതുശ്ശേരി കുന്നേക്കാട് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:00 പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ ആദ്യ ദിവസം അവതരിപ്പിച്ചു. സെമിനാർ ഇന്ന് സമാപിക്കും. കാസർഗോഡ് നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 50 പിന്നിട്ടു. 100 ആളുകൾ പങ്കെടുത്ത മനുഷ്യമതിലും സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിലുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത വിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന ട്രെയിനുകളുടെ സമയവിവരങ്ങൾ.

0: 8-7 മുംബൈ ലോകമാന്യതിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നതായും അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന മറ്റേ എല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നതായും റെയിൽവേ അധികൃതർ അറിയിച്ചു.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
2: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
7: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
0: ഇന്ത്യൻ ഓഹരി വിപണി ഇന്നലെ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബി എസ് സി സെൻസെക്സ് 1312 ഇടിഞ്ഞ് 76015, നിഫ്റ്റി 360 കുറഞ്ഞ് 23815 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണം പവന് 800 കൂടി 112,520. വെള്ളി കിലോഗ്രാമിന് 264,600.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
7: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: അന്തപ്പൻ എന്താ ഒരു മൗനം?
9: പരസ്യത്തില് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ട് മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
10: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
11: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
11: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: 24 പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
11: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: ശ്രീബുദ്ധന്റെ ജീവിതം മലയാള സിനിമയിൽ അത്യപൂർവമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ കരുണ എന്ന സിനിമയിൽ ബുദ്ധസ്തുതിയായി ഒരു ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യേശുദാസ് പാടിയ ഈ ഗാനം ഒരുക്കിയത് ONV കുറുപ്പ് ദേവരാജൻ ടീം.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും. എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
7: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: ബെനീസിയ ബാത്ത്വെയേഴ്സ്.
9: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
8: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
10: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മാത്രമാണ് മലബാറിൽ റോഡ് ഗതാഗതം ആരംഭിക്കുന്നത്. തോണികൾ മാത്രം കണ്ടിരുന്ന കോഴിക്കോട്ടുകാർ ജലഗതാഗതത്തിൽ നിന്ന് റെയിൽ ഗതാഗതത്തിലേക്കാണ് ആദ്യമായി കാൽവെക്കുന്നത്. 1861 ചാലിയത്തെത്തിയ തീവണ്ടി 1888 കോഴിക്കോട്ടുമെത്തി. റോഡ് ഗതാഗതത്തിനായി 20-ാം നൂറ്റാണ്ട് വരെ പിന്നെയും മലബാറുകാർ കാത്തിരിക്കേണ്ടി വന്നു. അതിനു മുൻപുള്ള മലബാറിലെ യാത്രകൾ എങ്ങനെയായിരുന്നു? മലബാറിലെ ഗതാഗത സംവിധാനങ്ങൾ ആദ്യകാലങ്ങളിൽ വികസിച്ചത് എങ്ങനെയാണ്? കോഴിക്കോട് ഒരു ആധുനിക നഗരമായി വളർന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ ഷിനോയ് ജസിന്തിൻ്റെ നിരീക്ഷണങ്ങൾ.
1: 1859 തലശ്ശേരി നിന്ന് കോഴിക്കോടേക്ക് ഈ ചരക്കുകൾ വരുന്നുണ്ട്. തലശ്ശേരി അന്ന് ഒരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു. ധാരാളം ചരക്ക് ഗതാഗതം നടന്നിരുന്നൊരു പ്രദേശം കൂടിയാണ്. അപ്പം അവിടെ നിന്ന് കോഴിക്കോട് അങ്ങാടിയിലേക്കുള്ള ചരക്കും അതുപോലെ തന്നെ കോഴിക്കോട് അങ്ങാടിയിൽ നിന്നും തലശ്ശേരിക്ക് തിരിച്ചുമുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്നതിൽ ഈ കാളവണ്ടിയും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അന്ന് ഒരു കാളവണ്ടിയുടെ വാടക എന്ന് പറയുന്നത്

0: മൈല് ദൂരത്തേക്ക് സഞ്ചരിക്കുന്നതിന് ഒരു റുപ്പിക 4 അണ ആണ് അന്ന് ഈടാക്കിയിരുന്നത്. അപ്പം ഇങ്ങനെ നഗരത്തിനെ ബന്ധിപ്പിക്കുന്നതിന് ഉള്ള പല മാർഗങ്ങളും അതേസമയം വരുമാന സ്രോതസ്സുകളും ഇതുവഴി ഉണ്ടാക്കിയിരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ വീതികൾ ഇത്രത്തോളം വരുന്നതിനനുസരിച്ചിട്ട് ട്രെയിൻ ഗതാഗതം മാതിരിയല്ലല്ലോ റോഡ് വഴിയുള്ള ഗതാഗതം, റെസ്റ്റ് ഹൗസസ് എന്ന് പറയുന്ന സത്രങ്ങളുടെ വരവ് നമുക്ക് നിറയെ കാണാൻ പറ്റുന്നുണ്ട്. ഈ റോഡുകളിലൊക്കെ തന്നെ സത്രങ്ങളുണ്ടായിരുന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ വരുന്ന ഒരാൾക്ക് 20കൾക്ക് ശേഷം ഇപ്പം നടന്നു വരുന്ന ഒരാൾക്ക് ഒരു സത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സഞ്ചരിച്ച് വരുന്ന ഒരാൾക്ക് സത്രത്തിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രമാണെങ്കിൽ അന്ന് 1 രൂപയാണ് അന്നൊരു ഫുൾ ഡേക്ക് ഈടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ 1 രൂപ 8 അണ ആയിരുന്നു അന്ന് ഈടാക്കിയിരുന്നത്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇപ്പോൾ റവന്യൂ പരമായിട്ട് എന്തിനെങ്കിലും സഞ്ചരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സഞ്ചരിക്കുന്നവർക്കൊക്കെ ഇതിൽ ഇളവ് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഇളവിനെ കുറിച്ചിട്ട് ഉള്ള ധാരാളം രേഖകൾ നമുക്ക് ഈ PWD റെക്കോർഡ്സിലും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും.
1: പൊതുവേ മലബാറുകാർ അധികം യാത്ര ചെയ്തിരുന്നില്ല. എന്നാൽ ഭരണാധികാരികളായ ബ്രിട്ടീഷുകാർക്ക് യാത്രകൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ല. പല്ലക്കുകളിലും മഞ്ചലുകളിലുമായിരുന്നു ഇക്കൂട്ടരുടെ യാത്ര. പല്ലക്കുകൾ പൊതുവേ ധനാഢ്യരുടെ യാത്രാവാഹനമായിരുന്നു. മഞ്ചലുകളാകട്ടെ കുറേ കൂടി ജനകീയമായൊരു വാഹനവും. പല്ലക്കും മഞ്ചലും ചുമന്നിരുന്നത് അമാലന്മാർ എന്ന് മലയാളത്തിലും ബെയറേഴ്സ് എന്ന് ആംഗലേയത്തിലും വിളിച്ചു വന്നിരുന്ന ഒരു കൂട്ടരായിരുന്നു. പല്ലക്കുകളേക്കാൾ കനം കുറവുള്ളതും വില കുറവുള്ളതും മഞ്ചലുകൾക്കായിരുന്നതിനാൽ അമാലന്മാരും മഞ്ചലുകളെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. സർക്കാർ ബെയറർമാരും സ്വകാര്യ ബെയറർമാരും ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കൂട്ടരെ സ്ഥിരമായി ലഭിക്കുക സാധ്യമായിരുന്നില്ല. ഇക്കൂട്ടരെ യാത്രക്കാർ സംഘടിപ്പിക്കേണ്ടതായി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ മലബാറിലെത്തുന്ന യൂറോപ്യന്മാരായ യാത്രക്കാർ യാത്രയുടെ പൂർണ്ണ വിവരവും ഇടത്താവളങ്ങളുടെ വിവരവും കലക്ടർമാരെ മുൻകൂട്ടി അറിയിക്കണമായിരുന്നു. മലബാറിലെ അമാലന്മാരെക്കാൾ മദ്രാസിൽ നിന്നുള്ള അമാലന്മാരെയാണ് മലബാർ കലക്ടർ തോംസൺ ഇഷ്ടപ്പെട്ടിരുന്നത്. 1839 ഏപ്രിൽ 1 അദ്ദേഹം മിലിറ്ററി സൂപ്രണ്ടിനെഴുതിയ ഒരെഴുത്തു തന്നെ ഉദാഹരണം. താങ്കൾ കണ്ണൂരിൽ നിന്ന് വേഗം കോഴിക്കോട്ടെത്തുക, എന്നിട്ട് തലശ്ശേരിയിലെ അമാലന്മാരെ ഇവിടെ വെച്ച് പറഞ്ഞുവിടുക. ഇവിടെ നിന്ന് മദ്രാസ് അമാലന്മാരോടൊപ്പം കോയമ്പത്തൂർക്ക് പോയിക്കോളൂ. തലശ്ശേരി അമാലന്മാരെക്കാൾ മിടുക്കർ മദ്രാസ് അമാലന്മാരാണ്. അവർ കഴിവുള്ളവരും വിശ്വസ്തരുമാണ്. കൂർഗിലെ സൂപ്രണ്ടിനോട് മലബാർ കലക്ടർ അവിടെ ലഭ്യമാകുന്ന അമാലന്മാരെക്കുറിച്ച് ഇതേ വർഷം തന്നെ ഒരന്വേഷണം നടത്തുന്നുണ്ട്. താങ്കൾ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും കണ്ണൂരിലേക്ക് വരുന്ന യാത്രക്കാർക്ക് വേണ്ടി ഏതൊക്കെ ഇടത്താവളങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? എത്ര അമാലന്മാരെയാണ് സാധാരണയായി ഉപയോഗിക്കാറ്? എന്താണ് അവരുടെ കൂലി? യാത്രക്കാർ എത്ര ദിവസം മുൻകൂട്ടി യാത്രയുടെ വിവരം തരണം? ഇതൊക്കെയാണ് കത്തിലുള്ള ചോദ്യങ്ങൾ. മറ്റൊരു കത്ത് മലബാർ കലക്ടർ ബോർഡിന് അയച്ചതാണ്. വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടെത്താൻ ഞാൻ 2 മാർഗം പറഞ്ഞുതരാം. 1, കുണ്ടാചുരം വഴി ജലമാർഗം കോഴിക്കോട്ടെത്താം. പക്ഷേ വെള്ളം കുറവായതിനാൽ മാർഗമധ്യേ തടസ്സങ്ങൾ ഉണ്ടാവാം. 2, നിങ്ങൾ ചോലക്കലെത്തുക. അവിടെ സർക്കാർ അമാലന്മാർ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അവർ നിങ്ങളെ കോഴിക്കോട്ടെത്തിക്കും. ഒരാളുടെ യാത്രയ്ക്ക് 2-4 അമാലന്മാർ മതിയെന്ന് ധരിക്കരുത്. യാത്രയിൽ ഉടനീളം വേണ്ട അമാലന്മാരെ ഒപ്പം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കത്തുകൂടി നോക്കാം. പാലക്കാട്ട് നിന്നും കോയമ്പത്തൂർക്ക് ഒരു ഡ്രസ്സറായ പെഡ്രോ ആന്റോണിയോ റൊസാരിയോയ്ക്ക് 12 സർക്കാർ അമാലന്മാരെ അയച്ചു കൊടുത്തതിൻ്റെ ബില്ല് ഇതോടൊപ്പം അയക്കുന്നു. അമാലന്മാരുടെ ചാർജ് 8 റുപ്പിക 4 അണ 2 പന്തങ്ങൾക്കായി 2.5 സേർ എണ്ണയ്ക്ക് 3 അണ 2 പന്തത്തിന് മാത്രമായി ചെലവ് 1 അണ 2 രൂപ 1839 നവംബർ 28 മലബാർ കലക്ടർ ഈ കത്ത് എഴുതിയതായി കാണുന്നത്. സർക്കാർ അമാലന്മാർ ശമ്പള വർധനയ്ക്കായി ഒരു പണിമുടക്ക് നടത്തിയതായും കാണാം. അവർ ഒരാൾക്ക്

മാസം ഒരു 20 രൂപ തോതിൽ ശമ്പളം കിട്ടണമെന്ന ആവശ്യമുന്നയിച്ചു. മാനന്തവാടിയിലെ അമാലന്മാരായിരുന്നു ഈ പണിമുടക്ക് നടത്തിയത്. തുടർന്ന് പ്രകോപിതരായ മദ്രാസ് സർക്കാർ മാനന്തവാടിയിലെ അമാലന്മാർക്ക് വിലക്ക് കൽപ്പിക്കുകയും തലശ്ശേരിയിലെ അമാലന്മാരെ ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇതിനെതിരെ മലബാർ കലക്ടർ ചീഫ് സെക്രട്ടറിയായ ഷാമിയാറിനെഴുതിയ കത്ത് ഇങ്ങനെയാണ്: ഓരോ അമാലന്മാർക്കും മാസത്തിൽ 1 രൂപ തോതിൽ കൊടുത്തില്ലെങ്കിൽ വയനാട്ടിൽ നിലനിൽക്കുകയില്ല എന്ന മാനന്തവാടി അമാലന്മാരുടെ ഭീഷണിയെ തുടർന്ന് നാം തലശ്ശേരിയിൽ നിന്നും അമാലന്മാരെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. എന്നാൽ ഇത് പ്രശ്നങ്ങളുണ്ടാക്കുമെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. തലശ്ശേരിയിലെ അമാലന്മാർക്ക് വയനാട്ടിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുവാൻ സാധിക്കുകയില്ല. മൈസൂരിൽ നിന്നും വരുന്ന യാത്രക്കാർ ആദ്യമായി എത്തുന്നത് വയനാട്ടിലെ ബാവലിയിലാണ്. ബാവലിയിലെ കാടുകൾ വളരെ വന്യവും ഇവിടുത്തെ കാലാവസ്ഥ തികച്ചും അസുഖകരവുമാണ്. ഇവിടെ തങ്ങുന്ന യാത്രക്കാർ ബാവലിയിലെ കുപ്രസിദ്ധി നേടിയ പനിയിൽ നിന്ന് എന്റെ അറിവിൽ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. മറച്ചുകെട്ടില്ലാത്ത ഒരു ഷെഡ് മാത്രമാണ് നാം ഇവിടെ യാത്രക്കാർക്കായി പണിതിട്ടുള്ളത്. എന്നു മാത്രമല്ല, മൈസൂരിൽ നിന്നും എത്തുന്ന യാത്രക്കാർ ഇപ്പോൾ തരുന്നതുപോലെ 10 ദിവസത്തെ നോട്ടീസ് മതിയാകില്ല. കൂർഗ് വഴിയുള്ള ഗതാഗതം ശരിപ്പെട്ടാൽ വേണമെങ്കിൽ നമുക്ക് ഈ ബാവലി വഴിയുള്ള ഗതാഗതം ഒഴിവാക്കാമായിരുന്നു. അതിനാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടത്തെ കാലാവസ്ഥയ്ക്ക് മാനന്തവാടി അമാലന്മാർ തന്നെയാണ് പറ്റിയത്. ആയതിനാൽ അവർക്ക് മാസം 1 രൂപ വെച്ച് തന്നെ കൊടുക്കുക. 1839 ജൂലൈ 22 ഈ കത്തെഴുതിയതായി കാണുന്നത്. ഇന്നത്തെ പോലെ അങ്ങാടികളൊന്നുമില്ലാതിരുന്ന അക്കാലത്ത് യാത്രക്കാർക്കായി ചന്തകൾ തുറക്കുവാൻ കൽപ്പനയിട്ടിരുന്നതായി കാണുന്നു. 1839 സെപ്റ്റംബർ 5 മലബാറിലെയും കാനറയിലെയും ഓഫീസർ കമാൻഡിന് മലബാർ കലക്ടർ അയച്ച എഴുത്തിങ്ങനെയാണ്: വയനാട് മുതൽ കണ്ണൂർ വരെയുള്ള വഴികളിലെ ഇടത്താവളങ്ങളിൽ ചന്തകൾ ഇനി പറയുന്ന രീതിയിൽ മാസത്തിൽ 2 ദിവസമെന്ന മട്ടിൽ തുറക്കുവാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ഇത് യാത്രക്കാരുടെയും പട്ടാളക്കാരുടെയും ആവശ്യത്തിലേക്കാണ്. ഇനി പറയുന്ന ദിവസങ്ങളിലാണ് ചന്തകൾ പ്രവർത്തിക്കുക: മാനന്തവാടി തിങ്കൾ, കോട്ടപ്പറമ്പ് വ്യാഴം, കണ്ണൂർ ശനി, വളപട്ടണം വെള്ളി. നാട്ടുകാർ യാത്രക്കാർക്കോ പട്ടാളക്കാർക്കോ പാനീയങ്ങൾ വിൽക്കരുതെന്ന നിയമമുണ്ടായിരുന്നു. കോളറയെന്ന മഹാമാരിയെ പേടിച്ചിട്ടാണ് ഇത്തരമൊരു നിയമമിറക്കിയതായി കാണുന്നത്. 1841 മലബാർ കലക്ടറായിരുന്ന കനോലി മിലിറ്ററി ആസ്ഥാനത്തേക്ക് എഴുതിയ കത്ത് ഇങ്ങനെയാണ്: പട്ടാളക്കാർക്ക് കാപ്പി എന്ന് വിളിക്കുന്ന ഒരു പാനീയം വിൽക്കാൻ ശ്രമിച്ച 2 നാട്ടുകാരെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനിമേലിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. മറ്റൊരെഴുത്ത് ഇങ്ങനെ: എലത്തൂർ പുഴയുടെ തീരത്ത് 2 ഭരണികളിൽ സ്ഥിരമായി വെള്ളം നിറച്ചു വയ്ക്കുവാൻ ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട്. താങ്കളെ കൊണ്ടുവരുന്ന അമാലന്മാർക്ക് ഈ സ്ഥലം അറിയാം. വഴിയോരങ്ങളിൽ ഇത്തരം സൗകര്യങ്ങൾ ചെയ്തിരുന്നതായി നമുക്ക് ഈ കത്തിൽ നിന്നും മനസ്സിലാക്കാം. റോഡ് ഗതാഗതത്തിന് മുൻപുള്ള കാലത്ത് യാത്രയ്ക്കായി അമാലന്മാരുടെ സഹായത്തോടെ മഞ്ചൽ യാത്ര നടത്തിയതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നാം ഇന്ന് മനസ്സിലാക്കിയത്. അവലംബം: അഡ്വക്കേറ്റ് ടി.ബി. സെലുരാജ് രചിച്ച കോഴിക്കോടിൻ്റെ എഴുതാപ്പുറങ്ങൾ എന്ന ഗ്രന്ഥം. നിർവഹണ സഹായം ആദിത്യൻ SS. ഒരു തെരുവിൻ്റെ കഥ.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
5: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക്

0: കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
1: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
5: അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു. എന്തായിരുന്നു?
6: 1 ലിറ്റർ വെളിച്ചെണ്ണ.
5: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
6: ഏയ്, അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി.
7: ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
0: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
1: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം.

ആണ്ടാൾ രചിച്ച ഭക്തികാവ്യമായ തിരുപ്പാവയുടെ സംഗീതാവിഷ്കാരമാണ് നിങ്ങൾ കേട്ടത്. ഈ പാട്ടിൽ ആലാപന ശബ്ദങ്ങളായി വരുന്നത് തെന്നിന്ത്യയിലെ മികച്ച 8 നടികളാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. രേവതി, സുഹാസിനി, നിത്യ മേനോൻ, രമ്യ നമ്പീശൻ, അനു ഹസൻ, കനിഹ, ജയശ്രീ, ഉമാ അയ്യർ എന്നിവരാണ് അവർ. രവി ജിയാണ് സംഗീത സംവിധായകൻ.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.

0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനം. ദിനാചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സ്മിത പി എസ്.
5: നമസ്കാരം. ഇന്ന് ലോകം മുഴുവൻ അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആചരിക്കുകയാണ്. എല്ലാ വർഷവും 12 May ഈ ദിനം ആചരിക്കുന്നത്. ആധുനിക നഴ്സിംഗിന്റെ ശില്പിയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ദിനാചരണം. അന്താരാഷ്ട്ര നഴ്സസ് ദിനം നഴ്സിംഗ് രംഗത്തിന്റെ മഹത്തായ സംഭാവനകളെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ്. നഴ്സിംഗ് ഒരു ജോലി മാത്രമല്ല, അത് കരുണയും സഹാനുഭൂതിയും ഉത്തരവാദിത്വവും ചേർന്ന ഒരു മഹത്തായ സേവനമാണ്. രോഗിയുടെ വേദന മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കുകയും ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്നവരാണ് നഴ്സുമാർ. ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കുന്നത് മാത്രമല്ല, പ്രത്യാശയും ധൈര്യവും നൽകുന്നതും നഴ്സിന്റെ കടമയാണ്. കോവിഡ് മഹാമാരിക്കാലത്ത് ലോകം മുഴുവൻ നഴ്സുമാരുടെ യഥാർത്ഥ സേവന മനോഭാവം കണ്ടറിഞ്ഞവരാണ്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മനുഷ്യരെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ നഴ്സുമാർ സമൂഹത്തിന്റെ യഥാർത്ഥ നായകരായി മാറി. ആ കാലഘട്ടം നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. 2026 അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം നഴ്സുമാരുടെ ശാക്തീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ്സ് ലൈഫ്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി. ശക്തിപ്പെടുത്തപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു. ഒരു നഴ്സ് ആത്മവിശ്വാസത്തോടെയും സുരക്ഷിതമായ ജോലി സാഹചര്യത്തോടെയും മതിയായ അംഗീകാരത്തോടെയും പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഗുണം നേരിട്ട് രോഗികൾക്കും സമൂഹത്തിനും ലഭിക്കുന്നു. ലോകമെമ്പാടും ആരോഗ്യരംഗം നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അവയിൽ ചിലതാണ് വർദ്ധിച്ചുവരുന്ന രോഗഭാരം, വയോജനസംഖ്യയുടെ വർദ്ധന, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, മഹാമാരികൾ, ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് എന്നിവ. ഇത്തരം സാഹചര്യങ്ങളിൽ ആരോഗ്യ സംവിധാനത്തിന്റെ അടിത്തറയായി നിലനിൽക്കുന്നത് നഴ്സുമാരാണ്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് ഈ വർഷം എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ് എന്ന പ്രമേയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നഴ്സിംഗ് മേഖല ഇന്നും നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. ജോലി സമ്മർദ്ദം, സ്റ്റാഫിന്റെ കുറവ്, ദീർഘസമയമുള്ള ജോലി, മാനസിക ക്ഷീണം, സാമൂഹിക അംഗീകാരക്കുറവ്, തൊഴിൽ സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവ അവയിൽ ചിലതാണ്. ഇവ പരിഹരിക്കപ്പെടാതെ ആരോഗ്യരംഗം ശക്തമാകില്ല. അതിനാൽ നഴ്സുമാരെ ശക്തിപ്പെടുത്തുക എന്നത് ഇന്നത്തെ ആരോഗ്യരംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി മാറിയിരിക്കുന്നു. ശക്തിപ്പെടുത്തപ്പെട്ട ഒരു നഴ്സ് എന്നത് മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും ആത്മവിശ്വാസവും സുരക്ഷിതമായ ജോലി സാഹചര്യവും നേതൃത്വ പാടവവും ഉള്ള നഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള നഴ്സുമാർ ആരോഗ്യരംഗത്തെ കൂടുതൽ ഫലപ്രദവും മനുഷ്യ കേന്ദ്രീകൃതവുമാക്കുന്നു. നമ്മുടെ സമൂഹം നഴ്സുമാരെ കൂടുതൽ ആദരിക്കുകയും അവരുടെ സേവനത്തെ അംഗീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ഒരു നഴ്സിനെ ശക്തിപ്പെടുത്തുക എന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല മുഴുവൻ സമൂഹത്തിന്റെ ആരോഗ്യം ശക്തിപ്പെടുത്തുന്നതിനാണ്. ഇതിനായി ആധുനിക വിദ്യാഭ്യാസ പരിശീലനം, ഗവേഷണാവസരങ്ങൾ, സാങ്കേതിക വിദ്യയിലെ പരിശീലനം, ആരോഗ്യ നയ രൂപീകരണത്തിൽ പങ്കാളിത്തം, അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനങ്ങൾ, കൗൺസിലിംഗ്, വിശ്രമവും പിന്തുണയും, സമൂഹത്തിന്റെ ആദരം, ന്യായമായ ശമ്പളവും സുരക്ഷയും എന്നിവ അത്യന്താപേക്ഷിതമാണ്. ഭാവിയിലെ ആരോഗ്യരംഗത്തെ നയിക്കാൻ പോകുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. അതിനാൽ അവരിൽ കരുണയും സഹാനുഭൂതിയും നിശ്ചയദാർഢ്യവും വളർത്തണം. ശാസ്ത്രീയമായ അറിവ് വർദ്ധിപ്പിക്കണം. ആശയവിനിമയ കഴിവ് മെച്ചപ്പെടുത്തണം. രോഗി കേന്ദ്രീകൃത പരിചരണം പഠിപ്പിക്കണം. നഴ്സുമാരുടെ കരുതലും സമർപ്പണവും മനുഷ്യജീവിതത്തിന്റെ പ്രത്യാശയാണ്. അവരെ ആദരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ്. ലോകത്തിലെ

0: എല്ലാ നഴ്സുമാർക്കും ഹൃദയം നിറഞ്ഞ അന്താരാഷ്ട്ര നഴ്സസ് ദിനാശംസകൾ നേരുന്നു.
1: അന്താരാഷ്ട്ര നഴ്സസ് ദിനം, ഇതേക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സ്മിത പി എസ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
6: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: 1968 അരങ്ങിലെത്തിയ രക്തപുഷ്പം എന്ന നാടകത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനരചന ഫാദർ ഫോസ്റ്റീൻ കപൂച്ചിൻ, സംഗീതം കുമരകം രാജപ്പൻ.

0: നിങ്ങൾ കേട്ടത് രക്തപുഷ്പം എന്ന നാടകത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
4: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: രാജ്യത്ത് റോഡപകടങ്ങൾ മൂലമുള്ള മരണനിരക്ക് ഓരോ വർഷവും കൂടി വരുന്നതായാണ് കണക്ക്. കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിച്ചാൽ ഒരുപക്ഷെ ഇതിൽ പലരുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കാം. അപകടം സംഭവിച്ചാൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇൻഷുറൻസിന്റെയും ബന്ധുക്കളുടെയും പണത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ചികിത്സ നിഷേധിക്കപ്പെട്ട നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റോഡപകടങ്ങളിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തുന്നവർക്ക് പണമില്ലെങ്കിൽ ചികിത്സ നിഷേധിക്കരുതെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM RAHAT അഥവാ പ്രധാനമന്ത്രി റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വർഡ് ട്രീറ്റ്മെന്റ്. എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ച് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും 1.5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം അപര്യാപ്തമാണെന്നും 3 ലക്ഷം രൂപയെങ്കിലും വേണമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ പദ്ധതി ഇപ്പോഴും നടപ്പിലായിട്ടില്ല. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രദ്ധയില്ലെന്ന് ആദ്യം പ്രതികരിക്കുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി നൂഹ്.
4: റോഡപകടങ്ങളിലെ പലപ്പോഴും നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഡിലേ ഇൻ ട്രീറ്റ്മെന്റ്. ആദ്യത്തെ ഒരു 1 ഹവറിൽ നമുക്ക് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുവാനും അതിന് വേണ്ട ചികിത്സ നൽകുവാനും കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ആശുപത്രികളിൽ, നമുക്കറിയാം ഈ ഗുരുതരമായ ആക്സിഡന്റ് പറ്റുന്ന സമയങ്ങളിൽ പലതരത്തിലുള്ള

0: ചികിത്സ, ചിലപ്പോൾ ഒരു പോളിട്രോമ ആയിരിക്കാം, പലതരത്തിലുള്ള ഇഞ്ചുറി, ഹെഡ് ഇഞ്ചുറി ഉണ്ടാകും, അതുപോലെ ബോണുകളിലെ ഇഞ്ചുറി ഉണ്ടാകും. അപ്പോൾ ഒരു പലപ്പോഴും പല സമയങ്ങളിലും ചികിത്സയ്ക്കുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല ഇത്തരം പദ്ധതികളിലും ആശുപത്രികൾക്ക് നൽകുന്ന അല്ലെങ്കിൽ ആശുപത്രിക്ക് അലോട്ട് ചെയ്യുന്ന തുക അപര്യാപ്തമായി മാറിപ്പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും നിലവിലുണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടണം. കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ ചികിത്സാ ചെലവ് പലപ്പോഴും നമുക്ക് ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ നിൽക്കാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. നമുക്ക് പല പദ്ധതികളുടെയും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് ചികിത്സാ ചെലവ് പരിപൂർണമായും ലഭിക്കാത്തതിനാൽ പല ആശുപത്രികളും ഇരുന്ന് വിട്ടുമാറി നിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇത് വളരെ നല്ല ഒരു പദ്ധതിയാണ്. ഒരു പക്ഷേ നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതും ഒരു പക്ഷേ അറിഞ്ഞുകൂടാത്ത തന്നെ നമുക്കിപ്പോ ഏത് രോഗിയാണ് ഏത് ആളിനാണ് അപകടം സംഭവിക്കാൻ അറിയാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടും പലപ്പോഴും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ചികിത്സാ ചെലവ് വഹിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരാത്തത് കൊണ്ടും കൃത്യമായ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത് വളരെ നല്ല കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഈ തുക തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരും അതോടൊപ്പം കേരള സർക്കാരും ഈ കാര്യത്തിൽ അടിയന്തിരമായി ഇടപെടുകയും അതിന് ഒരു ആശുപത്രികളുമായിട്ട് ആവശ്യമാണെങ്കിൽ ചർച്ചകളൊക്കെ ചെയ്തുകൊണ്ട് അതിന് ഒരു തുകയിൽ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് ആശുപത്രികൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ തുടർന്നു പോകാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള ഒരു സാമ്പത്തികമായ ഒരു വർധനവ് ഉണ്ടാക്കിക്കൊണ്ട് സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. ഒരുപക്ഷെ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുവാൻ സഹായിക്കുന്ന ഈ പദ്ധതി നിലനിർത്തിക്കൊണ്ടു പോകുവാനും തുടർന്ന് മികച്ച ചികിത്സ നൽകുവാനും കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുവാൻ സഹായിക്കുക. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് അഭ്യർത്ഥന.
1: ഒട്ടനവധി ജീവനുകളാണ് ഓരോ ദിവസവും റോഡ് അപകടങ്ങളിലൂടെ പൊലിയുന്നത്. ഒരു അപകടത്തിന് ശേഷമുള്ള ആദ്യ 60 മിനിറ്റിനെ ഗോൾഡൻ അവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ സമയത്തിന് ഒരു വ്യക്തിയുടെ ജീവന്റെ വിലയാണുള്ളത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷമീർ വി കെ.
2: വാഹനാപകടങ്ങളിൽ ആദ്യ മണിക്കൂറുകളിലെ ചികിത്സ വളരെ പ്രധാനമാണ്. പലപ്പോഴും ആ സമയത്തിനുള്ളിൽ കൃത്യമായ ചികിത്സ കിട്ടാത്തത് കാരണം മരണം വരെ സംഭവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ചില രക്തക്കുഴലുകൾക്ക് വരുന്ന ഇഞ്ചുറി, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു രക്തക്കുഴലിനാണ് ഒരു അപകടത്തിൽ പരിക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തുകയും ആ ഇഞ്ചുറി നമുക്ക് ചികിത്സിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുകയും കറക്റ്റായിട്ട് ബ്ലഡ് പകരം കൊടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരു ഡാമേജും ഇല്ലാതെ രക്ഷിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കും. അതേസമയം 1-2 മണിക്കൂർ ചികിത്സ കിട്ടാതെ പോയാൽ ഇതേ ഇഞ്ചുറി കാരണം ആ ജീവൻ വരെ നഷ്ടപ്പെടാവുന്നൊരു കാര്യമാണ്. അതേപോലെ ശ്വാസതടസ്സം, ഇപ്പോൾ നമ്മൾ മുമ്പ് പത്രത്തിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു, ഒരു 2 ഡോക്ടർമാർ റോഡ് സൈഡിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു എയർ പോകുന്ന നമ്മുടെ ശ്വാസം എടുക്കുന്ന ട്രക്കിയ എന്ന് പറയുന്ന അവിടെ അതിലേക്ക് ഒരു ദ്വാരം ഇട്ടിട്ട്, അതേപോലെ ചിലപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്. അപ്പം ഇതേപോലത്തെ സംഭവങ്ങൾ ഇപ്പം നമ്മുടെ ഈ ശ്വാസനാളത്തിന് പരിക്ക് പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അത് ബ്ലോക്കായി പോകുന്ന അവസ്ഥയിൽ അകത്തേക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ ഓക്സിജൻ കിട്ടാതെ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പം ഇതും ഈ പറയുന്ന പോലെ കൃത്യസമയത്ത് ഒരാശുപത്രിയിൽ ആളുണ്ടാവുകയും അതിന് കൃത്യമായ ഒരു പരിചരണം കൊടുക്കാനും പറ്റിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാൻ പറ്റുന്ന കാര്യങ്ങളാവാം. ഇതൊക്കെ മസ്തിഷ്കത്തിന് വരുന്ന ചില ഇഞ്ചുറികൾ, പെട്ടെന്ന് സർജറി ചെയ്യേണ്ടുന്ന ചില സ്ഥിതികളുണ്ടാവും, അതേപോലെ നമ്മുടെ നട്ടലിന് പറ്റുന്ന പരിക്കുകൾ, സുഷുമ്നാനാഡിക്ക് ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത, ഇങ്ങനെ അതേപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ആവരണമുണ്ട്, ചിലപ്പം ഇഞ്ചുറി പറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് രക്തം കയറും, അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ആവരണത്തിലേക്ക് ഏറ് കയറുന്ന അവസ്ഥ, ഇതൊക്കെയും ചികിത്സിക്കുകയാണെങ്കിൽ, അതായത് ആശുപത്രിയിലെത്തുകയും അതിനുള്ള സംവിധാനങ്ങളുള്ള സ്ഥലവുമാണെങ്കിൽ ചികിത്സിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ലാത്ത എമർജൻസി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന പല അവസ്ഥകളാണ് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം. പക്ഷെ ഇതൊക്കെ തന്നെയും ചിലപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അതേ അവസ്ഥയിൽ തന്നെ രോഗി കടന്നു പോയാൽ ആ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസരങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനാപകടങ്ങൾ പറ്റിയ ആളുകളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതും എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പം അതിനുള്ള സ്റ്റെപ്പുകൾ എന്തായാലും നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നും അത് ഉണ്ടാവേണ്ടത് തന്നെയാണ്.
1: അടിയന്തര ചികിത്സ വേണ്ട സാഹചര്യത്തിൽ സാധാരണക്കാരന് 1.5 ലക്ഷം എന്നത് ചെറിയ തുകയല്ല. എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതുണ്ടെന്ന് ട്രോമാ കെയർ പ്രവർത്തകനും റിട്ടയർഡ് DYSP പ്രദീപ് കുമാർ CM.
3: ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഒരാള് ആശുപത്രിയിൽ എത്തുമ്പോൾ അയാൾക്ക് ചിലപ്പം അയാളുടെ പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ഇൻഷുറൻസ് ഉണ്ടോ, സാമ്പത്തികമായ കഴിവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ആശുപത്രിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധാരണ മട്ടിൽ മനസ്സിലാവില്ല അവർക്ക്. അത്തരമൊരു സാഹചര്യത്തിൽ ചികിത്സ നിഷേധിക്കുന്നത് ശരിയല്ല. അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്ന്. എങ്കിലും നിഷേധിക്കപ്പെടുന്നു, ആശുപത്രികൾ പിന്നെ വലിയ ചെലവ് വരും എന്നുദ്ദേശിച്ചിട്ട് നിഷേധിക്കുന്നു. ഈ അവസരത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ഇടുന്നൊരു 1.5 ലക്ഷമാണ്, 1.5 ലക്ഷം കിട്ടിയാൽ നല്ലതെന്നാണ്.

0: എന്റെ അഭിപ്രായം. അതെന്തുകൊണ്ടാണ് അത് അത് 3 ലക്ഷം വേണം, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഏതാ സീരിയസ് ആയിട്ടുള്ള കേസിലൊക്കെ ചിലപ്പോൾ 3 ലക്ഷമോ 30 ലക്ഷമോ ഉണ്ടായാലും സാധിക്കാത്ത ഒരു കാര്യമാണ്. പദ്ധതി ഉപകാരപ്രദമാണ്. ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ നിന്നും 1.5 ലക്ഷം രൂപ കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. ആശുപത്രികൾക്കും അത് വലിയ കാര്യമാണ്. സുപ്രീം കോടതിയുള്ള ഡയറക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ആശുപത്രിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ട്രീറ്റ്മെന്റ് കൊടുത്താൽ പിന്നെ ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അവർ സാധാരണ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കാറില്ല. പക്ഷെ എങ്കിലും പലപ്പോഴും അത്തരമൊരു കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് 1.5 ലക്ഷം രൂപ ആദ്യത്തെ തുക എന്ന നിലയിൽ 1.5 ലക്ഷം രൂപ കിട്ടുന്നത് വലിയ കാര്യമാണ് സാധാരണക്കാർക്ക്. അപ്പൊ അത് റിലാക്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? 1.5 ലക്ഷത്തിന് കൊടുക്കാത്ത എന്ത് ട്രീറ്റ്മെന്റ് ആണ് 3 ലക്ഷത്തിന് കൊടുക്കുക? അവർക്ക് ഇൻഷുറൻസ് എല്ലാ ആളുകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇൻഷുറൻസ് ഇടിക്കുന്ന വണ്ടിയുടെ ഇൻഷുറൻസ് ഉണ്ടാവും. അതില്ലാത്ത സാഹചര്യങ്ങൾ വളരെ ചുരുക്കമാണ്. അപ്പൊ അത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കിട്ടും. അതുകൊണ്ട് ഇൻഷുറൻസ് പിന്നെ ആശുപത്രികൾ അത് നിഷേധിക്കുന്ന ഒരവസ്ഥ ഇല്ല സാധാരണ വീട്ടിൽ. എങ്കിലും ഇൻഷുറൻസ് ഇല്ലാതെ വരുമ്പോൾ അവർക്ക് പിന്നെ ഡിനൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇല്ല ഒരു ശരിയായ ചികിത്സ കൊടുക്കാതിരിക്കാൻ പറ്റും. ആ സമയത്താണ് 1.5 ലക്ഷം രൂപ തുടക്കം എന്ന നിലയിൽ കൊടുക്കുന്നത്. ആ അത് കിട്ടുകയാണെങ്കിൽ രോഗികൾക്ക് എന്തെങ്കിലും ഒരു ചികിത്സ കിട്ടുന്ന അവസ്ഥ ഉണ്ടാവും.
1: ഇത്തരത്തിലുള്ള പദ്ധതികൾ സമൂഹത്തിന് അനിവാര്യമാണ്. എന്നാൽ ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് എന്നതും സത്യമാണ്. എത്രയും പെട്ടെന്ന് അവയെല്ലാം പരിഹരിച്ചാൽ റോഡിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവും എന്നതിൽ സംശയമില്ല. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ. മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: ഈ ഗാനം വസന്തഗീതങ്ങൾ എന്ന ലളിതഗാന സമാഹാരത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയതാണ്. ഇത് ധർമ്മവതി എന്ന രാഗത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ധർമ്മവതിയില് ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം, കാകളി നിഷാദം എന്നിവയാണ് ഉള്ളത്. സ്വരങ്ങളുടെ കാര്യത്തിൽ കല്യാണി രാഗവുമായി ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. കല്യാണിയിൽ അന്തരഗാന്ധാരമാണെങ്കിൽ ധർമ്മവതിയിൽ അത് സാധാരണ ഗാന്ധാരമാകുന്നു. എന്നാൽ രാഗത്തിൻ്റെ ഭാവം വളരെ ഡിഫറൻ്റായി മാറിയിരിക്കുകയാണ്.
1: സരിഗമപ
0: അതിൽ നിന്നും
1: സരിഗമപയിലേക്ക്
0: വരുമ്പോൾ ഒരു സാമ്യവുമില്ലാത്ത അത്രയധികം ദൂരത്തിൽ ഈ രണ്ട് രാഗങ്ങളും എത്തിച്ചേരുന്നു. ധർമ്മവതി രാഗത്തിൽ കൃതികളും അല്പം കുറവാണ്, അതുപോലെ പോപ്പുലറായിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളും അല്പം കുറവാണ്. എ ആർ റഹ്മാൻ്റെ ആദ്യകാല ഗാനങ്ങളിൽപ്പെട്ട ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഗാനമാണ്

ധർമ്മവതി രാഗത്തിന്റെ ഒരു വശ്യത കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ രാഗം തിരഞ്ഞെടുത്തു. എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ താളമാണ്. തവില് പോലെ തമിഴ്നാട്ടിൽ ലഭ്യമായ നാടൻ താളവാദ്യങ്ങൾക്കൊപ്പം അക്കാലത്ത് ലഭ്യമായിരുന്ന ഏറ്റവും മോഡേണായിട്ടുള്ള റിതം മെഷീൻസും കൂടി ഫ്യൂസ് ചെയ്താണ് അദ്ദേഹം ഇതിൻ്റെ താളം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മറ്റെന്തിനേക്കാളും ഇതിൻ്റെ അട്രാക്ഷൻ ഈ താളക്രമം തന്നെയാണ് എന്ന് പറയാതെ വയ്യ.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും ഫാർമസിയും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ ചേതന.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: അമ്മയുടെ കണ്ണിന് തീരെ സുഖമില്ല, എവിടെ ഇപ്പൊ കാണിക്കാം?
7: അതിനെന്താ ഇത്ര ആലോചിക്കുന്നത്? നമ്മുടെ പേരാമ്പ്രയിലെ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഇഞ്ചക്ഷനോ വേദനയോ ഇല്ലാത്ത തിമിര ശസ്ത്രക്രിയ, റെറ്റിന ക്ലിനിക്, ഗ്ലോക്കോമ ക്ലിനിക് തുടങ്ങിയ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും അവിടെ ലഭ്യമാണ്. മാത്രമല്ല, ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: ഹലോ, നമസ്കാരം. കരിയർ ക്വിസിലേക്ക് സ്വാഗതം. പറയൂ, ആരാണ് സംസാരിക്കുന്നത്?
10: എന്റെ പേര് ശില്പ.
9: ശില്പ എവിടെ നിന്ന് വിളിക്കുന്നു?
10: ഫറോക്ക് ചുങ്കോ.
9: ശില്പ എന്ത് ചെയ്യുന്നു?
10: ഞാൻ ബി എഡ്

0: കഴിഞ്ഞു ബി എസ് സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്.
1: ആഹാ, അപ്പൊ ഇപ്പോ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണോ?
0: ആ അതെ.
1: സെൽഫ് പ്രിപ്പറേഷൻ ആണോ അല്ലെങ്കിൽ പുറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുകയാണോ ശില്പ?
0: സെൽഫായിട്ടാണ്.
1: ആഹാ, അപ്പോ എങ്ങനെയാണ്, പൊതുവെ വായനയിലൊക്കെ ഒരുപാട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളാണോ ശില്പ? അതെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ചോദ്യം ചോദിക്കട്ടെ.
0: ആ ചോദിക്കാം.
1: ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ആരംഭിച്ചത് 1857 എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ആരംഭിച്ചത്?
0: കൽക്കട്ടയിൽ തന്നെ, യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട.
1: യെസ്, എക്സാക്ട്ലി റൈറ്റ് ആൻസർ. ശരിയായ ഉത്തരം ശില്പ. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ആരംഭിച്ചത് 1857 കൽക്കട്ടയിലാണ് ഈ സർവകലാശാല ആരംഭിച്ചത്. ഓക്കെ, സോ കോൺഗ്രാചുലേഷൻ വൺസ് അഗെയിൻ.
0: താങ്ക് യു.
1: താങ്ക് യു സോ മച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് കൽക്കട്ടയിലാണ്. 1857 യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട സ്ഥാപിച്ചത്. 1854 വുഡ്സ് ഡെസ്പാച്ച് എന്ന വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവകലാശാല സ്ഥാപിച്ചത്. ഇതിനെ തുടർന്ന് 1857 തന്നെ ബോംബെയിലും മദ്രാസിലും സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടു. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം സുധർമ്മ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
4: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
7: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടു.
8: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
9: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
10: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
11: അതൊരു സത്യമാണ്, ചെകുത്താനെ സേവിക്കുന്നവരുടെ രണ്ടാം തലമുറ സാത്താനായി മാറും. മടക്കയാത്രയിൽ ബാബുക്കുട്ടി സ്രാങ്ക് പറഞ്ഞു, മകൻ സേവിയെ കല്യാണം കഴിപ്പിക്കാതെ അച്ചമ്പട്ടം പഠിപ്പിക്കാനായിട്ട് അന്നംകുട്ടിത്താത്തി അയച്ചത് അതുകൊണ്ടല്ലേ. എന്നിട്ടും സേവിയർ കർമ്മലിയെ കല്യാണം കഴിച്ചല്ലോ, അവർക്കൊരു കുട്ടിയുമുണ്ടായി. നമ്മൾ ആസൂത്രണം ചെയ്യണ പോലെ ജീവിതം പോകൂല്ല സ്രാങ്കേ. എല്ലാ ജീവിതത്തിനും അതിൻ്റേതായ വഴികളുണ്ട്. ബാവുക്കുട്ടി കുണ്ണിച്ചെക്കൻ്റെ മറുപടിയത്ര രസിച്ചില്ല. എന്നിട്ട് ആ ചെക്കൻ എന്താണ് പറ്റിയതെന്ന് തിരക്കിയ. പള്ളിയിൽ ആദ്യ കുർബാന സ്വീകരണത്തിന് നിൽക്കുമ്പോൾ ഉരുണ്ടു വീണ് ചത്തു. ചത്തില്ല, ചാകാണ്ടും ജീവിക്കാണ്ടും കിടന്നു പിന്നെയും കുറെ കാലം. അതെ അതെ, ആ ചെക്കനാണ് ഈ ദുരന്തത്തിനൊക്കെ കാരണം. ബാവുക്കുട്ടി സ്രാങ്കിന്റെ വാക്കുകളിൽ പേടിയുണ്ടായിരുന്നു. രാത്രി മദ്യപാനത്തിനിടയിൽ കറുപ്പൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ലേഖനം പോലെയുള്ള ഒരു നെടുങ്കൻ വാചകത്തിന് തുടക്കമിട്ടു. പണ്ട് സായിപ്പ് നമ്മളെ അടിമകളാക്കിയപ്പോൾ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടതെന്താണെന്നറിയോ? നിങ്ങ ഞങ്ങളെ അടക്കി ഭരിച്ചു, പക്ഷേങ്കിലും ഞങ്ങളുടെ മതത്തെയും ജാതിയെയും ദൈവങ്ങളെയും പാരമ്പര്യത്തെയും തൊട്ടുപോരെന്നാണ്. കാരണമെന്താണെന്നറിയോ? അത് മൊത്തം നാറിയ ജാതിവ്യവസ്ഥയിൽ കെട്ടുപിണഞ്ഞ് കിടക്കുകയായിരുന്നില്ലേ? എന്നാലല്ലേ മേലാളന്റെയും മുന്തിയ ജാതിക്കാരുടെയും തീട്ടം വാരാനോ അടിയാളപ്പണി ചെയ്യാനോ ആളെ കിട്ടൂ. സായിപ്പം മാരിക്കും അത് ബോധിച്ചു. അങ്ങനെ ആ പാരമ്പര്യത്തിൽ അവർ തൊട്ടില്ല. യുക്തിയും വേണ്ട, ശാസ്ത്രവും വേണ്ട, ഭാവന മതി, ജാതി പ്രമാണമാക്കിയ പുരാണം മതി. അറിവ് താഴേക്ക് ഒഴുകാനേ പാടില്ല, അതായിരുന്നു ഏർപ്പാട്. അതുകൊണ്ട് ഉണ്ണിച്ചക്കൻ സാറേ, ഇത് നിർത്ത്. നിങ്ങൾ ഈ ചീള് കേസ് തെളിയിക്കാനായിട്ട് മിത്തുകളെയും പുരാണങ്ങളെയും ഒക്കെ കൂട്ടുപിടിക്കണത് തന്നെ ശരിയല്ലെന്ന എൻ്റെ ഒരു ഇത്. മിത്തുകൾ നുണയാണെന്നാണോ പറയുന്നത്? പണ്ട് ജീവിച്ച മനുഷ്യന്റെ ജീവിതം തന്നെയാണത്. ഇച്ചിരി അലങ്കാരത്തിൽ പറയണമെന്ന് മാത്രം. ഇതൊക്കെ ഇല്ലാണ്ടായാൽ പിന്നെ തീർന്നില്ലേ ജീവിതം?

0: അവിടെ ജീവിതത്തിന്റെ പാതിയും ഭാവനയല്ലേ കറുപ്പൻ മാഷേ? കഥയില്ലേ പിന്നെ മനുഷ്യനുണ്ടോ? കറുപ്പൻ പിണങ്ങി ഇറങ്ങിപ്പോയി. കറുപ്പന്റെ യുക്തിപ്രസരമേറ്റ് ക്ഷീണിതരായ ബാവുക്കുട്ടി സ്രാങ്കും ഉണ്ണിച്ചക്കനും ശേഷിച്ച കുപ്പികൾ ഉരിയാട്ടമില്ലാതെ കാലിയാക്കി. രാത്രി ഉറക്കത്തിനിടയിൽ ഉണ്ണിച്ചക്കന്റെ മുറിയിലേക്ക് അന്നംകുട്ടിത്താത്തി സംസാരിച്ചുകൊണ്ട് കയറി വന്നു. അവർ അച്ചമ്പിയുടെ വീടിന്റെ അടുക്കളയിലാണെന്നതുപോലെ പെരുമാറിക്കൊണ്ടേയിരുന്നു. സേവിനോട് പലവട്ടം കാലുപിടിച്ച് താണ് വീണ് അപേക്ഷിച്ചതാണ്. എന്നിട്ടോ അവൻ കേട്ടില്ല. സെമിനാരിയിന്ന് വായുവലിച്ച് കിടക്കുന്ന അപ്പനെ കാണാൻ വന്ന നേരത്ത് അവൻ ആ കാർമലീനെ കെട്ടി. അവിടെയാണ് കുഴപ്പമെല്ലാം ഉണ്ടായത്. പിറ്റേ കൊല്ലം കാർമലി ആ ചെയ്ത്താനെ പെറ്റ്. അങ്ങനെയൊന്നും പറയാതെ അന്നംകുട്ടിത്താത്തി, ആ കുഞ്ഞ് നിങ്ങളുടെ പേരക്കുട്ടിയല്ലേ? പേരക്കടാവ് പിശാചായിരുന്നു. അവൻ്റെ തലയിൽ മാമോദീസ വെള്ളം വീണിട്ടില്ല. ആ ദിവസമാണ് അവൻ പ്ലമനയുടെയും പിന്നെ എൻ്റെയും പ്രാണനെടുത്തത്. എന്നിട്ട് അവന് വല്ല ഈടുമുണ്ടായ? പള്ളി വെച്ച് തന്നെ പണിതീർന്നില്ലേ? അടുത്ത നിമിഷം തലയിൽ ഭാരമേറിയ ഒരു വസ്തു വന്ന് പതിച്ചതുപോലെ അന്നംകുട്ടിത്താത്തി ഉരുണ്ടുപിടഞ്ഞ് താഴേക്ക് വീണില്ലെന്നായി.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം, May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
5: കാരാഗ്രഹം ഇവിടെ നിന്നോ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
6: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
4: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
7: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
8: പുത്തലത്ത് കണ്ണാശുപത്രി.
9: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496, 0495274446.
10: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
11: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
12: എഫും പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം ദേശീയ വിഭവങ്ങളിൽ ഉണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണയ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് മോദി വഡോദരയിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്ത് ഒരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ സയദ് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. തുടർച്ചയായി 2ാം തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേൽക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശം. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണ് 3 വീടുകൾക്കും ഭാഗികമായ കേടുപാടുകളും സംഭവിച്ചു. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് കണ്ണൂരിൽ സമാപിക്കും. രാവിലെ ഡോക്ടർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി നാടകോത്സവത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൻ്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടാവും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക് കേൾക്കാം.
13: ഇപ്പോൾ വെറും 130

0: രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

തന്റെ നാഥന്റെ വരവിനും കാലുച്ചയ്ക്കും വേണ്ടി ഒരിക്കലെങ്കിലും കാതോർത്തിരിക്കാത്ത ഒരു പെൺമനസ്സും ഉണ്ടാകില്ല. കാത്തിരിപ്പിന്റെ വിരസതയ്ക്ക് ഇത്രമേൽ സൗന്ദര്യം പകർന്ന മറ്റൊരു ഗാനം മലയാളത്തിൽ ഉണ്ടോ എന്നുപോലും സംശയമാണ്. 1980 പുറത്തിറങ്ങിയ ചാമരം എന്ന ഭരതൻ ചിത്രത്തിലേതാണ് ഈ ഗാനം. എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന ഈ പാട്ടിലെ വരികൾ കുറിച്ചത് പൂവച്ചൽ ഖാദറാണ്. ഗാനം ആലപിച്ചത് ഒരിക്കലും പകരം വയ്ക്കാനില്ലാത്ത ഒരു മാസ്മരിക ശബ്ദത്തിന്റെ ഉടമയായ എസ് ജാനകിയാണ്. കാമുകി കാമുക ഹൃദയങ്ങളിൽ ഈ പാട്ടിന്റെ സുഗന്ധ കണികകളുടെ ശേഷിപ്പുകൾ ഇപ്പോഴും പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അല്ലെങ്കിൽ ചില പാട്ടുകൾ അങ്ങനെയാണ്, നാം പോലും അറിയാതെ അതങ്ങ് മനസ്സിൽ കുടിയിരിക്കും.

പ്രിയതമന്റെ വരവിനായുള്ള തീവ്രമായ കാത്തിരിപ്പും ആ സാമീപ്യത്താൽ മനസ്സിലുണ്ടാകുന്ന നിർവൃതിയുമാണ് 2006 പുറത്തിറങ്ങിയ വാസ്തവം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഈ വരികളിൽ ഒരു പെൺമനസ്സിന്റെ തീവ്രമായ വികാരങ്ങളെയാണ് ആവിഷ്കരിക്കുന്നത്. അലക്സ് പോളിന്റെ സംഗീതവും KS ചിത്രയുടെ ആലാപനവും ഈ വരികൾക്ക് കൂടുതൽ മനോഹാരിത നൽകുന്നു.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് രഞ്ജു ശ്രീജിത്ത്.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
5: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
6: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
7: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
8: അഖില കേരള റേഡിയോ നാടകോത്സവം 3rd day, May 12th, ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
9: കാരാഗ്രഹം. ഇവിടെ നിന്നോ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
10: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
8: പുനഃപ്രക്ഷേപണം May 13th, ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 PM.
11: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
12: എന്നും രാവിലെ 10:30.
11: പരിശുദ്ധമായ ബന്ധം 6 decades+.
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
13: അല്പസമയത്തിനകം 8:15 മോർണിംഗ് ന്യൂസ് കേൾക്കാം ഡൽഹിയിലെ.
14: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അഭിഷേക് മുഖോപാധ്യായ്. ദ ഹെഡ്ലൈൻസ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അർജസ് പീപ്പിൾ ടു സേവ് ഫ്യൂൽ ആൻഡ് റിഡ്യൂസ് യൂസ് ഓഫ് ഫോറിൻ പ്രോഡക്ട്സ് ഇൻ എ ബിഡ് ടു സേവ് ഫോറെക്സ് അമിഡ് വെസ്റ്റ് ഏഷ്യ ക്രൈസിസ്. Senior BJP leader Himanta Biswa Sharma to be sworn in as Chief Minister of Assam in Guwahati today. 4 ministers, 2 from BJP and 1 each from AGP and BPF to also take oath. EDRS former West Bengal Minister Sujit Basu in connection with South Damdam municipality recruitment scam. Prime Minister Narendra Modi to be on a 6-day visit to UAE, Netherlands, Sweden and Norway and Italy beginning Friday. US President Donald Trump says ceasefire with Iran is

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള പിന്നണി ഗായകനും സംഗീത സംവിധായകനുമാണ് സച്ചിൻ വാര്യർ. മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച സച്ചിൻ വാര്യർ ശ്രദ്ധേയനാകുന്നത് 2012 പുറത്തിറങ്ങിയ തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിലെ മുത്തുച്ചിപ്പി പോലൊരു എന്ന ഗാനത്തിലൂടെയാണ്.

0: തുടർന്ന് നേരം, ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ആനന്ദം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ച് സംഗീതരംഗത്ത് കൂടുതൽ സജീവമായി. 2016 റിലീസായ ആനന്ദം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് സച്ചിൻ ഗാനരചനയിലേക്കും സംഗീത സംവിധാന രംഗത്തേക്കും കടക്കുന്നത്. ആർട്ട് കഫേയിൽ ഇന്ന് തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്നു സച്ചിൻ വാര്യർ.
1: ആദ്യം പാടിയ പാട്ട്, ആദ്യം കേട്ടിഷ്ടപ്പെട്ട പാട്ട്?
2: കേട്ടിഷ്ടപ്പെട്ടത് ഡെഫിനറ്റ്ലി മെമ്മറിയിലെ എ. ആർ. റഹ്മാന്റെ

0: പ്രോബ്ലി ചിക്ക് ബുക്ക് റെയിലേക്കായിരിക്കും എന്റെ ഓർമ്മയിൽ. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ആ സമയത്ത് ആ പാട്ട്. എനിക്ക് പ്രാന്തമായിട്ട് ഞാൻ തന്നെ പേപ്പർ റെക്കോർഡർ കൊണ്ട് റൂമിൽ പോയിട്ട് കാസറ്റിൽ പാട്ടിട്ട് റൂം അടച്ച് ഞാൻ ഫുൾ ഡാൻസ് പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ എ റഹ്മാന്റെ മ്യൂസിക് ആ സമയത്ത് ഏർലി 90s, ഞാൻ 89 ജനിച്ചേ. അപ്പോൾ എ റഹ്മാൻ വന്നപ്പോൾ ഐ വാസ് 3 or 4 ഇയേഴ്സ് ഉള്ള. അപ്പോൾ ഫുൾ അതിന്റെ ഒരു ഫുൾ ഫോഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ആ ഒരു ഹോൾ വേവ്, ആ ഒരു പുതിയ വേവ് എനിക്ക്, ഐ കുഡ് ഫീൽ ദാറ്റ് ഹാപ്പനിങ് ലൈക്ക് ആസ് എ കിഡ്. ഞാൻ ഗ്രോ അപ്പ് ചെയ്യുമ്പോൾ ഒരു ആ സമയത്ത് കേട്ട മ്യൂസിക് ഫുൾ ഇതാണ് ലൈക്ക് ഒരു ഒരു പുതിയ സാധനം. അപ്പൊ നമ്മുടെ എന്റെ കസിൻസും കുറച്ച് എൽഡർ ആയിട്ടുള്ള കസിൻസും അങ്കിൾസും ഒക്കെ അവർക്ക് ഇപ്പൊ ഇത് കാസറ്റ്സ് ഒക്കെ മേടിക്കാനുള്ള ഒരു പൈസയും ഒക്കെ ഉള്ള ആൾക്കാർ. ഐ എം സീയിങ് ദം ലൈക്ക് ഒരു പുതിയ കാസറ്റ് ഇറങ്ങുമ്പോൾ ഓടിപ്പോയി മേടിച്ച് കേൾക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഐ എം സീയിങ് ദ റെവല്യൂഷൻ ഹാപ്പനിങ് ഇൻ ടേംസ് ഓഫ് സൗണ്ട്. എന്റെ ഒരു അങ്കിളൊക്കെ എപ്പോഴും ഏത് പുതിയ കാസറ്റ് ഇറങ്ങിയ ജീൻസ്, ആ സമയത്ത് കാതലൻ, ജെന്റിൽമാൻ, ഇങ്ങനത്തെ എല്ലാത്തിന്റെയും കാസറ്റ്സ് എപ്പോഴും വീട്ടിലെത്തും, ഇറങ്ങി അന്ന് തന്നെ എത്തും. കേട്ട് ഇഷ്ടപ്പെട്ടത് ഏർലിയസ്റ്റ് മെമ്മറി എ റഹ്മാൻസ് മ്യൂസിക് തന്നെയാണ്. പാടി പഠിച്ചതിന്റെ ഫസ്റ്റ് മെമ്മറി ഒരു കിഷോർ കുമാറിന്റെ ഒരു ഒരു പാട്ടാണ്, മുസാഫിർ ഹുയാറോ എന്നുള്ള പാട്ടാണ്. അമ്മ എന്നെ പഠിപ്പിച്ചിട്ട് സ്റ്റേജിൽ ആദ്യമായിട്ട് പാടിയ ഓർമ്മയുള്ളത്. ഓഫ്കോഴ്സ് ഈ ലൈറ്റ് മ്യൂസിക് അങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ വേറെയും പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഫോർ ഫൺ ജസ്റ്റ് ടു എൻജോയ് ഈ പാട്ടാണ് എന്റെ മെമ്മറി, മുസാഫിർ ഹുയാറോ എന്നുള്ള പാട്ട്.
1: ഇപ്പം പുതിയതായി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോണർ ഉണ്ടോ?
0: R&B കുറച്ചൊക്കെ, റിതം ആൻഡ് ബ്ലൂസ് എന്ന് പറയുന്ന R&B ആൻഡ് സോൾ ആണ് കുറച്ചധികം കേൾക്കുന്നത്. ഹിപ് ഹോപ്പ് ഇങ്ങനെ കുറച്ച് കേൾക്കും. ജസ്റ്റ് എന്താണ് ആ സീൻ, അഗൈൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ടെക്നോളജിയും എൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കുന്നു ഹിപ് ഹോപ്പ് എന്നുള്ള ജോണറിലേക്ക് എത്താൻ അതിൻ്റെ റൂട്ട്സ് എവിടെയാണെന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നു. ബിക്കോസ് അതിൻ്റെ റൂട്ട്സ് ഈ പറഞ്ഞാലും ബ്ലൂസ് മ്യൂസിക്കിലാണ്. ഒപ്രഷൻ്റെ ഹിസ്റ്ററി അതിൻ്റെ പുറകിലുണ്ട്, ഒരു കമ്മ്യൂണിറ്റിയുടെ സ്ട്രഗിൾസ് അതിൻ്റെ പുറകിലുണ്ട്. ആ ഹിസ്റ്ററിയിലൂടെ വന്ന് പിന്നെ അറ്റ് ദ റൈറ്റ് ടൈം ഈ ഡ്രം മെഷീൻസും അങ്ങനത്തെ ടെക്നോളജിയും ഒക്കെ എല്ലാം കൂടി ഇൻ്റർസെക്ട് ചെയ്തിട്ടാണ് ഈ ഹിപ് ഹോപ്പ് എന്നുള്ള ജോണറിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ബ്ലൂസ്, ജാസ് അങ്ങനെ ഒരു മ്യൂസിക്കലി പ്രോഗ്രഷൻ വന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂടെ ടെക്നോളജിയും കൂടെ വന്ന് ഈ ഡ്രം സിന്തസൈസേഴ്സും ഒക്കെ വന്ന് അതെല്ലാം കൂടെ ഇങ്ങനെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു പുതിയ സാധനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ ഐ എം വെരി ഫാസിനേറ്റഡ്. പിന്നെ ഹിപ് ഹോപ്പ് എൻ്റെ ഒരു റെബലിയൻ എന്നുള്ളൊരു ഒരു നേച്ചറും ഇപ്പോൾ കൺവെൻഷൻസിനെയൊക്കെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭവം, അതൊക്കെ ഐ എം ലൈക്ക് വെരി ഫാസിനേറ്റഡ്.
1: മ്യൂസിക്കൽ ആന്ത്രോപോളജി, ഡാൻസ് ആന്ത്രോപോളജി ഒക്കെ ഇപ്പം വലിയ രീതിയിൽ ആളുകളുടെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ?
0: അക്രോസ് കൾച്ചേഴ്സ് എങ്ങനെ നമ്മളിപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ഡിഫറെന്റ് കൾച്ചേഴ്സ് ഒരേ സെറ്റ് ഓഫ് നോട്ട്സിൽ എത്തിയിട്ടുണ്ട്. പെന്റടോണിക് സ്കെയിൽ എന്ന് പറയുന്ന സാധനം, നമ്മൾ ഇവിടെ മോഹനം എന്ന് പറയുന്ന മോഹനം രാഗം പെന്റടോണിക് സ്കെയിൽ ഏഷ്യൻ, ഇപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മ്യൂസിക്കിലും ഉണ്ട്. ഇപ്പൊ ചൈനീസ് മ്യൂസിക്കിലോ ജാപ്പനീസ് മ്യൂസിക്കിലൊക്കെ ഈ 5-tone പരിപാടി എല്ലാ കൾച്ചേഴ്സിലും ഇത് എത്തിയിട്ടുണ്ട്, ഈ 5-tone സംഭവത്തിലേക്ക്. അതുപോലെ തന്നെ ഇപ്പൊ ഇഫ് യു ലുക്ക് അറ്റ് ഡിവൈഡിങ് ആൻ ഒക്ടേവ് ഇൻ ടു 12 notes, അതും അക്രോസ് കൾച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇപ്പൊ ദേവ് ഗോൺ 1 step ഫെർദർ. ഇപ്പം അറബിക് മ്യൂസിക്കിലൊക്കെ 24-tone മ്യൂസിക് ആണ്. ഇപ്പൊ നമ്മുടെ ഗമക പരിപാടികളൊക്കെ ബിറ്റ്വീൻ നോട്ട്സ് ഉള്ള വാല്യൂസും അതിനകത്തുണ്ട്. വെസ്റ്റേൺ കറക്റ്റ് 12 notesലേക്ക് ഫിക്സ് ചെയ്തപ്പം അതിന്റെ ഇടയിലുള്ള വാല്യൂസും കൂടെ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. അക്രോസ് കൾച്ചേഴ്സ് ദർ ആർ മെനി സിമിലാരിറ്റീസ്, ബിക്കോസ് റിതമിന്റെ കാര്യത്തിലും ഒക്കെ വൈസ് 4 default, ഈ 4 കണക്ക് എല്ലാ കൾച്ചേഴ്സിലും നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് എത്തി ചേർന്നിട്ടുണ്ട്. ഒക്ടേവ് എന്നുള്ള കോൺസെപ്റ്റ്, ഇപ്പൊ നമുക്ക് ഹ്യൂമൻ ബീങ്സിനത് ഒരു സാ പാടിയിട്ട് മുകളിലത്തെ സാ പാടിക്കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരുപോലെയാന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ കൾച്ചേഴ്സിനും ക്ലിയർ ആണ്. പക്ഷെ ആക്ച്വലി ഫ്രീക്വൻസി ഡബിൾ ആവുന്നുണ്ട്, പക്ഷെ സംഹൗ വി ആർ ഹിയറിംഗ് ഇറ്റ് ആസ് ഓൾമോസ്റ്റ് ദ സെയിം നോട്ട്. അപ്പൊ ഇതൊക്കെ ക്രോസ് കൾച്ചേഴ്സ് കുറെ കോമണാലിറ്റീസ് ഉണ്ട്, പക്ഷെ ആ ഫ്രെയിംവർക്കിനകത്ത് പല രീതിയിലും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ നോക്കുമ്പോൾ തന്നെ വേറെ രീതിയിലാണ് എക്സ്പ്ലോറേഷൻ വന്നിട്ടുള്ളത്. അറബിക് നോക്കുമ്പോൾ വേറെ രീതിയിൽ പോയിട്ടുണ്ട്. ഇപ്പം അപ്പുറത്ത് ഇവോൾവ് ആയിട്ടുള്ള ജാസ് അങ്ങനെ നോക്കുമ്പോൾ ഹാർമണി എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഡയറക്ഷനിൽ പോയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ മെലഡി ഡ്രിവൺ ആ രീതിയിലാണ് നമ്മൾ ഇന്ത്യൻ മ്യൂസിക് പോയിട്ടുള്ളത്. പുറത്ത് ക്ലാസിക്കൽ മ്യൂസിക്കും ജാസിലേക്കൊക്കെ എത്തുമ്പോൾ ഹാർമണിയുടെ അങ്ങേയറ്റമാണ് ലൈക്ക് മൾട്ടിപ്പിൾ നോട്ട്സ് കമ്മിങ് ടുഗദർ അറ്റ് ദ സെയിം ടൈം. അപ്പൊ ഐ ഫൈൻഡ് ദിസ് വെരി ഫാസിനേറ്റിംഗ്. ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പൊ പ്രോബബ്ലി എന്റെ ആൻസർ റിതം ആയിരിക്കും ചിലപ്പോൾ ആദ്യം വന്നിട്ടുണ്ടാവുക. കാരണം റിതം ഇസ് സോ യൂണിവേഴ്സൽ, ഈ മെലഡിയെക്കാളും കൂടുതൽ റിതമാണ് യൂണിവേഴ്സൽ. ഒരു ഡിനോമിനേറ്റർ താഴെ നിൽക്കുന്നത് റിതമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ പ്രോബ്ലി റിതം ആയിട്ടായിരിക്കും മ്യൂസിക് ആദ്യം തുടങ്ങിയിട്ടുണ്ടാവുക.
1: പിന്നെ ആ സ്പേസ്
0: അതെ, പിന്നെ അതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നു, റിപ്പീറ്റഡ് നോട്ട്സ് ചിലപ്പോൾ സെയിം വോക്കലൈസേഷൻ വന്നിട്ടുണ്ടാവും. പിന്നെ ആയിരിക്കും ഓക്കെ ഒക്ടേവ് എന്നുള്ള ഐഡിയ ഒരേപോലെ സൗണ്ട് ചെയ്യുന്ന ചില നോട്ട്സ്, ചില വോയിസസ് ഒരുമിച്ച് പാടുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും ആ കോമ്പിനേഷൻ. അപ്പോൾ ബട്ട് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ബീങ് മ്യൂസിക്കും എല്ലാ ആർട്ട് ഫോംസും ഇറ്റ്സ് അബൌട്ട് ടെല്ലിങ് എ സ്റ്റോറി. ഇപ്പോൾ ഐ ഡോണ്ട് സീ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു കുറേ കാലം മുമ്പത്തെ കേവ് മനുഷ്യന്മാർ, നമ്മളൊക്കെ ഗുഹാമനുഷ്യരായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, അപ്പുറത്ത് പോയിട്ടൊരു ഒരു ഒരു ആനിമലിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നത് നറേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ആദ്യം പെയിന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ലൈക്ക് അല്ലെങ്കിൽ ലാംഗ്വേജ് തന്നെ ചിലപ്പം കഥ പറയാൻ വേണ്ടിയിട്ടായിരിക്കും, അതിനാണല്ലോ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. മ്യൂസിക്കും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്.

0: ആർട്ടും അതിന് വേണ്ടി. അപ്പം ഈവൻ ഇഫ് യു ലുക്ക് അറ്റ് സിനിമ നൗ, നമ്മളിപ്പോൾ ഒരു സിനിമാ ഹാളിനകത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ഒരു കഥ പറയല്ലേ നമ്മുടെ അടുത്ത്, ആ കഥ നമ്മൾ ഒരു ഒരു മറ്റേ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഫുൾ അറ്റൻഷനിൽ അത് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. വി ലവ് ലിസണിങ് ടു സ്റ്റോറീസ്. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ആണ് എല്ലാ ആർട്ട് ഫോംസിൻ്റെയും ബേസിസ് എന്നുള്ള രീതിയിൽ. അപ്പം ദാറ്റ് വേ ഇറ്റ്സ് ലൈക്ക് ദ മോസ്റ്റ് യൂണിഫൈയിങ് തിങ് അക്രോസ് ഓൾ ഹ്യൂമൻ ബീങ്സ്, ആർട്ട് എന്നുള്ള സംഭവം.
1: നമ്മുടെ ലാംഗ്വേജിലുള്ള മ്യൂസിക് കൊണ്ട് ലോകം മുഴുവൻ ഇപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒരു ബൗണ്ടറി ആണോ ലാംഗ്വേജ് ലിറിക്സ്?
0: ഇൻ എ വേ ബൗണ്ടറി ഉണ്ട്. കാരണം ഞാനിപ്പം ഇപ്പോൾ അക്രോസ് ദ വേൾഡ് ട്രാവൽ ചെയ്തെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ നമ്മുടെ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരിലേക്ക് ഈവൻ ഞാൻ എത്തിയിട്ടുള്ളൂ. അതായത് ദി ഐഡിയ ഇസ് അത് വെച്ച് ഇനിയും മുമ്പിലോട്ട് പോകണം. കാരണം ഇറ്റ് ക്യാൻ ബ്രേക്ക് ബൗണ്ടറീസ് ആൻഡ് ബൗണ്ടറീസ് ഓഫ് സ്പേസ് ആൻഡ് ടൈം ആക്ച്വലി. കാരണം അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്ക് ഈ ബീറ്റിൽസ് എന്നുള്ള ബാൻഡിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് സിംഗിളിൻ്റെ മ്യൂസിക് വീഡിയോ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ഗോകർണയിൽ പോയി. അപ്പോൾ ഏർലി മോർണിംഗ് ഞങ്ങളൊരു ബീച്ചിൽ ഷൂട്ട് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ഒരു ഗിറ്റാറൊക്കെ പിടിച്ച് ഞാൻ ഐ എം ജസ്റ്റ് വാക്കിംഗ് ഓൺ ദ ബീച്ച്. അപ്പോൾ അവിടെ ഒരു സ്ലീപ്പിംഗ് ബാഗിനകത്ത് നിന്ന് ഒരു രണ്ട് മൂന്ന് പേരിങ്ങനെ എണീറ്റ് വരിക. അതായത് നേരെ ഹാഫ് അസ്ലീപ്പ് അവർ കഴിഞ്ഞ ദിവസം രാത്രി അവിടെ വന്ന് കിടന്നതാണ് ഗോകർണയിൽ എത്തിയിട്ട്. ദേ ആർ ഫ്രം ദ യു കെ. അപ്പോൾ അവരിങ്ങനെ എണീറ്റ് നമ്മുടെ കയ്യിൽ ഗിറ്റാറൊക്കെ കണ്ടപ്പോൾ അവരും ബാഗിൽ നിന്ന് ഒരു ഗിറ്റാറൊക്കെ എടുത്തിട്ട് വി സ്റ്റാർട്ട് ടോക്കിംഗ്. പേരുകളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടിൻ്റെ ഒരു ഹുക്ക് ലൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നി. അപ്പോൾ അവരതിൻ്റെ കൂടെ ഹാർമണീസ് ഒക്കെ പാടി. അപ്പോൾ അതിലൊരാളുടെ ഒരു ഒരു പാട്ടിൻ്റെ ഹാർമണീസ് ഞാനും കേട്ടപ്പോൾ എനിക്കും കുറച്ച് ഐഡിയാസ് തോന്നി. ഞങ്ങൾ ഇപ്പോൾ ബിക്കൈൻ്റെയൊക്കെ ഒരു വൺ അവർ കോൺവെർസേഷൻ, ഒരു അല്ല കൊളാബറേഷൻ ഒഫീഷ്യലി ഒന്നും ആയില്ല, ബട്ട് ഐ എം സേയിങ് ഒരു വൺ അവർ കോൺവെർസേഷൻ അവിടെ ഉണ്ടായി ജസ്റ്റ് ബിക്കോസ് ഓഫ് മ്യൂസിക്. ആൻഡ് ഞാൻ റിയലൈസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ പേരിനപ്പുറത്തൊന്നും ചോദിച്ചിട്ടില്ല. ലൈക്ക് വി ജസ്റ്റ് നോ വെയർ ദ ആർ ഫ്രം ആൻഡ് നെയിംസ്, അത്രേ അറിയുള്ളൂ. വേറെ ഒരു സ്റ്റോറി അറിയില്ല. പക്ഷേ ഒരു വൺ അവർ കോൺവെർസേഷൻ ത്രൂ മ്യൂസിക് ഉണ്ടായി. ആൻഡ് വി ഇറ്റ് ഫെൽറ്റ് ലൈക്ക് വി ഹവ് നോൺ ഈച്ച് അതർ ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഞങ്ങളന്ന് പാടിയത് ബീറ്റിൽസിൻ്റെ പാട്ടാണ്. ബീറ്റിൽസ് 1960s അവരൊരു 10 വർഷമേ ആക്റ്റീവ്ലി മ്യൂസിക് ഉണ്ടാക്കിയിട്ടുള്ളൂ. ആൻഡ് അപ്പോൾ 1960s യു കെയിൽ ഇരുന്ന് ഉണ്ടാക്കിയ ഒരു പാട്ട് വി ആർ സിംഗിങ് ഇൻ ഗോകർണ ലൈക്ക് 50 years later. 50 years later വേറെ ഒരു കംപ്ലീറ്റ്ലി അൺനോൺ രണ്ടാൾക്കാർ ബോണ്ട് ചെയ്യാൻ ഈ പാട്ടാണ് കാരണമാകുന്നത്. അപ്പം ലൈക്ക് ബൗണ്ടറി ഒന്നുമില്ല, ഈവൻ സ്പേസ് ആൻഡ് ടൈം എന്നുള്ള ബൗണ്ടറി പോലും ഇല്ല ആക്ച്വലി. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് മ്യൂസിക്. അന്ന് ഞാൻ റിയലൈസ് ചെയ്തു ഈ സംഭവം ഇതൊരു നമ്മൾ വിചാരിക്കുന്ന ബൗണ്ടറീസ് അല്ല ഇതിനുള്ളത്. യു ക്യാൻ ഗോ എനിവെയർ. അപ്പോൾ ദാറ്റ്സ് ദ ഗോൾ. ലൈക്ക് സ്പേസ് ആൻഡ് ടൈം എന്നുള്ള ബൗണ്ടറി വിട്ട് വേറെ ആൾക്കാരുടെ ലൈഫിൻ്റെ ഭാഗമാവാം, അവരുടെ സൗണ്ട് ട്രാക്കിൻ്റെ ഭാഗമാവാം, അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്യാനൊരു റീസൺ ആവാം എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂജ് പ്രിവിലേജ്. ബട്ട് അഗെയിൻ അത് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. ദാറ്റ്സ് ദ നമ്മുടെ ഐഡൽസ് ആണ് അവരൊക്കെ. അവർ അവരുടെ മ്യൂസിക്കിലൂടെ അവർക്ക് അത് ചെയ്യാൻ പറ്റി. ബട്ട് ദാറ്റ്സ് ദ ഗോൾ. അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര അച്ചീവ്മെൻറ്റ്, സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ഉണ്ടാവും.
1: കാലം മാറി ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എല്ലാവർക്കും ആക്സസിബിൾ ആയ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ വേറെ ലാംഗ്വേജിലുള്ള ആളുകൾ നമ്മുടെ മ്യൂസിക് തിരിച്ചറിഞ്ഞ് അവര് മനസ്സിലായിട്ടില്ല എങ്കിലും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള കമന്റ്സ് നമുക്ക് പല പാട്ടിന്റെ ഇടയിൽ കാണാം. അങ്ങനെ എന്തെങ്കിലും വേറെ ലാംഗ്വേജിലുള്ളവർ മനസ്സിലായിട്ടില്ലെങ്കിലും അത്രയ്ക്ക് കണക്ട് ആയി എന്നുള്ള രീതിയിൽ വന്ന്
0: ഇപ്പോ ആനന്ദം എന്നുള്ള സിനിമയിൽ ചെയ്തിട്ടുള്ള നിലാവിലെല്ലാം പാട്ട് ഈവൻ ദോ ഇറ്റ്സ് മെയ്ഡ് ഫോർ എ ഫിലിം, ആ ഫിലിമിന്റെ പുറത്തൊക്കെ ആൾക്ക് ആ പാട്ട് പോയി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഹൗ പീപ്പിൾ ഹാവ് മെയ്ഡ് ഇറ്റ് എ പാർട്ട് ഓഫ് ദെയർ ലൈഫ്. അത് സച്ച് നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു ഒരു ട്രജക്ടറി ആ പാട്ടിനുണ്ടായി. അത് റിലീസ് ചെയ്ത സമയത്ത് ഓഫ്കോഴ്സ് ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത, ആ സിറ്റുവേഷന് വേണ്ടി ചെയ്ത പാട്ടാണ്. പിന്നെ കോവിഡ് ലോക്ക്ഡൗൺസിൻ്റെയൊക്കെ സമയത്ത് എനിക്ക് തോന്നുന്നു ആ പാട്ട് വീണ്ടും ആൾക്കാർ റീഡിസ്കവർ ചെയ്ത് ആൾക്കാർ. അപ്പോൾ യുക്കുലേലിൽ വളരെ സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്ന പാട്ടാണ്. അപ്പോൾ പലരും യുക്കുലേലിൽ മേടിച്ചപ്പോൾ ആദ്യമായിട്ട് പഠിച്ച പാട്ട്. അപ്പോൾ കുറേ പേര് ഇതിനെപ്പറ്റി എനിക്ക് മെസ്സേജ് ഇപ്പോഴും വരുന്നൊരു പാട്ടാണ്. ഈവൻ നൗ ഈ സ്പോട്ടിഫൈഡൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കിട്ടുമല്ലോ എല്ലാ ഇയർ എൻഡും നമുക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രീംസ് ഉള്ള പാട്ട് ഇപ്പോഴും ഇതാണ് ഫോർ സം റീസൺ, കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട്. അപ്പോൾ അഗൈൻ ഈ പറഞ്ഞ പോലെ മലയാളം എന്നുള്ള ലാംഗ്വേജ് ബൗണ്ടറിയുടെ അപ്പുറത്തും ഈ പാട്ട് എന്നുള്ള രീതിയിലല്ല പല പാട്ടിലും അങ്ങനെ മെസ്സേജസും ഇതൊക്കെ വരാറുണ്ട്. ബട്ട് ദിസ് സോങ്സ് എസ്പെഷ്യലി അങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് എക്സ്പീരിയൻസ് ആണ് ഈ പാട്ട്.
1: അത് തന്നെയായിരിക്കും ഫേവറേറ്റ്.
0: ഡെഫിനറ്റ്ലി യെസ് യെസ്.
1: ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, അതിന്റെ വിശേഷങ്ങൾ കൂടുതൽ പറഞ്ഞില്ല. അതിദൂരത്തില്
0: അതിദൂരമാണ് ഏറ്റവും റീസെന്റ്ലി ഇറക്കിയ ഒരു ഒരു പാട്ട്. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ എനിക്ക് പേഴ്സണലി പലപ്പോഴും പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ ഞാൻ അത്ര റെഗുലറായിട്ട് ഞാൻ അത് റിലീസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. കാരണം എനിക്ക് ഈ നമ്പേഴ്സ് ഗെയിം ഭയങ്കര, നമ്മളൊരു പാട്ട് ഇറക്കിയിട്ട് അത് ആവശ്യത്തിന് ആൾക്കാരിലേക്ക് എത്തുമോ, ആൾക്കാർ കേൾക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര സംശയമുള്ളതുകൊണ്ട് ഞാനൊരു സേഫ്റ്റി നെറ്റിലാണ്. ഞാനത് അന്ന് ഇറക്കാണ്ടിരുന്ന പിന്നെ ആ പ്രശ്നമില്ലല്ലോ, അങ്ങനെ ഒരു സൊല്യൂഷനിൽ എത്തും ഞാൻ. ഇറ്റ്സ് എ വെരി, ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും എത്താൻ പാടില്ലാത്തൊരു സ്പേസ് ആണ്. അതായത് നമ്മൾ ചെയ്യേണ്ടത് അത് ഇറക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ആൾക്കാരിലേക്ക്

0: പിന്നെ ദ സോങ് ഡു ഇറ്റ്സ് തിങ് എന്നുള്ളതാണ് എത്ര, അതിലേക്കാണ് എന്റെ സ്ട്രഗിളും. ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ലൈക്ക് നമ്മുടെ ഒരു നമ്മളൊരു പാട്ടുണ്ടാക്കി നമുക്ക് അതിനെ പറ്റി ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, ലൈക്ക് അത് നല്ലതാണോ മോശമാണോ, നല്ലതാണെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. പക്ഷേ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒപ്പീനിയൻ ഡസൻ മാറ്റർ. ലൈക്ക് പിന്നെ ആൾക്കാരത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ആ പാട്ടിന്റെ ഫൈനൽ കണക്ടിങ് പോയിന്റ്. അത് പലപ്പോഴും ഫേസ് ചെയ്യാൻ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു പേടി ഉണ്ടാവും. ആ പേടി ഓവർകം ചെയ്യാനാണ് ഞാൻ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പം ഇറക്കി അതിദൂരം എന്നുള്ള ആ പാട്ടും. ഈ കൊല്ലം ഇനിയും കുറച്ചുകൂടെ ഇൻഡിപെൻഡൻസ് സിംഗിൾസ് അങ്ങനെ റിലീസ് ചെയ്യണമെന്നൊരു പ്ലാനിലാണ്.
1: ഗായകനും സംഗീത സംവിധായകനുമായ സച്ചിൻ വാര്യർ തൻ്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചതാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. അഭിമുഖം ചന്ദന എസ് ആനന്ദ്, നിർവഹണ സഹായം സുധർമ്മ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: The Real FM 103.6.
1: ആർട്ട് കഫേയിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹലോ മമ്മി എന്ന ചിത്രത്തിൽ ദീപക് നായർ പാടിയത്. മനു മഞ്ജിത്തിൻ്റെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

0: करेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
1: ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി. ശ്രേയാ ഘോഷാൽ പാടിയ ഒരു ഗാനം കേൾക്കാം, ബനാറസ് എന്ന ചിത്രത്തിൽ നിന്ന്.

0: മുത്തശ്ശാ, ഇതേത് പ്ലാന്റ് ആണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശാ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
1: എന്തേ,
0: ഇത് SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാലും വിജയ് യേശുദാസും പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, M. ജയചന്ദ്രൻ്റെ സംഗീതം.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: ആർട്ട് കഫെ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയത്. അനൂപ് മേനോന്റെ വരികൾക്ക് രതീഷ് വേഗയുടെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് മോദി വഡോദരയിൽ പറഞ്ഞു. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാലയോഗം വിളിച്ചു. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ വിശാലയോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ CPIM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 5 തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. ഇന്ന് ലോക നഴ്സസ് ദിനം. ലോകമെങ്ങും നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമാണ് ദിനാചരണം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം

ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഇന്ത്യ കാശിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിൽ ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ എന്ന ചിത്രത്തിലെ ഗാനം നേഹ വേണുഗോപാൽ പാടിയത്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ പൊറ്റമ്മൽ കോഴിക്കോട്.
2: ഇനി കേൾക്കാം സോമന്റെ കൃതാവ് എന്ന ചിത്രത്തിലെ ഗാനം, കെ എസ് ഹരിശങ്കർ പാടിയത്.

0: എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കറും ശ്വേത മോഹനും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ബി കെ ഹരിനാരായണന്റെ വരികൾ, ബിജിപാലിന്റെ സംഗീതം. ഗാനോപഹാരം തുടർന്ന് കേൾക്കാം. ബി എം എച്ച് ആരോഗ്യജാലകത്തിന് ശേഷം
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ കുമാർ, സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് പൾമണോളജി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ന്യൂമോണിയ എന്നുള്ള അസുഖത്തെ പറ്റിയാണ്. ശ്വാസകോശത്തിലെ അണുബാധയെ പറ്റിയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ബാക്ടീരിയ കൊണ്ടും വൈറസ് കൊണ്ടും കൂടാതെ മറ്റ് പല രോഗാണുക്കൾ കൊണ്ടും ഉണ്ടാകാം. പ്രധാനമായും കൂടുതലായിട്ട് ഈ ന്യൂമോണിയ കാണുന്നത് ചെറിയ കുട്ടികളിലും മുതിർന്ന ആൾക്കാരിലും കൂടാതെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്തൊക്കെയാണ് ഇവരുടെ ലക്ഷണങ്ങൾ? പ്രധാനമായും ചുമ, പനി, വേർപ്പൽ, വിറയൽ, കിതപ്പ്, ശ്വാസതടസ്സം, നെഞ്ചുവേദന, ക്ഷീണം, ഇതൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ. എല്ലാ ന്യൂമോണിയ രോഗികളിലും ചുമ ഉണ്ടാവാം. ചില ആളില് കഫം ഉണ്ടാവാം. ചിലർക്ക് കഫം ഇല്ലാതെയും ചുമ മാത്രമായിട്ടും ഇത് വരാം. പനി സാധാരണമായി ന്യൂമോണിയയുടെ കൂടെ

0: ഉണ്ടാകാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായും നമുക്കറിയാം വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ട് ഈ ന്യൂമോണിയ ഉണ്ടാകാം. ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന വൈറൽ ന്യൂമോണിയ ഫ്ലൂ ആണ്, ഇൻഫ്ലുവൻസ. നേരത്തെ നമുക്കറിയാം കോവിഡും ഈ ന്യൂമോണിയ ആയിട്ടാണ് കണ്ടു വന്നിരുന്നത്. കൂടാതെ നമുക്ക് കാണുന്ന ബാക്ടീരിയൽ ആയിട്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, അതായത് ന്യൂമോകോക്കൽ ന്യൂമോണിയ എന്നുള്ള ബാക്ടീരിയ കൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ന്യൂമോണിയ ഉണ്ടാവുന്നത്. രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാരിലാണെങ്കിൽ ഫംഗസ് കൊണ്ടും മറ്റും ഇങ്ങനെ ഈ ന്യൂമോണിയ ഉണ്ടാകാറുണ്ട്. ഇത് ഈ ന്യൂമോണിയ പകരുന്നത് പ്രധാനമായും വായുവിലൂടെയാണ്. രോഗം ന്യൂമോണിയ വന്ന ആൾ ചുമയ്ക്കുമ്പോൾ ഈ രോഗാണുക്കൾ അന്തരീക്ഷത്തിൽ കലരുകയും മറ്റുള്ള ആൾക്കാർ അത് ശ്വസിക്കുമ്പോൾ അത് അവരുടെ ശ്വാസകോശത്തിലേക്ക് പോവുകയും ഈ ബാക്ടീരിയയും വൈറസും ഒക്കെ അവിടെ പെരുകി അത് ഒരു ഇൻഫെക്ഷൻ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഈ രോഗലക്ഷണങ്ങളോട് കൂടിയ ചുമയും പനിയും കഫക്കെട്ടും ശ്വാസതടസ്സവും ഉള്ള ആൾക്കാരെ ഡോക്ടറെടുത്ത് എത്തുമ്പോൾ നമ്മൾ അത് പരിശോധന ചെയ്ത് രോഗനിർണയം നടത്തിയാണ് ചികിത്സ കൊടുക്കുന്നത്. പ്രധാനമായും കഫ പരിശോധന, രക്തപരിശോധന, എക്സ്റേ പരിശോധന എന്നിവയാണ് നമ്മൾ രോഗനിർണയത്തിനായിട്ട് ചെയ്യാറുള്ളത്. രക്തപരിശോധനയിൽ അണുബാധയുടെ തീവ്രത മനസ്സിലാക്കി അതനുസരിച്ച് ആന്റിബയോട്ടിക് കൊടുക്കുന്നതിനെ പറ്റിയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളും പറ്റിയും അറിയാൻ പറ്റും. കഫ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ഏത് ബാക്ടീരിയ കൊണ്ടാണ് ഈ ന്യൂമോണിയ വന്നതെന്ന് കറക്റ്റായി മനസ്സിലാക്കി കൃത്യമായ അളവിൽ ആന്റിബയോട്ടിക് കൊടുക്കാൻ പറ്റും. മറ്റൊന്ന് കഫ പരിശോധനയാണ്. കഫത്തിലെ അണുക്കളുണ്ടോ എന്നുള്ള കൾച്ചർ പരിശോധന ചെയ്തു കഴിഞ്ഞാൽ അതില് ഏത് ബാക്ടീരിയ ആണ്, കാരണം പലതരം ബാക്ടീരിയകൾ ഈ രോഗം ഉണ്ടാക്കാം. അപ്പൊ ഏത് ബാക്ടീരിയ എന്ന് അറിഞ്ഞ് അത് കൃത്യമായി മരുന്ന് കൊടുത്താൽ പെട്ടെന്ന് തന്നെ രോഗശമനം ഉണ്ടാകും. കൾച്ചർ നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ ചിലപ്പോൾ കൊടുക്കാറുള്ളത്. ന്യൂമോണിയയിൽ സാധാരണമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്റേ പരിശോധനയാണ്. നെഞ്ചിന്റെ എക്സ്റേ എടുത്ത് അത് ന്യൂമോണിയ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ന്യൂമോണിയ നമുക്ക് ചെറിയ തോതിലുള്ളതാണെങ്കിൽ OP ആയിട്ട് തന്നെ ചികിത്സിക്കാം. പക്ഷെ സാധാരണഗതിയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ രൂപത്തിലൊക്കെ മരുന്ന് കൊടുത്താലാണ് അത് മാറുന്നത്. സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ICU നമ്മൾ ചിലപ്പോൾ ന്യൂമോണിയ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. കൂടാതെ രോഗം മാറി വീണ്ടും വരാതിരിക്കാൻ നമുക്ക് വാക്സിനേഷനും കൊടുക്കാറുണ്ട്, ന്യൂമോണിയ വാക്സിൻ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
4: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
5: ബുദ്ധു, നിർത്ത്.
4: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തൂ. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
5: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
4: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
6: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
4: കൂൾ ആകൂ.
7: ഗാനോപഹാരം
8: 103.6 റിയൽ FM.
9: ഗാനോപഹാരത്തിൽ കേൾക്കാം തോൽവി FC എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വർമ്മയുടെ സംഗീതം.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയിൽ.
2: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
3: റിലഫുമിലിനി ഇശൽമാല, ഇശൽമാലയിലെ ആദ്യ ഗാനം വിളയിൽ ഫസീല പാടിയത്.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

റിയൽ എഫിലിനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രൻ്റെ സംഗീതം.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി ഇഎംഐ പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഇനി കേൾക്കാം മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി നിഖിൽ രാജ് പാടിയത്. ചിത്രം രതി നിർവേദ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തെ LPG കരുതൽ ശേഖരവും ഉണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തമിഴക വെട്ടിക്കഴകം നേതാവ് JCD പ്രഭാകരനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. M. രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സെൻസസിന്റെ 1st ഘട്ടത്തിനും അതിന് മുന്നോടിയായി June 16 മുതൽ 30 വരെ നടത്തുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ വിജ്ഞാപനം. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് 1st ഘട്ടം. വനിതാ കമ്മീഷൻ കോഴിക്കോട് ജില്ലാ സിറ്റിംഗിൽ ഇന്നലെ 3 പരാതികൾ തീർപ്പാക്കി. പരിഗണിച്ച 38 പരാതികളിൽ 2 കൌൺസിലിംഗിന് കൈമാറുകയും 7 റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് കണ്ണൂരിൽ സമാപിക്കും. രാവിലെ ഡോക്ടർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി നാടകോത്സവത്തിന്റെ 2nd ദിവസമായ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ഇന്ന് സമാപിക്കും. സസ്യരോഗ കീടനിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും ഇന്നലെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 11:00.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: ഇനി കേൾക്കാം ഗപ്പി എന്ന ചിത്രത്തിൽ സൂര്യ സന്തോഷ് പാടിയത്, വിനായക് ശശികുമാറിന്റെ വരികൾ, വിഷ്ണു വിജയുടെ സംഗീതം.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
3: കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
2: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
9: അല്പസമയത്തിനകം 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്ട്. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലെ ആശയക്കുഴപ്പങ്ങൾക്ക് അറുതി വരുത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഇന്ന് വിശാല യോഗം ചേരും. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി മുതിർന്ന കേന്ദ്ര നേതാക്കൾ ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഇന്നത്തെ യോഗം. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാല യോഗത്തിൽ പങ്കെടുക്കും. മുതിർന്ന പാർട്ടി നേതാക്കളായ VM സുധീരൻ, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നേതാക്കൾ തമ്മിലെ തർക്കവും സംസ്ഥാനത്തെ ജനവികാരവും ഹൈക്കമാൻഡിനെ കേരള നേതാക്കൾ അറിയിക്കും. ഇതിനു പുറമെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഓരോരുത്തരുടെയും നിലപാട് നേരിട്ട് ചോദിച്ചറിയും. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായേക്കും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിലനിൽക്കുന്നത് അസാധാരണ സാഹചര്യമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ പറഞ്ഞു. പ്രഖ്യാപനം വൈകിയിട്ടില്ലെന്നും ഇനി വൈകാൻ പാടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ഘടകകക്ഷികളല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ CPIM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന ഘടകമാണ് പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്ന് കഴിഞ്ഞ ദിവസം CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയിരുന്നു. നേതൃയോഗങ്ങളിൽ ഉയർന്നുവരുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും ഒരാളിൽ മാത്രമായി ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് ശരിയല്ലെന്ന കാഴ്ചപ്പാടും പാർട്ടി നേതൃത്വത്തിനുണ്ട് എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ഈ മാസം 15 മുതൽ ഘട്ടങ്ങളായി പാർട്ടി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ജില്ലാതല യോഗങ്ങളിലും ഏരിയതലമടക്കം താഴെത്തട്ടിലെ യോഗങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും

എടുക്കും. ജൂൺ 10-നകം ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. മുഴുവൻ പാർട്ടി അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ അറിഞ്ഞതിനു ശേഷം തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് പോകാനാണ് CPIM തീരുമാനം. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24-നകം പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 സ്ഥലത്തെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ഇതിനു പിന്നാലെ ചേരും. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തമിഴക വെട്ടറി കഴകം നേതാവ് JC പ്രഭാകരനെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. എം രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. തമിഴ്നാട്ടിലെ അണ്ണാ DMK നിയമകക്ഷി നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷമായി. പാർട്ടിയിലെ 30 അംഗങ്ങൾ പി വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കറുപ്പയ്ക്ക് കത്ത് നൽകി. 17 അംഗങ്ങളുടെ മറ്റൊരു വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിജയ് ഗവൺമെന്റിന് ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിൽ NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5 തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെൻറ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗുവാഹട്ടിയിലെ ഖനാപാഡ വെറ്ററിനറി കോളേജ് ഗ്രൗണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തുടർച്ചയായി 2 തവണയാണ് ഹിമന്ത ഗവൺമെൻറ് അസമിലെ ഭരണമേൽക്കുന്നത്. NDA 3 തവണയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ നിതിൻ തമ്പി തുടങ്ങിയവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കുചേരും. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ മന്ത്രിസഭയിൽ അഗ്നിസുരക്ഷാ ചുമതല വഹിച്ച സുജിത് ബോസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. 2010 മുതൽ 2021 വരെ ഡംഡം മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാനായിരുന്ന കാലത്ത് നിയമനങ്ങളിൽ അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിനു ശേഷം സുജിത് ബോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് അദ്ദേഹം വഡോദരയിൽ പറഞ്ഞു. വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണയ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. വെള്ളിയാഴ്ച UAE പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹം നെതർലൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ UAE യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്ത് ഒരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ആരോഗ്യത്തിന് ശാസ്ത്രമികവ്, കാർഷിക പരിവർത്തനത്തിലൂടെ എന്ന കൃഷി ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത സംരംഭം സെഹദ് ഇന്ന് തുടക്കം കുറിച്ചുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്കൊപ്പമാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുയോജ്യമായ ഭക്ഷ്യസാധനങ്ങൾ എന്ന ലക്ഷ്യത്തോടെയാണ് സെഹദ് ആവിഷ്കരിച്ചത്. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്കാവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തേക്ക് വേണ്ട LPGയും സ്റ്റോക്കുണ്ടെന്നും കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സുപ്രീംകോടതി നടപടികൾ നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷകൾ സ്വന്തമായി ലിസ്റ്റ് ചെയ്യാനും അവ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. കാലതാമസം ഒഴിവാക്കാൻ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം വഴി ജാമ്യാപേക്ഷകൾ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ലിസ്റ്റ് ചെയ്യണമെന്നും കോടതി ശുപാർശ ചെയ്തു. ആകാശവാണിയുടെ 90 വാർഷികത്തിൻ്റെ ഭാഗമായി പ്രക്ഷേപണത്തിൻ്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണനാണ് മുഖ്യാതിഥി. എഴുത്തുകാരായ CV ബാലകൃഷ്ണൻ, KC നാരായണൻ, KV സജയ്, ഇ ജയകൃഷ്ണൻ, PP ശ്രീധരനുണ്ണി, KM നരേന്ദ്രൻ, ഗായകൻ VT മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ CV ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. ആകാശവാണി നാടകോത്സവത്തിൻ്റെ 2 ദിവസമായ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. C കൃഷ്ണകുമാർ

എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള അൻമണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകത്തിൻ്റെ പുനഃപ്രക്ഷേപണമുണ്ടായിരിക്കും. ആകാശവാണി 90-ാം വാർഷികം ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6-ന് പരിപാടി. ഇന്ന് ലോക നഴ്സസ് ദിനം. ലോകമെങ്ങും നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ്സ് ലൈവ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ നെടുന്തൂണായി നിലകൊള്ളുന്ന നഴ്സുമാരെ ലോക നഴ്സസ് ദിനത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിവാദ്യം ചെയ്തു. നഴ്സുമാരുടെ നിസ്വാർത്ഥമായ സേവനവും അചഞ്ചലമായ അർപ്പണബോധവുമാണ് ആരോഗ്യകരമായ ഭാരതത്തിൻ്റെ യഥാർത്ഥ അടിത്തറയെന്നും

ഇന്ന് ലോക നഴ്സസ് ദിനം. ലോകമെങ്ങും നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് ഓഫ് ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ്സ് ലൈവ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ നെടുന്തുണായി നിലകൊള്ളുന്ന നഴ്സുമാരെ ലോക നഴ്സസ് ദിനത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിവാദ്യം ചെയ്തു. നഴ്സുമാരുടെ നിസ്വാർത്ഥമായ സേവനവും അചഞ്ചലമായ അർപ്പണബോധവുമാണ് ആരോഗ്യകരമായ ഭാരതത്തിൻ്റെ യഥാർത്ഥ അടിത്തറയെന്നും അവരെയോർത്ത് രാജ്യം അഭിമാനിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രമേളയായ കാൻ ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം. ജോൺ ട്രവാൾട്ട, ആദം ഡ്രൈവർ, ബാർബ സ്ട്രൈസാൻസ് എന്നീ സൂപ്പർ താരങ്ങൾ ഇത്തവണ കാനിൻ്റെ ഭാഗമാകും. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ ഇന്ദ്രകാശിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം. കോട്ടക്കലിൽ സമാപിച്ച ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പിൽ U17 കാറ്റഗറിയിൽ കോഴിക്കോട് ഫറൂഖ് കോളേജ് സ്വദേശി ഡി ബ്രഹ്മദേവ് ചാമ്പ്യനായി. തുടർച്ചയായ രണ്ടാം തവണയാണ് ബ്രഹ്മദേവ് സംസ്ഥാന ചാമ്പ്യനാകുന്നത്. ഇതോടെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ U17 വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ ബ്രഹ്മദേവ് യോഗ്യത നേടി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശമുണ്ടായി. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകളും സംഭവിച്ചു. നാദാപുരത്ത് 5 ഇടങ്ങളിൽ വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: വലിയ വിലക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടു.
2: റീഗൽ ജ്വല്ലേഴ്സ്,
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: വിപണിയിൽ സ്വർണം ഗ്രാമിന് 14,115 രൂപ, പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ്,
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: പ്രിയ ഗീതം.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രിയ ഗീതത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഇപ്പോൾ മുതൽ ആവശ്യപ്പെട്ട് തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ 0495236617, 0495236617, മൊബൈൽ നമ്പർ 9447444400. പ്രിയഗീതത്തിലാദ്യം ഹോം എന്ന ചിത്രം.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി.
1: പ്രിയ ഗീതം.
2: പ്രിയ ഗീതത്തിൽ ഇനി കേൾക്കാം അറബിക്കഥ എന്ന ചിത്രത്തിലെ ഗാനം അനിൽ പനച്ചൂരാൻ പാടിയത്. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ബിജിപാലിന്റെ സംഗീതം. ഈ ഗാനം പ്രിയഗീതത്തിലൂടെ ആവശ്യപ്പെടുന്നത് മാമ്പറ്റയിൽ നിന്നും ശശിധരൻ.

മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, തീർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തി.

ഭരിക്കണം. നാളെ എന്നതില്ല, നമ്മൾ ഇന്നു തന്നെ നേടണം. നാൾ വഴിയിൽ

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: പ്രിയ ഗീതം.
5: പ്രിയ ഗീതമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ഒഴിമുറി എന്ന ചിത്രത്തിലെ ഗാനം. യാസിൻ, സൗമ്യ, TR എന്നിവർ പാടിയത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ബിജുപാലിന്റെ സംഗീതം. ഈ ഗാനം പ്രിയഗീതത്തിലൂടെ ആവശ്യപ്പെടുന്നത് കാടപ്പടിയിൽ നിന്നും ബിജു.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: പ്രിയ ഗീതം.
6: ഗീതത്തിൽ ഇനി സി ഐ ഡി മൂസ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സുജാതയും എസ് പി ബിയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നത് അരീക്കോട് നിന്നും ഷഹല.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: പ്രിയ ഗീതം.
2: പ്രിയ ഗീതമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ഗാനം പി ജയചന്ദ്രനും സുജാതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. ഈ ഗാനം പ്രിയഗീതത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹനീഫ് തിരുവള്ളൂർ. ഒരു ഡെഡിക്കേഷൻ കൂടിയുണ്ട്. എസ് എൻ എച്ച് എസ് തിരുവള്ളൂർ 1998-99 പത്താം ക്ലാസ് ഡി ഡിവിഷനിലെ സഹപാഠികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്.

0: പ്രിയഗീതം.
1: ഗീതത്തിൽ ഇനി കേൾക്കാം ആരണ്യകം എന്ന ചിത്രത്തിലെ ഗാനം ചിത്രപാടിയത് ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, രഘുനാഥ് സേത്തിൻ്റെ സംഗീതം. ഈ ഗാനം പ്രിയഗീതത്തിലൂടെ ആവശ്യപ്പെടുന്നു കൊടുവള്ളി കിഴക്കോത്തു നിന്നും അഞ്ജലി, നീഷ്മ എന്നിവർ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ പ്രിയഗീതം ഇവിടെ പൂർണ്ണമാകുന്നു.
1: പ്രിയഗീതം.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നിവിടങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ലോക നഴ്സസ് ദിനത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ നെടുന്തൂണായി നിലകൊള്ളുന്ന നഴ്സുമാരെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിവാദ്യം ചെയ്തു. നഴ്സുമാരുടെ നിസ്വാർത്ഥമായ സേവനവും അചഞ്ചലമായ അർപ്പണബോധവുമാണ് ആരോഗ്യകരമായ ഭാരതത്തിന്റെ യഥാർത്ഥ അടിത്തറയെന്നും അവരെ ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജി മന്ത്രിസഭയിൽ അഗ്നിസുരക്ഷാ ചുമതല വഹിച്ച സുജിത് ബോസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. 2010 മുതൽ 2021 വരെ ഡണ്ടം മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാനായിരുന്ന കാലത്ത് നിയമനങ്ങളിൽ അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് അറസ്റ്റ്. സംസ്ഥാന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നത് അസാധാരണ സാഹചര്യമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ. പ്രഖ്യാപനം വൈകിയിട്ടില്ലെന്നും ഇനി വൈകാൻ പാടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ലീഗ് പക്വതയുള്ള സഖ്യകക്ഷിയാണെന്നും അഭിപ്രായം നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 5 തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രമേളയായ കാൻ ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം. ജോൺ ട്രാവോൾട്ട, ആദം ഡ്രൈവർ, ബാർബ്രെ സ്ട്രൈഡ് സാൻഡ് എന്നീ സൂപ്പർ താരങ്ങൾ ഇത്തവണ കാനിന്റെ ഭാഗമാകും.

0: കോട്ടക്കലിൽ സമാപിച്ച ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ സെവൻ കാറ്റഗറിയിൽ കോഴിക്കോട് ഫറൂഖ് കോളേജ് സ്വദേശി ഡി ബ്രഹ്മദേവ് ചാമ്പ്യനായി. തുടർച്ചയായി രണ്ടാം തവണയാണ് ബ്രഹ്മദേവ് സംസ്ഥാന ചാമ്പ്യനാകുന്നത്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി SMS ചെയ്യാം. വാട്സപ്പ് നമ്പർ പറയട്ടെ, 9400024440. ഒരിക്കൽ കൂടി, 9400224440. യുവർ ചോയ്സിലെ ആദ്യ ഗാനം കൂടത്തായി മാവിലേരി സുദർശനത്തിൽ നിന്ന് ശിവശങ്കർ ആവശ്യപ്പെട്ടതാണ്. ചിത്രം കാണാൻ കൊതിച്ചു. പാടിയത് യേശുദാസ്. പി ഭാസ്കരൻ്റെ വരികൾക്ക് വിദ്യാധരൻ്റെ സംഗീതം.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണുംകണ്ടി വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുംകണ്ടി.
1: നാട്ടുവിശേഷം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ മെയ് 15 വൈകുന്നേരം 5 പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ നമ്പർ പറയാം: 8547630139. മറ്റൊരു നമ്പർ 9495675595.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഇയർ ചോയ്സിൽ ഇനി ചാത്തമംഗലം സങ്കേതം കുനിയപ്പറമ്പത്ത് വെലായുധന്റെ ഇഷ്ടഗാനമാണ്. യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് നൌഷാദ് ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം ധ്വനി

0: ഏതെങ്കിലും ഒരു എ സി വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എ സികൾ കണ്ണങ്കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
2: നാട്ടുവിശേഷം തുടരുന്നു. അസാപ്പിന്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മെയ് 16 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന +2 ഡിഗ്രി PG യോഗ്യതയുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9495999669. ഒരിക്കൽ കൂടി പറയാം, 9495999669.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം യേശുദാസിന്റെ സ്വരം, ചിത്രം എന്നെന്നും കണ്ണേട്ടന്റെ, കൈതപ്രത്തിന്റെ ഭാവന, ജെറി അമൽദേവിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു രാമനാട്ടുകരയിൽ നിന്ന് ബാബു.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. കുടിശ്ശിക കൂടാതെ കൃത്യമായി അംശദായം അടയ്ക്കുന്ന അംഗങ്ങളുടെ മക്കൾക്കാണ് കിലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 15 മെയ്. താൽപ്പര്യമുള്ള അംഗങ്ങൾ 14 അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി മൂഴിക്കലിൽ നിന്ന് നിഷ, ഷീന എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് എസ് ജാനകി പാടിയത്. ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. ബിച്ചു തിരുമലയുടെ രചന, ഇളയരാജയുടെ സംഗീതം.

0: ഉണ്ടെന്ന് എഹ്സാസ്.
1: കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പി ജി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂയും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ May 20 അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ നമ്പർ 04842422275.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം മാത്തോട്ടത്തിൽ നിന്ന് സഫ്രീന, പപ്പു, മിന്നു എന്നിവരുടെ ഇഷ്ടഗാനം. യേശുദാസിന്റെ ആലാപനം, ചിത്രം സൂര്യമാനസം.

0: മുത്തശ്ശോ ഏതു പ്ലാന്റാണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശോ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
1: എന്തേ
0: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഇനി കേൾക്കാം ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം MG രാധാകൃഷ്ണൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സുൽത്താൻ ബത്തേരിയിൽ നിന്ന് റിയാസ്.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം. കോവൂരിൽ നിന്ന് മിഥുൻ ആവശ്യപ്പെട്ട ഗാനം, MG ശ്രീകുമാർ പാടിയത്. ചിത്രം ദേവാസുരം, ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, MG രാധാകൃഷ്ണൻ സംഗീതം നൽകിയിരിക്കുന്നു.

ജണ്ണു തക്ക തിമ്മി തക്ക തരിങ്കിടക്ക് തരിങ്കിടക്ക് തരിങ്കിടക്ക് തരിങ്കിടക്ക് തരിങ്കിടക്ക് തരിങ്ക

0: தட்டுக்கிடக்கதான்
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

യുവർ ചോയ്സിൽ ഇനി കേൾക്കാം കുന്നമംഗലത്ത് നിന്ന് ദിൽഷ പ്രകാശിന്റെ ഇഷ്ടഗാനം. യേശുദാസും സബിത ചൗധരിയും പാടിയത്. ചിത്രം ഈ ഗാനം മറക്കുമോ. ONV കുറുപ്പിന്റെ വരികൾക്ക് സലിൽ ചൗധരിയുടെ സംഗീതം.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: പിച്ചുതിരമലയുടെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന് കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനമാണ് യുവർ ചോയ്സിൽ. ഇനി കൃഷ്ണം ചിത്രം കാണാമറയത്ത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വടകര പയ്യോളിയിൽ നിന്ന് ഹൃദ്യ, ദൃശ്യ എന്നിവർ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം മെയ് 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:00.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം ഗായത്രി പാടിയ ഗാനം. ചിത്രം കല്യാണരാമൻ. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിൻ്റെ സംഗീതം. ഗായത്രിയും ഒപ്പം യേശുദാസും പാടിയതാണ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് കീഴ്ശേരി തവനൂരിൽ നിന്ന് സരിത സദാനന്ദൻ.

0: പ്രിയ ശ്രോതാക്കളെ, യുവർ ചോയ്സിനായി കാതോർക്കാം ഇന്ന് 3-2 നിങ്ങളുടെ ഇഷ്ടഗാനത്തിനായി വീണ്ടും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കൂ. വാട്സപ്പ് നമ്പർ 9400024440. ഒരിക്കൽ കൂടി പറയാം, 9400224440.
1: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ ലോകത്തിലെ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭയെടുത്ത തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. പശ്ചിമബംഗാളിലെയും കേന്ദ്രത്തിലെയും ഇരട്ട എഞ്ചിൻ ഗവൺമെന്റ് സുപ്രധാന കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗണിതശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ഇന്ത്യയുടെ അടിസ്ഥാനപരമായ സംഭാവനകളെ അംഗീകരിക്കുന്ന കാഴ്ചപ്പാടിലേക്ക് മാറണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ UN ആസ്ഥാനത്ത് ഗണിതശാസ്ത്രത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളുമായി ബന്ധപ്പെട്ട പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ജയശങ്കർ. രക്ഷിതാക്കളില്ലാത്ത ഭിന്നശേഷിക്കാർക്ക് അഭയമേകാൻ കോഴിക്കോട്ടെ പ്രതീക്ഷ ഹോം അടക്കം 3 സംരക്ഷണ കേന്ദ്രങ്ങൾ 5 വീടുകളാക്കി മാറ്റാൻ തീരുമാനം. രക്ഷിതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് 5 വീടുകളിൽ സംരക്ഷണം നൽകും. കേൾവിയുടെ സൗന്ദര്യകാലമാണ് മനുഷ്യജീവിതത്തിലെ സൌഭാഗ്യമെന്ന് കവിയും നിരൂപകനും പ്രഭാഷകനുമായ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ. റേഡിയോ ശബ്ദത്തിന്റെ മഹത്തായ സന്ദേശ മാധ്യമമാണെന്ന് കോഴിക്കോട് ആകാശവാണി സംഘടിപ്പിച്ച ലെഗസി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത കൽപ്പറ്റ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ 3 ഇനി മുതൽ സഞ്ചാരികൾ പ്രവേശനത്തിന് ഫീസ് നൽകേണ്ടിവരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് 3 പഞ്ചായത്തിന്റെ നീക്കം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ തപാൽ വകുപ്പ് തൃശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ സ്കൂളുകളിൽ ആധാർ എൻറോൾമെന്റിനും ബയോമെട്രിക് പുതുക്കുന്നതിനും പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. സ്കൂൾ കുട്ടികളുടെ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ കാലാനുസൃതമായി പുതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാനെടുത്ത സംസ്ഥാന മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിശാലയോഗം ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം. CPIM നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം. കോഴിക്കോട്ട് പ്രതീക്ഷാഹോമടക്കം 3 ഭിന്നശേഷി സംരക്ഷണ കേന്ദ്രങ്ങളെ അൻപ് വീടുകളാക്കാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാനെടുത്ത മന്ത്രിസഭയുടെ ആദ്യ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. പശ്ചിമബംഗാളിലെയും കേന്ദ്രത്തിലെയും ഇരട്ട എഞ്ചിൻ ഗവൺമെന്റ് സുപ്രധാന കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ആദ്യ മന്ത്രിസഭായോഗമാണ് ആയുഷ്മാൻ ഭാരത് പശ്ചിമബംഗാളിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി നിർമ്മിക്കാൻ 45 ദിവസത്തിനകം അതിർത്തി രക്ഷാസേനയ്ക്ക് സ്ഥലം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. വെള്ളിയാഴ്ച UAE പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയോദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്നുതന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ UAE യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. ഗോഹട്ടിയിലെ ഖാനാപാഠ വെറ്ററിനറി കോളേജ് ഗ്രൗണ്ടിലായിരുന്നു ചടങ്ങ്. തുടർച്ചയായി 2 തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേറ്റത്. NDA 3 തവണയും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AIRCയുടെ നേതൃത്വത്തിൽ NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5 തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലെ ആശയക്കുഴപ്പങ്ങൾക്ക് അറുതി വരുത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം വിശാലയോഗം ചേരും. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി മുതിർന്ന കേന്ദ്ര നേതാക്കൾ ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഇന്നത്തെ യോഗം. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാലയോഗത്തിൽ പങ്കെടുക്കും. മുതിർന്ന പാർട്ടി നേതാക്കളായ VM സുധീരൻ, K. മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായേക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ലീഗ് പക്വമായ സഖ്യകക്ഷിയാണെന്നും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അഭിപ്രായം നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിലനിൽക്കുന്നത് അസാധാരണ സാഹചര്യമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസ്സൻ പറഞ്ഞു. പ്രഖ്യാപനം വൈകിയിട്ടില്ലെന്നും ഇനി വൈകാൻ പാടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ഘടകകക്ഷികൾ അല്ലെന്നും ഹസ്സൻ വ്യക്തമാക്കി. കേരളത്തിൽ CPIM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത്. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന വിമർശം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും ഒരാളിൽ മാത്രമായി ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് ശരിയല്ലെന്ന കാഴ്ചപ്പാടും പാർട്ടി നേതൃത്വത്തിനുണ്ട് എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ഈ മാസം 15 മുതൽ ഘട്ടങ്ങളായി പാർട്ടി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 സ്ഥലത്തെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ഇതിന് പിന്നാലെ ചേരും. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തമിഴക വെട്ടിക്കഴകം നേതാവ് JC ഡി പ്രഭാകരനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. MR രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. ഇന്ന് ലോക നഴ്സസ് ദിനം. ലോകമെങ്ങും നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ജീവരക്ഷയ്ക്ക് ശാക്തീകരിച്ച നഴ്സുമാർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി

0: ദ്രൗപതി മുർമു ഇന്ന് സമ്മാനിക്കും. പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ നെടുന്തൂണായി നിലകൊള്ളുന്ന നഴ്സുമാരെ ലോക നഴ്സസ് ദിനത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിവാദ്യം ചെയ്തു. കേരളത്തിൽ തപാൽ വകുപ്പ് തൃശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ സ്കൂളുകളിൽ ആധാർ എൻറോൾമെൻറ്റിനും ബയോമെട്രിക് പുതുക്കുന്നതിനും പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. സ്കൂൾ കുട്ടികളുടെ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ കാലാനുസൃതമായി പുതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ. ആവശ്യക്കാർക്ക് ജനനത്തീയതി, വിലാസം തുടങ്ങിയ വിവരങ്ങളിൽ മാറ്റം വരുത്താനും പുതിയ ആധാറിന് അപേക്ഷിക്കാനും ജൂൺ 1 ആരംഭിക്കുന്ന പദ്ധതി 31 ആഗസ്റ്റ് വരെ തുടരും. കേൾവിയുടെ സൗന്ദര്യകാലമാണ് മനുഷ്യജീവിതത്തിലെ സൗഭാഗ്യമെന്ന് കവിയും നിരൂപകനും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. റേഡിയോ ശബ്ദത്തിൻ്റെ മഹത്തായ സന്ദേശമാധ്യമമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ആകാശവാണി സംഘടിപ്പിച്ച ലെഗസി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശവാണി 90th വാർഷികാഘോഷ പരിപാടിയുടെയും 75 വർഷം പിന്നിട്ട കോഴിക്കോട് നിലയത്തിൻ്റെയും സംഭാവനകൾ അടയാളപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് പരിപാടി. എഴുത്തുകാരായ CV ബാലകൃഷ്ണൻ, KC നാരായണൻ, KV സജയ്, ഇ ജയകൃഷ്ണൻ, PP ശ്രീധരനുണ്ണി, KM നരേന്ദ്രൻ, ഗായകൻ VT മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ CV ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രക്ഷിതാക്കളില്ലാത്ത ഭിന്നശേഷിക്കാർക്ക് അഭയമേകാൻ കോഴിക്കോട്ടെ പ്രതീക്ഷാ ഹോമടക്കം 3 സംരക്ഷണ കേന്ദ്രങ്ങൾ അൻപ് വീടുകളാക്കി മാറ്റാൻ തീരുമാനം. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: മാതാപിതാക്കൾക്ക് പരിചരണം നൽകാൻ കഴിയാത്ത അവസരങ്ങളിലാണ് ഭിന്നശേഷിക്കാർക്ക് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അൻപ് വീടിലൂടെ സംരക്ഷണം നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 3 സംരക്ഷണ കേന്ദ്രങ്ങളാവും തുടങ്ങുക. ഇതിന്റെ ഭാഗമായി ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന പ്രതീക്ഷാ ഹോം അൻപ് വീടാക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 2 സ്ഥലത്തുകൂടി സംരക്ഷണ കേന്ദ്രം തുടങ്ങാനാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ലക്ഷ്യം. ഓട്ടിസം, ബൗദ്ധിക ഭിന്നശേഷി, കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർ എന്നിവരെ 1 ആഴ്ച വരെ ഇവിടെ താമസിപ്പിക്കാം. ആവശ്യമായ സൗകര്യങ്ങളില്ലാത്ത വീടുകളിലെ ഭിന്നശേഷിക്കാരെ പകൽ സമയം സംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കാം. രക്ഷിതാക്കളുടെ മരണത്തിലൂടെ അനാഥരാകുന്നവർക്ക് പുനരധിവാസം നടപ്പാക്കുന്നതുവരെ ദീർഘകാല സംരക്ഷണവും നൽകും.
0: ആകാശവാണി നാടകോത്സവത്തിൻ്റെ 2nd ദിവസമായ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകത്തിൻ്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീ വരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ 6:00 പരിപാടി. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ഇനി മുതൽ സഞ്ചാരികൾ പ്രവേശനത്തിന് ഫീസ് നൽകേണ്ടി വരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിൻ്റെ നീക്കം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
2: മൂന്നാറിലെ പ്രധാന റോഡുകളായ അടിമാലി, ദേവികുളം, മറയൂർ എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. വിനോദസഞ്ചാരികൾ തള്ളുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചായിരിക്കും പ്രവേശന നിരക്ക് നിശ്ചയിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഫീസിനൊപ്പം സഞ്ചാരികൾക്ക് മാലിന്യം ശേഖരിക്കാനായി പ്രത്യേക സഞ്ചികളും അധികൃതർ നൽകും. തിരികെ വരുമ്പോൾ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റുകളിൽ തന്നെ കൈമാറാൻ സൌകര്യമുണ്ടാവും. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. പ്രതിദിനം 5000 വാഹനങ്ങൾ എത്തുന്ന മൂന്നാറിൽ പുതിയ നീക്കം വലിയ വരുമാനമുണ്ടാക്കും.
0: ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്റർ കാശിയെ നേരിടും. 7:00 കൊൽക്കത്തയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. 7:00 അഹമ്മദാബാദിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാനെടുത്ത സംസ്ഥാന മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിശാലയോഗം ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം. CPIM നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം. കോഴിക്കോട്ടെ പ്രതീക്ഷാ ഹോമടക്കം 3 ഭിന്നശേഷി സംരക്ഷണ കേന്ദ്രങ്ങളെ അൻപ് വീടുകളാക്കാൻ തീരുമാനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ ലോകത്തിലെ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭയെടുത്ത തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. പശ്ചിമബംഗാളിലെയും കേന്ദ്രത്തിലെയും ഇരട്ട എഞ്ചിൻ ഗവൺമെന്റ് സുപ്രധാന കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗണിതശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ഇന്ത്യയുടെ അടിസ്ഥാനപരമായ സംഭാവനകളെ അംഗീകരിക്കുന്ന കാഴ്ചപ്പാടിലേക്ക് മാറണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ UN ആസ്ഥാനത്ത് ഗണിതശാസ്ത്രത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളുമായി ബന്ധപ്പെട്ട പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ജയശങ്കർ. രക്ഷിതാക്കളില്ലാത്ത ഭിന്നശേഷിക്കാർക്ക് അഭയമേകാൻ കോഴിക്കോട്ടെ പ്രതീക്ഷാ ഹോം അടക്കം 3 സംരക്ഷണ കേന്ദ്രങ്ങൾ അൻപ് വീടുകളാക്കി മാറ്റാൻ തീരുമാനം. രക്ഷിതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് അൻപ് വീടുകളിൽ സംരക്ഷണം നൽകും. കേൾവിയുടെ സൌന്ദര്യകാലമാണ് മനുഷ്യജീവിതത്തിലെ സൌഭാഗ്യമെന്ന് കവിയും നിരൂപകനും പ്രഭാഷകനുമായ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ. റേഡിയോ ശബ്ദത്തിന്റെ മഹത്തായ സന്ദേശമാധ്യമമാണെന്ന് കോഴിക്കോട് ആകാശവാണി സംഘടിപ്പിച്ച ലെഗസി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത കൽപ്പറ്റ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ 3 ഇനി മുതൽ സഞ്ചാരികൾ പ്രവേശനത്തിന് ഫീസ് നൽകേണ്ടിവരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് 3 പഞ്ചായത്തിന്റെ നീക്കം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സംവിധാനം റൂബി ബാബു.

മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. മെഴുതിരിയും വെള്ളം തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചൊരിയോ.

എത്തിപ്പോയി. പുല ആചരിക്കാതെ ആട്ടവുമായി നടക്കുന്ന നാടിൻ്റെ മക്കൾ കാട്ടിൽ കയറി നിന്നെയും കൊന്ന് തിന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു മരമേ. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറേ നടന്നുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പണ്ടത്തെ കാർന്നോമാർ താ എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴ വീഴുക എന്ന് അത് അറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം.

0: തളിരണിഞ്ഞു നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വെക്കട്ടെ. മരമേ മരമേ ഉമ്മ. ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ച് കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണം. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്നാ വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണം. ഈശ്വര, അവരൊക്കെ ചുറ്റും വന്ന് നിൽക്കണ പോലുണ്ടല്ലോ. അമ്മയെ അച്ഛനെ അവളെ ഏട്ടനെ ഓർമ്മ വരണോ? മണികണ്ഠനെ എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ? അവനും പോയോ?
1: അതെ, എല്ലാരോടുമായി പറയാണ്, ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കിൽ. ഞാൻ ആദ്യം പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാവരും പോയേ പോയേ.
0: ഭാഗ്യം പോയി. അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കിൽ കൊടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെ ഇല്ല എന്നത് നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു. അമ്മ പോയപ്പോൾ ഞാൻ തളർന്നു പോയതാ. അപ്പൊ അവള് കൈപിടിച്ചു ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോൾ ഞാൻ അന്തം വിട്ടു നിന്നു. നിങ്ങളൊക്കെ പഠിപ്പിച്ച നന്മകളൊന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോൾ വേഗം പോയി. അമ്മയും കൂടി പോണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നും ഒന്നൂന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം ഓർമ്മ വരണു. കുട്ടൻ അത് മറന്നോ? രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
2: കുട്ടനത് മറന്നു, രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
0: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോൾ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പൊ പോകാമെന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.

ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും. ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന അളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ

0: അശോക, ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
0: ഉണ്ടല്ലോ, കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്, അച്ഛനും അമ്മയും മരിച്ചതാണ്.
1: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
0: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാടു മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാന്തന്തീന്ദ്രണ പത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്?
1: ഈ കാട്ടിൽ, ഈ കുന്നിന് മുകളിൽ, ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
0: ആരാ നിങ്ങൾ പറഞ്ഞ ആ അവൾ, കൈപിടിച്ചവൾ?
1: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
0: പേര്?
1: അഞ്ജന.
0: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
1: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
0: എന്നിട്ട്?
1: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി. ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്. നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയില്ലാത്ത ലോകമാണത്. ആർക്കുമില്ല പരാതി. കോളേജിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും പരാതിയില്ല. 4 വയസ്സുകാരി ഒരുത്തിയെ 40 പേർ ചേർന്ന് ഭോഗിച്ചാലും പരാതിയില്ല. പരാതിയേ ഇല്ല ആർക്കും.
0: അത്ര നല്ല ലോകമാണ് താഴെ കാണുന്നതെങ്കിൽ അശോകൻ കഷ്ടപ്പെട്ട് കുന്നുകയറി ഇവിടെ വന്ന് ഈ രാത്രി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാ?
1: അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്? ഇതിലെന്താ ഇത്ര ചിരിക്കാൻ?
0: എന്തെങ്കിലും കാണും പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
1: തപസ്സിരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
0: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
1: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
0: രാത്രി മരക്കൊമ്പിലെ തപസ്സിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒളിപ്പിച്ചു വെച്ച കയർ.
1: ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ? അങ്ങ് ആരാണ്?
0: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടല്ലൊടിഞ്ഞു കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ച പ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു ഉടയും, പിന്നെ പാതി പ്രാണനിൽ

0: പുഴുവരിക്കും, പക്ഷികൾ ജീവനോടെ കൊത്തിവലിക്കും.
1: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ല പോലെ മരം കയറാൻ അറിയാം.
0: ശരി, ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നം വെച്ച് വരാനുള്ള കാരണം എന്താ?
1: ഞാൻ ഒരിക്കൽ ഈ കുന്ന് കയറി വന്നപ്പോ കണ്ടിഷ്ടപ്പെട്ട മരാ. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
0: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
1: അതെ.
0: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
1: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ ധാതു നിക്ഷേപങ്ങളെ പറ്റി സർവേ നടത്താനായിരുന്നു അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കെട്ടി എഴുന്നള്ളിച്ച.
0: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതിയാകേണ്ടവളെ പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ, അന്ന് നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
1: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
0: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
1: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
0: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്കും മുറുക്കി തൂങ്ങി മരിച്ചാൽ ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
1: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ദൈവം ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
0: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
1: മനസ്സിലായില്ല.
0: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോക. എന്നിലായിരം കൈകൾ മുളച്ചു, നഭസ്സിന്റെ സ്വർണ കുംഭങ്ങൾ വാങ്ങിക്കുടിച്ചു ദാഹം തീർക്കാൻ. പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു ഞാൻ, സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു. അശോക, ഞങ്ങൾ മരങ്ങളെ വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും അഞ്ജനയുടെയും ഏട്ടൻ്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
1: എന്തിന്? ഇനി മരണമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?
0: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമൊടുങ്ങിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വെച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോ നീ എന്റെ പേരക്കുട്ടിയാണ്, ഞാൻ നിന്റെ മുതുമുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ. നിനക്ക് മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എന്റെ വക ഒരനുഗ്രഹം.
1: ശരിക്കും
0: ദാ ആ മരത്തിനോട് ചോദിക്കേ എന്താ ഇനി പരിപാടിയെന്ന്.
1: ഹലോ മരം, എന്താ ഇനി പരിപാടി?

0: യോഗ, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
1: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
2: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം, അല്ലേ ജീമൂത?
0: അതെ അതെ.

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ആർത്തിയും അധർമ്മ പ്രവൃത്തികളും എന്നും ജയിക്കുന്നു. ഇതല്ലേ അശോകന്റെ പ്രശ്നം?
0: പറഞ്ഞത് കൃത്യം. ഓരോ അധർമ്മം കാണുമ്പോഴും ഞാൻ നെഞ്ചു പൊട്ടിക്കരയും, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. മുത്തശ്ശൻ എന്താ ഒന്നും പറയാനില്ലേ?
1: ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല അശോക നീ ചോദിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, ദാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പൊ കത്തിത്തീരും.
0: കിട്ടു, അത് കിടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
1: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
0: അതെന്താ?
1: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടാണെന്ന്.
0: അത് ശരിയാണല്ലോ, ഞാൻ അപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
1: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
0: യേശുരാ, അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
1: നിനക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറുമൊരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
0: അതും ശരിയാ.
1: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ആ വീട്ടിൽ ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ് അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ? അല്ല, കാണണോ? കാണണോ എന്നല്ല, കാണണം. ദാ എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട്.

0: എന്നാടി മക്കളെ മാറ്റുന്നത്?
1: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി, അപ്പൊ ശനിയോ ഞായറോ പോകാം.
0: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
1: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടി നാട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വന്തം ഭാര്യ മക്കളൊന്നും സമ്മേളനത്തിന് വന്നില്ല എന്ന് വന്നാ നിനക്കത് മോശമല്ലേ?
2: ഡേ, സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ വെള്ളയിറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും. ചിലപ്പോ ഇപ്പുറത്ത് 1-2 പേരും. പിന്നെ എന്ത് സമ്മേളനം? നീ ഒരാഴ്ച മുമ്പേ മാറിക്കോ.
1: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ നടക്കോ മനുഷ്യ?
0: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത്

0: ചിലപ്പോ ഇപ്പുറത്ത് ഒന്നോ രണ്ടോ പേരും. പിന്നെ എന്ത് സമ്മേളനം! നീ ഒരാഴ്ച മുമ്പേ മാറിക്കോ.
1: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ നടക്കോ മനുഷ്യ?
0: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി നീയും പുരുഷ പ്രസിഡന്റായി ഞാനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ശരിയായോണ്ടാ? മനസ്സിലായോ?
1: അതല്ലെന്നും നിങ്ങളുടെ വർഗീയ ലഹളയുടെ കാര്യാ ഞാൻ പറഞ്ഞേ. അവരെതിർത്താലല്ലേ നിങ്ങളുടെ പ്ലാൻ നടക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചേ.
0: 100-300 ഏക്കർ കാട് നമ്മുടെ 8 മക്കളുടെ പേരിലേക്ക് രേഖയുണ്ടാക്കി മാറ്റിയപ്പോ നിന്റെ പേടി എന്തായിരുന്നു? പിടിച്ചാ നമ്മൾ അകത്ത് പൂട്ടോന്ന്. എന്നിട്ട് പിടിച്ചോ? പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം എടി, ഇത്രയൊക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
2: അതായത് അടുത്ത ആഴ്ച അടിവാരത്തില് ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട്, ആള് മാറിക്കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തില് അവർ 300 ഏക്കർ കാട് കൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.
3: മുത്തശ്ശ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കുന്നത്. എന്നെ ചാവാൻ വിടാതെ ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കിന്.
2: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു. ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലേ? ഒരു കാര്യം ചെയ്യ്, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ, കയ്യിൽ തൊട്ട് കണ്ണടയ്ക്ക്.
3: അയ്യോ, അത് അയാളല്ലേ? എന്താ പറ്റി?
2: മരിച്ചു.
3: എങ്ങനെ?
2: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ച് ജപിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല. എന്നെ തൊട്, നീ ആദ്യം പാടിയ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമാകട്ടെ. ദൈവത്തിൻ മനം ആര് കണ്ടു? അശോക, ഞാൻ പറഞ്ഞല്ലോ, ഈ മലകളിൽ, അതായത് നീയും സംഘവും അതിദുർബല പ്രദേശം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഈ മലകളിൽ 64 ഖനന പ്രദേശങ്ങളുണ്ട് എന്ന്. ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം. നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി. അവന്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്, 2 കൊല്ലം മുമ്പ് നടന്നതാ, കേൾക്ക്.
4: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
5: എടാ, ഞാൻ ഈ മലകളിൽ ക്വാറി തുടങ്ങാൻ പോകുന്നുണ്ട്.

0: നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
1: ഒറ്റയ്ക്കോ?
0: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
1: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി കോറി തുടങ്ങുക?
0: മുഴുവനും പറയട്ടടാ, സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റെയില് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എന്റെ അച്ഛന്റെ പേരിലുള്ള അവാർഡൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം. എന്താ?
1: അത് പിന്നെ പഴയ പോലൊന്നും അല്ല. ആൾക്കാര് സമരത്തിനൊക്കെ തുട്ട് കിട്ടിയാല് ഇറങ്ങുന്നുള്ള അവസ്ഥയിലാ മുതലാളി.
0: നീയും തുട്ട് കിട്ടിയാലല്ലേ ഇറങ്ങൂ. ആ എന്താ ചെലവെന്ന പറഞ്ഞാ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
1: അതേറ്റ് ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനൽ.
0: ആ കൊള്ളാം, ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾ സമരക്കാര് ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
1: അയ്യോ, അപ്പൊ കേസാവില്ലേ?
0: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
1: എന്നിട്ട്
0: പോലീസ് ലാത്തി ചാർജ്?
1: അയ്യോ,
0: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമസക്തരായത്.
1: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
0: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ പത്തീസാത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
1: അപ്പോ എന്നെ കാണാവര് ജയിലിലോട്ട് വന്നാലോ?
0: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
1: ആദ്യ ഗഡു മാത്രമല്ല, മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട. സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ആ മുതലാളിയും അയാളും ഇപ്പോഴും സുഖമായി ഇരിക്കുന്നുണ്ടോ?
1: പരമസുഖം. അളിഞ്ഞ് ജീവിക്കണ എന്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്. ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
0: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
1: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവികാലം.

0: അയ്യോ, എത്ര പേര്! ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞോ? മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞോ? പുഴ മാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞോ? കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ദൈവം പറഞ്ഞോ? വർഗീയ ലഹളയ്ക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞോ? കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞോ? സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞോ?
2: അശോക, ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല, അവന്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.
3: ആശ്വാസം.
1: വർഗീയ ലഹളയൊന്നുമല്ല, അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്! ജീവിതം മടുത്ത് എന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങിച്ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
3: ആയിരുന്നു എന്നല്ല, ആണ്.
1: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്. അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?

0: ഞാൻ വേറെ മരം നോക്കിക്കൊള്ളാം.
1: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
0: ദാ ആ മരം എന്റെ പരിചയക്കാരനല്ലേ, അഗസ്ത്യമലയിലേക്ക് പോകാൻ നിൽക്കണ മരം. ആ അതിൽ തൂങ്ങിക്കൊള്ളാം.
2: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയിറങ്ങും.
1: അന്തം വിട്ട് നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എന്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
0: എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണ? മരങ്ങളല്ലേ ചറ പറഹാന്ന് നിക്കണ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ കാര്യം വിട്.
2: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
0: അങ്ങോ, എന്റെ പേര് വിളിച്ചാ മതി.
2: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
0: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
2: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
1: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
2: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ.
1: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ. അവൻ കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
2: ശരി.
1: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണും. അശോക, വാ. ആ കാണുന്ന വീട്ടിലെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാൻ നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ് നോക്കൂ.
3: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾക്കാവുന്നു.
4: ഏട്ടാ, കടലിന്ന് വെള്ളം വെയില് കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
3: ഈ നീരാവി മേഘമാവും, എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോകുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും.
4: ഏ, അതെങ്ങനെയാ?
3: മരത്തിന്റെ ഇലയിൽനിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും, നമ്മുടെ നിശ്വാസത്തില് മൂക്കിലെ കാറ്റുപോലെ. ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
4: ഓ, അങ്ങനെയാണല്ലേ.

0: എന്താ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണേ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
1: നോക്കാം.
0: നെഞ്ചുവേദനയാ. അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. വേറെ ആരും ഇല്ലേ വീട്ടില്?
1: ആശുപത്രി പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
2: മോനു മോളു, അച്ഛൻ എന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിലടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
1: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താ നടക്കാൻ പോണതെന്ന്?
0: ഇല്ല.
1: ആ, കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
0: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ? കർമ്മഫലം നാരായണ മാഷ് പറയാറുണ്ട്. നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ പൂവ് തിരികെ കിട്ടും. കല്ലാണ് എറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്ന്.
1: അതെ.
0: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണത്?
1: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകൾ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം 3 ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു.

0: ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
1: അതായത്
0: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല. മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
1: ഉരുൾപൊട്ടൽ,
0: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
1: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
0: എല്ലാം ഏതാനും സമയത്തിനുള്ളിൽ നടക്കും.
1: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
0: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിൽ ഉപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചു വേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിൻ്റെ ജീവൻ രണ്ട് ദിവസം കഴിഞ്ഞുപോയി. ബാക്കി നാലിനെയും ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണസഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?
1: എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ആ ദൈവത്തിനെ പറ്റി ഓർത്ത് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്.
0: എന്തിനെ?
1: അങ്ങ് പറയുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമെന്ന്.
0: അതെ, അതൊരു തീരുമാനമാണ്.
1: അവിടെയുള്ള എല്ലാവരും ആനയെ നാടുകടത്തിയവരോ അതിന് കൈയടിച്ചവരോ അല്ലല്ലോ. ഈ രാത്രി എല്ലാം മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മല തുരന്ന് ക്വാറി പണിതവരുമല്ല.
0: അല്ല.
1: അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
0: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
1: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
0: ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
1: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
0: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ? ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?
1: രാജാവിന്റെ രക്തമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
0: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
1: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്.
0: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നുകളഞ്ഞു. നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?
1: അല്ല.
0: പിന്നീട് രാജ്യത്ത് എന്താ സംഭവിച്ചത്?

0: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വെക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
1: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കപ്പ

0: രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ?
1: ഈശ്വര,
0: മഹാരാജൻ, വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പിന്റെ ഇണയും എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുര നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ് ഈ മധുരാപുരി സമസ്തം കത്തിച്ചാമ്പലാവട്ടെ.

0: കത്തിയമർന്ന മധുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക? സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത് ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരിയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല. എന്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിന്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ് മടുപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകൾ ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ, ഈ നാട്ടിലെ സകലർക്കും ദേഷ്യ അയാളെ. പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാളെ തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കണോ?
0: ആ അയാൾക്കും വേണ്ട എന്തെങ്കിലും ആനന്ദം. അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേ കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളെയൊക്കെ അഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: ആ നടക്കാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോക, ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്നും വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.
0: അശോക, നിന്നെ പോലുള്ളവരുടെ നെഞ്ചു നേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിന്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രവുമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും.

0: സ്നേഹം പാപമൊന്നുമല്ല. പക്ഷേ തന്തേം തള്ളേയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി. ഈ പൊട്ടിയൊലിക്കല്ലേ അവരും പോകും.
1: ഒരു സംശയം ചോദിച്ചോട്ടെ? ആ മരം അഗസ്ത്യമലയിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ?
0: ഞാനും നീ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തിയൊലിച്ചു പോവും. നീ ഇന്ന് ഉച്ചക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്?
1: അതെന്തിന്?
0: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
1: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
0: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പ് വീണെടുത്തോ വിത്ത് വീണെടുത്തോ അവൻ ഒന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല ശോക.
1: അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറമൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
1: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
0: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
1: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി പ്രകൃതിയുടെ ഭീകരതാണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മൺതിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാര് കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ അശോകൻ, മോഹൻലാൽ, മരം, എം ആർ ഗോപകുമാർ, കണ്ണകി, ഭാഗ്യലക്ഷ്മി, അമ്മ, സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി, നന്ദു, ഹരിതം ഹരി,

സാജൻ സൂര്യ, രണ്ടാമത്തെ മരം അമൽ രാജ്, രാജാവ് ഐരൂർ മോഹനൻ, മതനേതാവ് നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ മഞ്ജുശ്രീ, കുട്ടികൾ ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ.

ഇനി ഒരു ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിൻ്റെ രചന, ജോൺസന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയത്. സങ്കീർത്തനം പോലെ എന്ന ചിത്രത്തിൽ നിന്ന്.

0: confers National Florence Nightingale Awards on 15 nursing professionals. And in IPL cricket, Gujarat Titans to take on Sunrisers Hyderabad in Ahmedabad this evening. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. With that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 17 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
3: നായകൻ നിക്കോവിനെ തേടി ഒരഴകിയ രാവണൻ ലൂഷിൻ എത്തുന്നിടത്താണ് ഇന്ന് കഥ ആരംഭിക്കുന്നത്. നിക്കോവിന്റെ സഹോദരിയുടെ ഭാവി വരനാണ് ലൂഷിൻ. ഇരട്ട കൊലപാതകത്തിന്റെ ഇടികൊള്ളുന്നത് പെയിന്റർ നിക്കോള. ആദർശം കണ്ണുകെട്ടിയപ്പോൾ പലിശയ്ക്ക് പണം കൊടുക്കുന്ന അലിയോവിനെയും അനിയത്തി ലിസവറ്റിയെയും കൊലപ്പെടുത്തിയതാകട്ടെ നിക്കോവ്. നിക്കോവിനല്ലാതെ മറ്റൊരാൾക്ക് അതറിയില്ലെങ്കിലും ഉമിത്തിയിൽ ഉള്ളുരുകുകയാണ് അയാൾക്ക്. ഭ്രമകൽപ്പനകളിൽ ഉറങ്ങിയും ഉണർന്നും അങ്ങനെ 5 നാൾ കഴിഞ്ഞു. ആദർശചിന്തകൾ ക്രമേണ മേൽക്കൈ നേടുന്നിടത്താണ് ലൂഷിൻ സന്ദർശനത്തിനെത്തുന്നത്. കൂട്ടുകാരൻ റസുംഹീനും വേലക്കാരി നസ്താസിയും നിക്കോവിന്റെ മുറിയിലുണ്ട്.
4: ഇതെന്തൊരു വൃത്തികെട്ട മുറി! ഇവിടെ താമസിക്കാൻ കിട്ടിയുള്ളോ?
5: നിങ്ങൾ ആരാണ്?
4: ഞാൻ ലൂഷിൻ.
5: എന്താ കാര്യം?
4: ഇവിടെ റസ്കോൾ നിക്കോ എന്നു പേരായ ഒരു വിദ്യാർത്ഥി, അല്ലല്ല വിദ്യാർത്ഥി ആയിരുന്ന ആൾ, ഇവിടെയാണോ താമസം?
5: അതെ.
4: നിങ്ങളാണോ?
5: അല്ലല്ല, ഞാൻ റസുമിഹിൻ. ആ കട്ടിലിൽ കിടക്കുന്നില്ലേ, അതാണ് റസ്കോൾ നിക്കോവ്.
6: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
4: ഓ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഞാൻ ലൂഷിൻ. നിങ്ങൾക്കെന്റെ പേര് തികച്ചും അപരിചിതം. എന്നാൽ റസ്കോൾ നിക്കോവിന് എന്റെ പേരറിയാം. അറിയില്ലേ നിക്കോ?
6: ഇല്ല.
4: എന്ത്, എന്നെപ്പറ്റി ഇതുവരെ യാതൊരു വിവരവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നോ?
7: ഇതാരടാ? അയാളുടെ ഒരു മോടിയും പാത്രാസും സ്വർണവാച്ചും, കാഴ്ചയിൽ തന്നെ ഒരു അഴകിയ രാവണൻ.
4: ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നു?
7: ഇല്ല.
4: മിസ്റ്റർ റസ്കോൾ നിക്കോ, നിങ്ങൾ ഒന്ന് ഓർത്തു നോക്ക്. ലൂഷിൻ, ആ പേര് നിങ്ങൾക്ക് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു കത്ത് കിട്ടിയിരുന്നു അമ്മയുടെ. ലൂഷിൻ, അത് തന്നെ, ഓർക്കുന്നില്ലേ?
6: ഓർക്കുന്നു.
4: ഇതാരാണ്?
6: ഇതെന്റെ സുഹൃത്ത് റസുമിഹിൻ. അതെന്റെ സഹായി നസ്താസിയ.
4: ഓ, എന്താണ് നിങ്ങൾ രണ്ടുപേരും ആ വാതിൽക്കലേക്ക് പോയത്?
5: അല്ല, നിങ്ങൾ എന്തെങ്കിലും പറയാനാണ് വന്നതെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ പുറത്തു നിൽക്കാം. വരൂ നസ്താസിയ.
4: ശരിയാണ്, രണ്ടു പേർക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല ഇവിടെ.
5: അല്ല, നിങ്ങളൊന്നും വിചാരിക്കരുത്. കഴിഞ്ഞ 5 ദിവസമായി ഇവൻ ഈ കിടപ്പിലാണ്. 3 ദിവസമായി പിച്ചുംപേയും പറയുന്നു. ഞങ്ങൾ പുറത്തേക്ക് നിൽക്കാം.
4: അല്ല, ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് രോഗിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുമോ?

0: ഞാൻ വന്നത് നിങ്ങളുടെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് താൽക്കാലികമായി താമസിക്കുന്ന അവസരത്തിൽ അവർ നിങ്ങൾക്കൊരു കത്തെഴുതിയിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷമേ ഞാൻ നിങ്ങളെ കാണാൻ വരികയുള്ളൂ എന്ന് വിചാരിച്ചാണ് ഈ സന്ദർശനം വൈകിച്ചത്.
1: എനിക്ക് മനസ്സിലായി, എല്ലാം എനിക്കറിയാം.
0: എല്ലാം അറിഞ്ഞിരിക്കുന്നു മിടുക്കൻ. എന്തു തോന്നുന്നു?
1: അപ്പോൾ നിങ്ങളാണ് എന്റെ സഹോദരിയുടെ ഭാവി വരൻ. കൊള്ളാം, കൊള്ളാം, എനിക്കെല്ലാം മനസ്സിലാവുന്നു.
0: റസ്കോൾനിക്കോ, നിങ്ങളെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വളരെ നേരത്തെ വന്ന് നിങ്ങളെ കാണുമായിരുന്നു. പക്ഷേ എന്റെ ഈ തിരക്ക്, എനിക്ക് സെനറ്റിൽ സുപ്രധാനമായൊരു നിയമപ്രശ്നം ഉണ്ടായിരുന്നു. മറ്റ് തിരക്കുകളെ പറ്റി പറയാതിരിക്കുകയാണ് ഭേദം. അതും നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഏത് നിമിഷവും നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
1: ഇത്ര പെട്ടെന്ന് വരുമോ?
0: ആ, അവർ ഏത് നിമിഷവും എത്തിച്ചേർന്നേക്കാം. അവർക്ക് താമസിക്കാൻ ഞാനൊരു മുറി ഏർപ്പാടാക്കിയിട്ടുണ്ട്.
1: എവിടെ?
0: ഇവിടെ അടുത്ത്, നടന്നു പോകാവുന്ന അത്ര ദൂരത്ത്.
1: എന്നാലും എവിടെയാണ്?
0: ആ രണ്ട് നിലയിലെ മുറികൾ. ആ യൂഷൻ എന്ന വ്യാപാരി വാടകയ്ക്ക് കൊടുക്കുന്നത്.
1: ഓ, ഏറ്റവും വൃത്തികെട്ട സ്ഥലമല്ലേ അത്? പറയാൻ കൊള്ളാത്തത്, പലതും നടക്കുന്ന സ്ഥലം.
0: ഓ അല്ല, ഞാൻ ഈ നഗരത്തിൽ പുതിയ ആളായതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇത് താൽക്കാലികം. വേറെ സ്ഥിരമായി ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭാവിയിലെ ഭവനം അതായിരിക്കും.
1: എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
0: ഞാൻ പീറ്റേഴ്സ്ബർഗിൽ ആദ്യം വന്നത് 10 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് നിങ്ങൾക്കറിയാം.
1: ഇല്ല.
0: എന്നാൽ ഇപ്പോൾ അറിയുക. എല്ലാ പുതുമകളും പരിഷ്കാരങ്ങളും പുത്തനാശയങ്ങളും എല്ലാ പ്രവിശ്യകളിലും എത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അവ എന്തെന്ന് ശരിയായി മനസ്സിലാക്കാൻ പീറ്റേഴ്സ്ബർഗിൽ തന്നെ വരണം.
1: ഇത് വിഡ്ഢിത്തം, ഇതൊക്കെ കള്ളത്തരം, തെറ്റുകളല്ലേ ഇവിടെ ശരി?
0: ഓരോരുത്തരെയും ഭരിക്കുന്നത് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അസാധാരണമായ ചുറ്റുപാടുകൾ മൂലമുണ്ടായ ഉത്സാഹത്തിന്റെ തെളിവ് മാത്രമാണ് ആ തെറ്റുകൾ. കുറച്ചേ ചെയ്തിട്ടുള്ളൂവെങ്കിൽ അത് സമയം കുറവായതുകൊണ്ട് മാത്രമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കഴിഞ്ഞ കാലത്തിൽ നിന്നും തിരിച്ചു പോകാനാകാത്ത വിധം നമ്മൾ സ്വയം മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു.
1: ഇയാൾ എന്താണ് ഇവിടെ വന്നിരുന്ന തത്വചിന്ത കാണാപ്പാഠം പറയുന്നത്?
0: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
1: പറഞ്ഞോ?
0: എന്താ പറഞ്ഞത്?
1: ഈ തത്വചിന്ത എത്ര നേരം കൂടി കേൾക്കേണ്ടി വരുമെന്ന്?
0: ഇത് സാമാന്യ തത്വമല്ല. ഉദാഹരണത്തിന്, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? എന്റെ കോട്ട് രണ്ടായി കീറി അയൽക്കാരനുമായി പങ്കുവയ്ക്കുക. അപ്പോൾ ഇരുവരും അർത്ഥനഗ്നരായിത്തീരും. ഒരു റഷ്യൻ പഴമൊഴിയുണ്ട്, ഒരേ സമയം നിരവധി മുയലുകളെ ഒരുമിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നവൻ ഒന്നിനെയും പിടിക്കുന്നില്ല. ഇപ്പോൾ ശാസ്ത്രം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയം സ്നേഹിക്കുക എന്നാണ്. ശരിയല്ലേ?
1: എനിക്ക് ബുദ്ധി കുറവാണ്, അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. പുരോഗമനം പറയുന്ന പലരും തൊട്ടതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വളച്ചൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടവർ ലക്ഷ്യത്തെ കുഴപ്പത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അത് ധാരാളം.
0: എന്നോട് ക്ഷമിക്കണം നിക്കോ, നിങ്ങൾ അതിൽ എനിക്കെതിരായ ഒരു ആക്ഷേപം ഒളിപ്പിച്ചിട്ടുണ്ട്.
1: മനസ്സിലായി കാണുമല്ലോ, ബോധപൂർവമാണ് പറഞ്ഞത്.
0: എന്നോട് നിങ്ങൾക്ക് നീരസമാണോ?
1: എന്നിട്ടും മനസ്സിലായില്ലേ?
0: ഓ, എങ്കിൽ ഞാൻ പോയേക്കാം.
2: അതെ, ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ?
0: വരാം.
2: ആ പലിശക്കാരിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയ

0: ഏതെങ്കിലും ഇടപാടുകാർ തന്നെയായിരിക്കും അവരെ കൊന്നിരിക്കുക.
1: അതിൽ യാതൊരു സംശയവുമില്ല.
2: പണയം കൊടുത്തിട്ടുള്ളവരെല്ലാം പരിശോധിച്ചു വരികയാണ്.
3: പണയം വെച്ചിട്ടുള്ള എല്ലാവരെയും പരിശോധിക്കുന്നുണ്ടോ?
2: പിന്നെ അത് വേണമല്ലോ.
1: അതുകൊണ്ടെന്താ?
3: ഒന്നുമില്ല, അവരുടെ പേരുകളൊക്കെ എവിടുന്ന് ലഭിക്കും? അവരെ എങ്ങനെ തിരിച്ചറിയും?
2: പേരുകൾ കിട്ടിക്കഴിഞ്ഞു, അവിടുന്ന് ഒരു കുറിപ്പടി കിട്ടിക്കഴിഞ്ഞു.
0: എന്തായാലും ആ കൊലയാളി തഴക്കം വന്ന ഒരു കള്ളനും സൂത്രശാലിയും ക്രൂരനുമായിരിക്കും.
1: അവരുടെ അനിയത്തെ കൂടി കൊന്നുകളഞ്ഞല്ലോ ദുഷ്ടൻ. പാവം ലിസവറ്റ.
3: കൊലയാളിയെ പറ്റി നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്നാൽ ഭാഗ്യം ഒന്നു മാത്രമാണ് അയാളെ ആപത്തിൽ നിന്ന് രക്ഷ.

0: അവരുടെ പേരുകളൊക്കെ എവിടെ നിന്ന് ലഭിക്കും? അവരെ എങ്ങനെ തിരിച്ചറിയും?
1: പേരുകൾ കിട്ടിക്കഴിഞ്ഞു, അവിടുന്ന് ഒരു കുറിപ്പടി കിട്ടിക്കഴിഞ്ഞു.
2: എന്തായാലും ആ കൊലയാളി തഴക്കം വന്ന ഒരു കള്ളനും സൂത്രശാലിയും ക്രൂരനുമായിരിക്കും.
3: അവരുടെ അനിയത്തെ കൂടി കൊന്നുകളഞ്ഞല്ലോ ദുഷ്ടൻ. പാവം ലിസവറ്റ.
0: കൊലയാളിയെ പറ്റി നിങ്ങളെല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്നാൽ ഭാഗ്യം ഒന്ന് മാത്രമാണ് അയാളെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഭാഗ്യത്തിന് ചെയ്യാൻ പറ്റാത്തതായി എന്താണുള്ളത്? വ്യക്തമായ ആസൂത്രണം കൊണ്ടല്ല, വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്.
2: രക്ഷപ്പെട്ടെന്നോ? എന്താണ് നിക്കോ നീ പറയുന്നത്?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 17 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ, കണ്ണൻ നായർ, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം മെയ് 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:00.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

FM പ്രധാന വാർത്തകൾ. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സേവനം കാഴ്ചവെച്ച 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ ചുമതലയേൽക്കും. 2026 നീറ്റ് UG പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യുവർ ചോയ്സിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനത്തിനായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. നമ്പർ ഒരിക്കൽ കൂടി പറയട്ടെ, 9400024440. നമ്പർ ഒരിക്കൽ കൂടി, 9400224440. യുവർ ചോയ്സിൽ ആദ്യ ഗാനം നീരജ് സുരേഷ് ആലപിച്ചത്, ചിത്രം ജോസഫ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഇരുങ്ങള്ളൂരിൽ നിന്ന് സുജാത രാധാകൃഷ്ണൻ.

യുവർ ചോയ്സിൽ ഇനി എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം മഴത്തുള്ളി കിൽക്കം. ഈ ഗാനം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ഉള്ളിയേരി പുത്തഞ്ചേരിയിൽ നിന്ന് രാജേഷ് കുമാർ, മോളി രാജേഷ്, സിദ്ധാർത്ഥ്.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണും കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: കോഴിക്കോട് നിന്ന് പാർവതി വൈഷ്ണവി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമിതാ. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജ് ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം

0: അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം.
1: ബോധോ, പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
2: ബുദ്ധു, നിർത്ത്.
1: ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
2: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
1: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
3: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
1: കൂൾ ആകൂ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം പ്രദീപ് സോമസുന്ദരം മിൻമിനി എന്നിവർ പാടിയത്. ചിത്രം മാനസം. കൈതപ്രത്തിൻ്റെ ഭാവന, ജോൺസന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ചാത്തമംഗലം ചൂലൂരിൽ നിന്ന് ശ്രീനന്ദ, ധന്യ എന്നിവർ.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തില് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: യേശുദാസ് പാടിയ ഗാനം.

ചിത്രം സുജാത, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ രചന, രവീന്ദ്ര ജയന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് നടുവണ്ണൂരിൽ നിന്ന് പ്രിയ ഷാജു.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി യേശുദാസും ചിത്രയും പാടിയത് ചിത്രം മഴയെത്തും മുമ്പേ. കൈതപ്രത്തിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കൊയിലാണ്ടിയിൽ നിന്ന് അജിത്.

0: വലിയ വിലക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം.

0: ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സിൽ ഇനി പുത്തഞ്ചേരിയിൽ നിന്ന് വൈശാഖ് വി കെ ആവശ്യപ്പെട്ട ഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്ര പാടിയത്. ചിത്രം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കെ എസ് ഹരിശങ്കർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനമിത ചിത്രം തീവണ്ടി. ഡി കെ ഹരിനാരായണന്റെ വരികൾക്ക് കൈലാസ് മേനോന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് സീന സുരേഷ്, മെഡിക്കൽ കോളേജ്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം 12 മെയ് ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി ഗിരീഷ് മാത്ര കോഴിക്കോട് ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം മോഹവും മുക്തിയും. പാടിയത് വാണിജ്യറാം മാധുരി. ശ്രീകുമാരൻ തമ്പിയുടെ രചന, MK അർജുൻ്റെ സംഗീതം.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: യുവർചോയ്സിൽ ഇനി കേൾക്കാം. അമ്പലവയലിൽ നിന്ന് ഷമീർ, ജഷീല, മിസ്രിമോൾ, ലാമിമോൾ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം പുന്നാരം ചൊല്ലിച്ചൊല്ലി. ONV കുറിപ്പിൻ്റെ രചന ജെറി അമൽദേവിൻ്റെ സംഗീതം.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
3: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
2: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
5: ക്രസൻ ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
7: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

FM പ്രധാന വാർത്തകൾ. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സേവനം കാഴ്ചവെച്ച 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര

പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പേരസ് മക്കനയും ചിലി പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഓരോ മാസവും ആദ്യ 5 ദിവസത്തിനുള്ളിൽ സ്റ്റൈപ്പൻഡ് വിതരണം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന്, IMA 4 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലാണ്. വേനൽ അവധി തിരക്ക് പ്രമാണിച്ച് ചെന്നൈ എഗ്മോർ കന്യാകുമാരി റൂട്ടിൽ പ്രത്യേക സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. ഈ മാസം 15 മുതൽ ജൂൺ 5 വരെ വെള്ളിയാഴ്ചകളിൽ എഗ്മോറിൽ നിന്നും May 17 മുതൽ June 7 വരെ ഞായറാഴ്ചകളിൽ കന്യാകുമാരിയിൽ നിന്നുമാണ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസുകൾ നടത്തുക. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ AC കൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
5: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTUയിലുള്ള AC കൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

0: ഏതെങ്കിലും ഒരു എ സി വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എ സികൾ കണ്ണും കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: Music Mix.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം 12ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

ഇത് മാമ്പഴക്കാലം. കമ്പോളങ്ങളിൽ പല വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള മാങ്ങകൾ അടുക്കി വച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും പെടാതെ നമ്മുടെ നാടൻ മാങ്ങ ആ പരിസരത്ത് കണ്ടാൽ നാം ഓടി അവിടെ എത്തും. അതിന്റെ രുചിയും മണവും ഗുണവുമൊക്കെ നമുക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. പ്രത്യേകിച്ച് കോട്ടൂർകോണം പോലുള്ള തെക്കൻ ജില്ലകളിൽ കൂടുതലായി കണ്ടുവരാറുള്ള ഇനങ്ങൾ. മാങ്ങകളുടെ ശ്രേണിയിലെ നിത്യഹരിത നായകൻ. ഈ നാടൻ മാങ്ങയുടെ കഥ പറയുന്നത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ പരിചയപ്പെടുത്തുന്നതിനാണ്. തിരുവനന്തപുരം ജില്ലയിലെ മാറനല്ലൂർ കൃഷിഭവൻ പരിധിയിലെ ശ്രീ ജോസ് 3 ഏക്കറോളം ഭൂമിയിൽ കോട്ടൂർകോണം മാവ് സമൃദ്ധമായി കൃഷി ചെയ്തിട്ടുണ്ട്. ഒപ്പം

0: അവക്കാഡോ, പുലാസൻ, അബിയു, റംബുട്ടാൻ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും. ഇതിലൂടെ പ്രതിവർഷം കൃത്യമായ വരുമാനം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. പച്ചക്കറികളെല്ലാം ഒപ്പമുണ്ടെങ്കിലും പ്രതിവർഷം ഫലവർഗ്ഗങ്ങളിൽ നിന്നും നിശ്ചിത വരുമാനം നേടുന്ന ഇദ്ദേഹത്തിന്റെ കൃഷിരീതികൾ നമുക്ക് മനസ്സിലാക്കാം.
1: ഇത് മാറനല്ലൂരിന്റെ നെല്ലിക്കാട് ഭാഗത്ത് വരുന്ന ഒരു കൃഷി ഭൂമിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൽ വാങ്ങിക്കുന്ന സമയത്ത് റബ്ബറായിരുന്നു. 2006 ഇത് മേടിച്ചത്. ഇതിൽ അപ്പോൾ 240 രൂപ കിലോയ്ക്ക് റബ്ബറിന് വിലയുണ്ടായിരുന്നു. അതിനുശേഷം വില കുറയുകയും ഞങ്ങൾക്ക് വരുമാനം കുറഞ്ഞത് കാരണം ആൾക്കാർക്ക് കഴിക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചുള്ള കൃഷിയായിരുന്നു. അങ്ങനെയാണ് ഈ ഫ്രൂട്ട് പ്ലാന്റിങ്ങിൽ വന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ജെയിൻ ഇറിഗേഷൻ്റെ അവരുടെ കൃഷി രീതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷനാണ്. അവർ 1.5 മീറ്ററിലാണ് മാവ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ 5 മീറ്ററിലാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു വരുമാന സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. ഇതിൽ മാവ്, പ്ലാവ്, റംബുട്ടാൻ, ഒട്ടുമിക്ക ഫലവൃക്ഷാദികളും ഇതിലുണ്ട്. വ്യാവസായികമായിട്ട് ചെയ്തിട്ടുള്ളത് മാവാണ്. കോട്ടൂർകോണം ഇനത്തിൽപ്പെട്ട മാവാണ് ചെയ്തിട്ടുള്ളത്. റംബുട്ടാൻ, ദുരിയാൻ, പുലാസാൻ, അവോക്കോട, ഇങ്ങനെയുള്ള ഒരു ഒത്തിരി ഫലവൃക്ഷാദികൾ ചെയ്തിട്ടുണ്ട്. നട്ട് 3 വർഷം തൊട്ട് എല്ലാം കായ്ഫലം ആയി തുടങ്ങിയിട്ടുണ്ട്. കോട്ടൂർകോണം ഹിമവസന്തുണ്ട്, പിന്നെ കലപ്പാടിയുണ്ട്, കപ്പമാവുണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. 1 മീറ്റർ വീതി, 1 മീറ്റർ താഴ്ചയിലുള്ള കുഴിയെടുത്തിട്ട് ഓരോ കുട്ട ചാണകവും ഇട്ട് നട്ടിട്ടുണ്ട്. 5 മീറ്റർ ഇടവിട്ടാണ് നട്ടിട്ടുള്ളത്. പ്രൂണിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര അടുപ്പിച്ച് നട്ടിട്ടുള്ളത്. പ്രൂണിങ് ചെയ്ത് പൊക്കം കുറച്ച് നിർത്തുന്നതിനാൽ നമുക്ക് അത് ആദായം എടുക്കാൻ എളുപ്പത്തിലായിരിക്കും. ഇത് നമ്മൾ വളം കൊടുക്കുന്നത് ജൂൺ മാസത്തിലോ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. മഴ സമയത്ത് ഒരു കുട്ട ചാണകവും ഫാറ്റ്, പൊട്ടാഷ്യം, യൂറിയ അടങ്ങിയ വളങ്ങൾ 250 ഗ്രാം തൈലേ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസങ്ങളിൽ പിന്നെ NPK വളങ്ങൾ കുറച്ച് കൊടുക്കണം. ഇങ്ങനെ 1 വർഷത്തിൽ 2 പ്രാവശ്യം വളം ചെയ്യേണ്ടി വരും. പ്രൂൺ ചെയ്യുന്നത് കാരണം ഈ വൃക്ഷങ്ങൾ വളരെ പൊക്കം വയ്ക്കാതെ 10 അടിക്കകത്ത് നമുക്കതിനെ പരിപാലിച്ച് നടത്തുവാനും ആദായം എടുക്കാനും എളുപ്പമാണ്. ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം കേടുപാടുകളില്ലാത്തത് കൊണ്ടും ജൈവവളമായതിനാലും ഇവിടെ നിന്ന് വന്ന് പച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് പതിവ്. സാധാരണ ഞങ്ങൾ കൊണ്ടുപോകേണ്ടി വരുന്നില്ല, പച്ചയ്ക്ക് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. വിളഞ്ഞതിന് ശേഷമേ മാങ്ങ പറിക്കാറുള്ളൂ. ആ മാങ്ങ അവർ പറിച്ച് കൊണ്ടുപോയി 2-3 ദിവസം കഴിയുമ്പോൾ അവർക്ക് പഴുത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വാങ്ങിക്കുന്നവർ വീണ്ടും വീണ്ടും വരുന്നു. ഓരോ മാങ്ങയ്ക്ക് ഓരോ ടേസ്റ്റാണ്. അത് വിളഞ്ഞ് പഴുക്കുമ്പോഴത്തേക്ക് ഓരോ ടേസ്റ്റാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പല വിധത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മാവ് കൃഷി ചെയ്തുകൊണ്ട് പോരുന്നത്. ഞങ്ങൾ കൃഷി തുടങ്ങാൻ കാരണം തന്നെയും വിഷമില്ലാത്ത ഫ്രൂട്ട് ഐറ്റംസ്, പച്ചക്കറികൾ ഞങ്ങൾക്ക് കിട്ടുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് പോയിട്ട് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കൂടി കഴിയും എന്നുള്ളതാണ്. കൂടാതെ മത്സ്യകൃഷിയുണ്ട്, പശുപരിപാലനമുണ്ട്, കോഴി, ആട് ഉണ്ട്. സമ്മിശ്ര കൃഷിയായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വളങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വേറെ വെളിയിൽ നിന്നായിട്ട് ഞങ്ങൾക്ക് വളങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്നില്ല. പാൽ വിൽപ്പന കുറവാണ്. നാടൻ പശുക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനും മാത്രമേ ഞങ്ങൾക്ക് പാൽ കിട്ടുന്നുള്ളൂ. വളവും അതിനു വേണ്ടിയിട്ട് മാത്രമേ. മത്സ്യം ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ആസാം വാളയാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. തിലോപ്പിയയും ഉണ്ട്. അപ്പോൾ നല്ല വളർച്ചയുണ്ട്. ഞങ്ങൾ അത് വിളവെടുത്ത് തുടങ്ങിയിട്ടില്ല. പച്ചക്കറി ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതും വിപണനമുണ്ട്. പയർ, ചീര, വെണ്ട, വെള്ളരി തുടങ്ങിയ എല്ലാ പച്ചക്കറികളും ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പിറകിലാണ്, 24 മണിക്കൂർ ഞങ്ങൾ കൃഷിയുടെ പിറകെയാണ്. ഒരു മറ്റുള്ള കാര്യങ്ങൾ കുറവായിരിക്കും നമ്മുടെ ശ്രദ്ധ. കുടുംബപരമായിട്ട് എല്ലാവർക്കും കൃഷിയോട് താല്പര്യമാണ്. എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സ്ഥലവും വേണമെന്നില്ല കൃഷി ചെയ്യാനായിട്ട്. 3 മൂട് പയറോ 3 മൂട് വെണ്ടയോ 1 മൂട് വെള്ളരിയോ നടുന്നതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. നമ്മൾ അല്പം ശ്രമിച്ചാൽ മതി. ഒരു അല്പസമയം, ഒരു 10 മിനിറ്റ് ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കാമെങ്കിൽ ഞങ്ങളുടെ വീട്ടിന് ആവശ്യമായ മലക്കറികളെല്ലാം കിട്ടും. പച്ചക്കറികൾ, വിഷങ്ങളും എല്ലാം നിറച്ച് വരുന്ന ഇത് വാങ്ങിച്ച് കഴിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാതെ ഞങ്ങളുടെ സ്വന്തം വീടുകളിൽ 1-2 മൂട് മലക്കറികൾ നട്ട് പരിപാലിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഇതൊരു വരുമാന മാർഗമാക്കി എടുക്കാമെന്നുള്ളതാണ്. ദിവസവും വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് കൃഷി മേഖല. ഇത് നല്ലൊരു ജോബാണ്. തീർത്തും സംതൃപ്തനാണ്. കാരണം നമ്മുടെ മാനസികമായ ഒരു സന്തോഷം ഈ കൃഷിയിൽ

0: ലഭിക്കുന്നുണ്ട്. ഓരോ ഫലങ്ങൾ കായ്ക്കുമ്പോഴും ഓരോ ശിഖരങ്ങൾ വരുമ്പോഴും അതിനുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ആർക്കെങ്കിലും ഈ കൃഷി തുടരണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ തരാം, വിളിച്ചാലും മതി. ഞങ്ങളുടെ കൃഷിയിടം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ സന്ദർശിക്കാം. ഇത് വിപുലമാക്കാൻ താല്പര്യമുണ്ട്, ഒരു നഴ്സറിയായിട്ട് ഇത് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഫാം സന്ദർശിച്ച് ആവശ്യമായ തൈകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് താല്പര്യമുണ്ട്. അത് തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 79 43 75. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 46 79 43 75.
1: വീട്ടുമുറ്റത്തൊരു മാവ്, മാമ്പഴക്കാലം സമൃദ്ധമാക്കാൻ ഇതാണ് നല്ല മാതൃക. ഈ കുടുംബത്തിന്റെ കൃഷി കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അച്ഛൻ ഫലവർഗ കൃഷിയിൽ വ്യാമൃതനാണെങ്കിൽ മകനിഷ്ടം ഔഷധസസ്യ കൃഷിയാണ്. ഔഷധസസ്യങ്ങളെ പരിചരിക്കുന്ന ശ്രീ ജോസിന്റെ മകനെ ഇനി നമുക്ക് പരിചയപ്പെടാം.
2: എൻ്റെ പേര് ആശിഷ് ജയസ് ആണ്. കുട്ടിക്കാലം മുതൽ അച്ഛൻ ചെയ്യുന്ന കൃഷി കണ്ടാണ് വളർന്നത്. എനിക്ക് കൂടുതൽ ആയുർവേദ ചെടികൾ നടാനാണ് താല്പര്യം കൂടുതൽ. എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങൾ അച്ഛനെ ചെയ്യാറുണ്ട്. ആയുർവേദ ചെടികൾ, ശംഖുപുഷ്പം, ആലോവേദ തൊട്ട് തുടങ്ങിയ സസ്യങ്ങൾ നടാറുണ്ട്. ആൻറ്റിബയോട്ടിക്സ് ഏറ്റവും കൂടുതലുള്ളത് ശംഖുപുഷ്പത്തിനാണ്. അതുള്ളത് കൊണ്ടാണ് ഞാൻ അതൊക്കെ നടുന്നത്. ഈ കാർഷിക മാസികകളൊക്കെ വായിച്ച ആണ് എനിക്ക് ഈ അറിവ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നടുന്നത്. ഇതേപോലെ ഔഷധ സസ്യങ്ങൾ ഇനിയും നടണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
1: സ്റ്റാഫ് നേഴ്സായിരുന്ന ശ്രീമതി സുജയും കൃഷികാര്യങ്ങളിൽ ഭർത്താവിനൊപ്പം സജീവമാണ്.
3: ഇപ്പോൾ പൂർണ്ണസമയം കൃഷിയും ഒക്കെ ആയിട്ടാണ് കഴിയുന്നത്. കോഴിയും ആടും എല്ലാം ഉണ്ട്. നാടൻ പശുക്കളെ വളർത്തുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നട്ടാണ് എടുക്കുന്നത്. പുറമേ നിന്നും അങ്ങനെയൊന്നും വാങ്ങാറില്ല. പശുവിൻ്റെയും ആടിൻ്റെയും ചാണകവും ഒക്കെ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വളങ്ങളും പുറമേ അധികം വാങ്ങാറില്ല. നമ്മൾ ജൈവ വളങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും വെണ്ട, പയർ, പാവൽ ഇതൊക്കെയാണുള്ളത്. ആവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം വിപണനം ചെയ്യുന്നുണ്ട്. അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറി നമ്മൾ കുടുംബത്തിന് മക്കൾക്കും എല്ലാം വിളമ്പുന്നതോടൊപ്പം തന്നെ നമുക്കത് മാനസികമായ സന്തോഷവും ലഭിക്കുന്നു. അതോടൊപ്പം ഒരു വ്യായാമവും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. രണ്ടു നേരം വെള്ളം ഒഴിക്കാനും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടും സന്തുഷ്ടരാണ്.
1: ഒരു കുടുംബ കൃഷി കൂട്ടായ്മയാണ് നാം ഇവിടെ കണ്ടത്. അഭിരുചിക്കനുസരിച്ച് കാർഷിക മേഖലയിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ വരുമാനമുണ്ടാക്കാം എന്ന് തെളിയിച്ച ശ്രീ ജോസും കുടുംബവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മാവ് പൂക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും പൂവണിയും.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
3: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
2: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
5: The Real FM 103.6.
6: ഇപ്പോൾ സമയം 5 മണി.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിലങ്ങാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഒന്നാംഘട്ട സമാപനവും രണ്ടാംഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനവും വ്യാഴാഴ്ച നടക്കും. ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് KCBC നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 70 ചടങ്ങിൽ കൈമാറും. വേനലവധി തിരക്ക് പ്രമാണിച്ച് ചെന്നൈ എഗ്മോർ കന്യാകുമാരി റൂട്ടിൽ പ്രത്യേക സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ

പ്രഖ്യാപിച്ചു റെയിൽവേ. ഈ മാസം 15 മുതൽ ജൂൺ 5 വരെ വെള്ളിയാഴ്ചകളിൽ എഗ്മോറിൽ നിന്നും, മെയ് 17 മുതൽ ജൂൺ 7 വരെ ഞായറാഴ്ചകളിൽ കന്യാകുമാരിയിൽ നിന്നുമാണ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുക. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ മൊത്ത ലാഭം തുടർച്ചയായ 4ാം വർഷവും ഉയർന്ന നിലയിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 198,000 കോടി രൂപയുടെ മൊത്ത ലാഭമാണ് പൊതുമേഖലാ ബാങ്കുകൾ രേഖപ്പെടുത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില പവന് 400 രൂപ വർദ്ധിച്ച് 112,920 രൂപയുമാണ് ഇന്നത്തെ വില. ഐ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: പ്രകടിപ്പിക്കുന്നത്?
1: ബെനീസിയ ബാത്ത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: Hollywood hits.

0: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കുച്ച് കുച്ച് ഹോത്താ ഹേ എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനുവും കവിതാ കൃഷ്ണമൂർത്തിയും പാടിയത്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്
4: ചിത്രം മൊഹബത്തേൻ പാടിയത് ലതാ മങ്കേഷ്കർ ഉദിത് നാരായൺ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: അടുത്ത ഗാനം കേൾക്കാം. ഖോരാഗഗസ് എന്ന ചിത്രത്തിൽ നിന്നും

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം കേൾക്കാം. മുഹമ്മദ് റഫിയും ലതാ മങ്കേഷ്കറും പാടിയത്, ചിത്രം ലീഡർ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ഇന്നത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ അവസാന ഗാനം കേൾക്കാം. നൂറി എന്ന ചിത്രത്തിന് വേണ്ടി ലതാ മങ്കേഷ്കറും നിതിൻ മുകേഷും പാടിയത്.

ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്നു രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചകമായി പ്രശസ്ത അൾട്രാ മാരത്തൺ ഓട്ടക്കാരിയും ലോക റെക്കോർഡ് ഉടമയുമായ സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. അടുത്ത 5 കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം.

ഇടവമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ തുറക്കും. ഇടവമാസം 1-ാം തീയതിയായ ഈ മാസം 15-ന് രാവിലെ 5 മണി മുതലാണ് ദർശനം ആരംഭിക്കുന്നത്. കൊയിലാണ്ടി താഴങ്ങാടി പഴയ ബിൽഡിംഗ് പൊളിക്കുന്നതിനിടെ ചുമര് ഇടിഞ്ഞു വീണ് 2 പേർക്ക് പരിക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

ഗാനകേളി. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഗാനകേളിയിലെ ആദ്യ ഗാനം അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, എസ് രമേശൻ നായരുടെ രചന, വിദ്യാധരന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനകേളി. അടുത്ത ഗാനം കേൾക്കാം. ജാലകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ഗാനകേളിയിലെ അടുത്ത ഗാനം കേൾക്കാം. എഴുതാപ്പുറങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: ഗാനകേളിയിലൂടെ കേൾക്കാം ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം 20-ാം നൂറ്റാണ്ട്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: കേൾക്കാം പി ഭാസ്കരൻ, കെ ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ മാധുരി പാടിയ ഗാനം, ചിത്രം കൊച്ചുതെമ്മാടി.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29:30. അല്പസമയത്തിനകം 6:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ KC വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
0: തമിഴക വെട്രി കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും.

0: വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് TVK അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തരവാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, LNG എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും LPGയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണി പങ്കുവച്ചു.
1: ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 വർഷത്തെ എൻ്റെ നേഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എൻ്റെ തൊഴിലിനോടുള്ള അർപ്പണബോധത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. May 3 രാജ്യവ്യാപകമായി നടന്ന NEET UG പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല, വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മണി മുതൽ 16 രാവിലെ 8 മണി വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4-ഉം 7-ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദിയിടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്യാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിം.

0: മുത്ത്
1: ദേശപെരുമ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്ണിയാർ കളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്ണിയാർ കളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്ണിയാർ കളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്ണിയാർ കളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചകമായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: ഗാനകേളി. ഗാനകേളി തുടരുന്നു. ശ്യാമിന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ആൺകിളിയുടെ താരാട്ട്. ഈ ഗാനം എഴുതിയത് പൂവച്ചൽ ഖാദർ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്
4: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ
5: ഗാനകേളിയിലൂടെ കേൾക്കാം ബിച്ചു തിരുമല വരികൾ എഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം ചിത്രം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഗാനകേളിയിലൂടെ കേൾക്കാം അലി അക്ബർ വരികൾ എഴുതി മോഹൻ സത്താര ഈണം പകർന്ന് സിന്ധു ദേവിയും സംഘവും പാടിയത് ചിത്രം മാമലകൾക്കപ്പുറത്ത്.

0: Карин.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: ഗാനകേളിയിലെ അവസാന ഗാനം പട്ടണപ്രവേശം എന്ന ചിത്രത്തിനു വേണ്ടി സതീഷ് ബാബു പാടിയത്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ശ്യാം.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനകേളി ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനകേളി. ഇപ്പോൾ സമയം 7 മണി. FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ടെടുപ്പ് നാളെ. 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി എൻ സി ആർ ടിയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ട്രാൻസ്ഫോർമർ തകരാർ മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. നീറ്റ് UG 2026 പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്തയച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. സുകുമാർ അഴീക്കോട് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഗാന്ധിയാണെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് പുരസ്കാരം M. മുകുന്ദനിൽ നിന്ന് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മേധാ പട്കർ. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും

മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: പുതിയ ബാച്ചിലർ ലൈഫ്
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ. വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: पहला पड़ाव प्रधानमंत्री का संयुक्त अरब अमीरात का होगा. संयुक्त अरब अमीरात के साथ हमारे बहुआयामी रिश्ते हैं, लेकिन उसमें ऊर्जा सुरक्षा बहुत अहम एक उसका भाग्य है. ऊर्जा सुरक्षा पर बातचीत होगी, कैसे इसको और व्यापक किया जाए. ऊर्जा सुरक्षा हमारी है, उसको हम मजबूत कर सके. इसके अलावा जो 4 अन्य देश हैं, नॉर्डिक समिट होने वाला है, नॉर्वे की यात्रा है, स्वीडन की यात्रा है, इटली की यात्रा है, नेदरलैंड्स की यात्रा है. इनोवेशन इकोसिस्टम में भारत में बहुत काम हो रहा है और क्लीन एनर्जी टेक्नोलॉजीज में ये लोग और ग्रीन ट्रांजिशन में काफी आगे हैं. तो इन सभी मुद्दे पर हमारी बातचीत होगी. विकसित भारत की तरफ हमको ले आता है, उसे कैसे मजबूत किया जाएगा, ये प्रधानमंत्री के दौरे का एक मुख्य आधार है.
0: സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രി

മാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ലോക നഴ്സ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ

0: ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്ര നഗർ ഹവേലി നമോ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു, ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ഐഷ ബിബി എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50,000 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 36,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണായി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന വാർഷിക ബിസിനസ് ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: Our LPG, which you use in kitchens, about 60% used to come from the Strait of Hormuz. Now we had to make arrangements. Our domestic production of LPG prior to the crisis was 35,000 or 36,000 metric tons per day. We ramped up our domestic production to 54,000 metric tons. This by itself is a mind-boggling thing.
0: 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR അമ്പത്തിയെട്ടാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 8 പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴക വെട്രി കഴകം നേതാവ് JDC പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കാനാണ് സുപ്രീംകോടതി ബെഞ്ച് അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 3 മുതൽ 8 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കായിക മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവം, സർഗാത്മകത, യുവാക്കളുടെ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഭാരതുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന 3 തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
3: കോമൺവെൽത്ത് ഗെയിംസ് 2030 ടോർച്ച് ഡിസൈൻ മത്സരം, CWG റീൽ ചലഞ്ച്, കോമൺവെൽത്ത് ഗെയിംസ് ക്വിസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൈ ഭാരത് ഉപയോക്താക്കൾക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഈ വർഷം സെപ്റ്റംബർ 26 വരെ ക്വിസിൽ പങ്കെടുക്കാം. എല്ലാ ആഴ്ചയും മികച്ച 5 വിജയികളെ പ്രഖ്യാപിക്കും. ഇന്ത്യയിലെ

0: കായിക പ്രസ്ഥാനത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2030 ഒക്ടോബറിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. അഹമ്മദാബാദ് ാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത സിബിഐ 7-അംഗ സംഘം രൂപീകരിച്ചു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് സിബിഐ അന്വേഷണം ഏറ്റെടുത്തത്. മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UGC പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം PP ശ്രീധരനുണ്ണി വരികൾ എഴുതി, K. കുഞ്ഞിരാമൻ ഈണം പകർന്ന് P. ഗീത പാടിയത്.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: വിജയൻ കോവൂർ പാടിയ ലളിതഗാനം കേൾക്കാം. ലുലു കിഷോറിന്റെ വരികൾ, കെ കുഞ്ഞിരാമന്റെ സംഗീതം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ലളിതഗാനങ്ങളാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി കേൾക്കാം വി എസ് സുനിലാലും ആയിരൂർ സദാശിവനും ഒരുക്കിയത് ആലാപനം കെ സി രമ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം മെയ് 12ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം മെയ് 13ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: ലളിതഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം പി ഉദയഭാനു വരികൾ എഴുതി, കെ കുഞ്ഞിരാമൻ ഈണം പകർന്ന്, പി വസന്തകുമാരി പാടിയത്.

ലളിതഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം പി എസ് നമ്പീശൻ, ജി എസ് ശ്രീഹരികൃഷ്ണൻ കൂട്ടുകെട്ടിൽ പി ജയലക്ഷ്മി പാടിയ ഗാനം.

ലളിതഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 8 മണി. എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ടെടുപ്പ് നാളെ. 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മങ്കട പന്തല്ലൂർ മല വ്യൂ പോയിന്റിലെത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ട്രാൻസ്ഫോർമർ തകരാർ മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള പിന്നണി ഗായകനും സംഗീത സംവിധായകനുമാണ് സച്ചിൻ വാര്യർ. മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച സച്ചിൻ വാര്യർ ശ്രദ്ധേയനാകുന്നത് 2012 പുറത്തിറങ്ങിയ തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിലെ മുത്തുച്ചിപ്പി പോലൊരു എന്ന ഗാനത്തിലൂടെ.

0: തുടർന്ന് നേരം, ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ആനന്ദം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ച് സംഗീതരംഗത്ത് കൂടുതൽ സജീവമായി. 2016 റിലീസായ ആനന്ദം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് സച്ചിൻ ഗാനരചനയിലേക്കും സംഗീത സംവിധാന രംഗത്തേക്കും കടക്കുന്നത്. ആർട്ട് കഫേയിൽ ഇന്ന് തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്നു സച്ചിൻ വാര്യർ.
1: ആദ്യം പാടിയ പാട്ട്, ആദ്യം കേട്ടിഷ്ടപ്പെട്ട പാട്ട്?
2: കേട്ടിഷ്ടപ്പെട്ടത് ഡെഫിനറ്റ്ലി എന്റെ മെമ്മറിയിലെ ഏറമ്മാന്റെ പ്രോബ്ലി ചിക്ക് ബുക്ക് റെയിലേക്ക് ആയിരിക്കും എന്റെ ഓർമ്മയിൽ. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ആ സമയത്ത് ആ പാട്ട് എനിക്ക് പ്രാന്തമായിട്ട് ഞാൻ തന്നെ പേപ്പർ റെക്കോർഡറും കൊണ്ട് റൂമിൽ പോയിട്ട് കാസറ്റിൽ പാട്ടിട്ട് റൂം അടച്ച് ഞാൻ ഫുൾ ഡാൻസ് പരിപാടിയൊക്കെ ആയിരുന്നു. ആ അങ്ങനെ എ റഹ്മാന്റെ മ്യൂസിക് ആ സമയത്ത് ഏർലി 90s, ഞാൻ 89 ജനിച്ചേ. അപ്പോൾ എ റഹ്മാൻ വന്നപ്പോൾ ഐ വാസ് 3 or 4 years ഉള്ള. അപ്പോൾ ഫുൾ അതിൻ്റെ ഒരു ഫുൾ ഫോഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ആ ഒരു ഹോൾ വേവ്, ആ ഒരു പുതിയ വേവ് എനിക്ക്, ഐ കുഡ് ഫീൽ ദാറ്റ് ഹാപ്പനിങ് ലൈക്ക് ആസ് എ കിഡ്. ഞാൻ ഗ്രോ അപ്പ് ചെയ്യുമ്പോൾ ഒരു ആ സമയത്ത് കേട്ട മ്യൂസിക് ഫുൾ ഇതാണ്, ലൈക്ക് ഒരു ഒരു പുതിയ സാധനം. അപ്പൊ നമ്മുടെ എന്റെ കസിൻസും കുറച്ച് എൽഡർ ആയിട്ടുള്ള കസിൻസും അങ്കിൾസും ഒക്കെ അവർക്ക് ഇപ്പൊ ഇത് കാസറ്റ്സ് ഒക്കെ മേടിക്കാനുള്ള ഒരു പൈസയും ഒക്കെ ഉള്ള ആൾക്കാർ, ഐ എം സീയിങ് ദം ലൈക്ക് ഒരു പുതിയ കാസറ്റ് ഇറങ്ങുമ്പോൾ ഓടിപ്പോയി മേടിച്ച് കേൾക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഐ എം സീയിങ് ദ റെവല്യൂഷൻ ഹാപ്പനിങ് ഇൻ ടേംസ് ഓഫ് സൗണ്ട്. എന്റെ ഒരു അങ്കിളൊക്കെ എപ്പോഴും ഏത് പുതിയ കാസറ്റ് ഇറങ്ങിയ ജീൻസ്, ആ സമയത്ത് കാതലൻ, ജെന്റിൽമാൻ, ഇങ്ങനത്തെ എല്ലാത്തിന്റെയും കാസറ്റ്സ് എപ്പോഴും വീട്ടിലെത്തും, ഇറങ്ങി അന്ന് തന്നെ എത്തും. കേട്ട് ഇഷ്ടപ്പെട്ടത് ഏർലിയസ്റ്റ് മെമ്മറി എ റഹ്മാൻസ് മ്യൂസിക് തന്നെയാണ്. പാടി പഠിച്ചതിന്റെ ഫസ്റ്റ് മെമ്മറി ഒരു കിഷോർ കുമാറിന്റെ ഒരു ഒരു പാട്ടാണ്, മുസാഫിർ ഹുയാറോ എന്നുള്ള പാട്ടാണ്. അമ്മ എന്നെ പഠിപ്പിച്ചിട്ട് സ്റ്റേജിൽ ആദ്യമായിട്ട് പാടിയ ഓർമ്മയുള്ളത്. ഓഫ്കോഴ്സ് ഈ ലൈറ്റ് മ്യൂസിക് അങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ വേറെയും പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഫോർ ഫൺ ജസ്റ്റ് ടു എൻജോയ് ഈ പാട്ടാണ് എന്റെ മെമ്മറി, മുസാഫിർ ഹുയാറോ എന്നുള്ള പാട്ട്.
1: ഇപ്പം പുതിയതായി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോണർ ഉണ്ടോ?
2: R&B കുറച്ചൊക്കെ, റിതം ആൻഡ് ബ്ലൂസ് എന്ന് പറയുന്ന R&B ആൻഡ് സോൾ ആണ് കുറച്ചധികം കേൾക്കുന്നത്. ഹിപ് ഹോപ്പ് ഇങ്ങനെ കുറച്ച് കേൾക്കും. ജസ്റ്റ് എന്താണ് ആ സീൻ, അഗൈൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ടെക്നോളജിയും എൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കുന്നു ഹിപ് ഹോപ്പ് എന്നുള്ള ജോണറിലേക്ക് എത്താൻ അതിൻ്റെ റൂട്ട്സ് എവിടെയാണെന്നുള്ള ഞാൻ എപ്പോഴും ആലോചിക്കുന്നു. ബിക്കോസ് അതിൻ്റെ റൂട്ട്സ് ഈ പറഞ്ഞാലും ബ്ലൂസ് മ്യൂസിക്കിലാണ്. ഒപ്രഷൻ്റെ ഹിസ്റ്ററി അതിൻ്റെ പുറകിലുണ്ട്, ഒരു കമ്മ്യൂണിറ്റിയുടെ സ്ട്രഗിൾസ് അതിൻ്റെ പുറകിലുണ്ട്. ആ ഹിസ്റ്ററിയിലൂടെ വന്ന് പിന്നെ അറ്റ് ദ റൈറ്റ് ടൈം ഈ ഡ്രം മെഷീൻസും അങ്ങനത്തെ ടെക്നോളജിയും ഒക്കെ എല്ലാം കൂടി ഇൻ്റർസെക്ട് ചെയ്തിട്ടാണ് ഈ ഹിപ് ഹോപ്പ് എന്നുള്ള ജോണറിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ബ്ലൂസ്, ജാസ് അങ്ങനെ ഒരു മ്യൂസിക്കലി പ്രോഗ്രഷൻ വന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂടെ ടെക്നോളജിയും കൂടെ വന്ന് ഈ ഡ്രം സിന്തസൈസേഴ്സും ഒക്കെ വന്ന് അതെല്ലാം കൂടെ ഇങ്ങനെ ഒരു പോയിന്റ് ഇൻ്റർസെക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു പുതിയ സാധനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ ഐ എം വെരി ഫാസിനേറ്റഡ്. പിന്നെ ഹിപ് ഹോപ്പ് എൻ്റെ ഒരു റെബലിയൻ എന്നുള്ളൊരു ഒരു നേച്ചറും ഇപ്പോൾ കൺവെൻഷൻസിനെയൊക്കെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭവം, അതൊക്കെ ഐ എം ലൈക്ക് വെരി ഫാസിനേറ്റഡ്.
1: മ്യൂസിക്കൽ ആന്ത്രോപോളജി, ഡാൻസ് ആന്ത്രോപോളജി ഒക്കെ ഇപ്പം വലിയ രീതിയിൽ ആളുകളുടെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ?
2: അക്രോസ് കൾച്ചേഴ്സ് എങ്ങനെ നമ്മളിപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ഡിഫറെന്റ് കൾച്ചേഴ്സ് ഒരേ സെറ്റ് ഓഫ് നോട്ട്സിൽ എത്തിയിട്ടുണ്ട്. പെന്റടോണിക് സ്കെയിൽ എന്ന് പറയുന്ന സാധനം, നമ്മൾ ഇവിടെ മോഹനം എന്ന് പറയുന്ന മോഹനം രാഗം പെന്റടോണിക് സ്കെയിൽ ഏഷ്യൻ, ഇപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മ്യൂസിക്കിലും ഉണ്ട്. ഇപ്പൊ ചൈനീസ് മ്യൂസിക്കിലോ ജാപ്പനീസ് മ്യൂസിക്കിലൊക്കെ ഈ 5-tone പരിപാടി എല്ലാ കൾച്ചേഴ്സിലും ഇത് എത്തിയിട്ടുണ്ട്, ഈ 5-tone സംഭവത്തിലേക്ക്. അതുപോലെ തന്നെ ഇപ്പൊ ഇഫ് യു ലുക്ക് അറ്റ് ഡിവൈഡിങ് ആൻ ഒക്ടേവ് ഇൻ ടു 12 നോട്ട്സ്, അതും അക്രോസ് കൾച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇപ്പൊ ദേവ് ഗോൺ 1 step ഫെർദർ. ഇപ്പം അറബിക് മ്യൂസിക്കിലൊക്കെ 24-tone മ്യൂസിക് ആണ്. ഇപ്പൊ നമ്മുടെ ഗമക പരിപാടികളൊക്കെ ബിറ്റ്വീൻ നോട്ട്സ് ഉള്ള വാല്യൂസും അതിനകത്തുണ്ട്. വെസ്റ്റേൺ കറക്റ്റ് 12 നോട്ട്സിലേക്ക് ഫിക്സ് ചെയ്തപ്പം അതിന്റെ ഇടയിലുള്ള വാല്യൂസും കൂടെ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. അക്രോസ് കൾച്ചേഴ്സ് മെനി സിമിലാരിറ്റീസ് ബിക്കോസ് റിതമിന്റെ കാര്യത്തിലും ഒക്കെ വൈസ് 4 default. ഈ 4 കണക്ക് എല്ലാ കൾച്ചേഴ്സിലും നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് എത്തി ചേർന്നിട്ടുണ്ട്. ഒക്ടേവ് എന്നുള്ള കോൺസെപ്റ്റ്, ഇപ്പൊ നമുക്ക് ഹ്യൂമൻ ബീങ്സിന് അത് ഒരു സാ പാടിയിട്ട് മുകളിലത്തെ സാ പാടിക്കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരുപോലെയാന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ കൾച്ചേഴ്സിനും ക്ലിയർ ആണ്. പക്ഷെ ആക്ച്വലി ഫ്രീക്വൻസി ഡബിൾ ആവുന്നുണ്ട്, പക്ഷെ സംഹൗ വി ആർ ഹിയറിംഗ് ഇറ്റ് ആസ് ഓൾമോസ്റ്റ് ദ സെയിം നോട്ട്. അപ്പൊ ഇതൊക്കെ ക്രോസ് കൾച്ചേഴ്സ് കുറെ കോമണാലിറ്റീസ് ഉണ്ട്, പക്ഷെ ആ ഫ്രെയിംവർക്കിനകത്ത് പല രീതിയിലും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ നോക്കുമ്പോൾ തന്നെ വേറെ രീതിയിലാണ് എക്സ്പ്ലോറേഷൻ വന്നിട്ടുള്ളത്. അറബിക് നോക്കുമ്പോൾ വേറെ രീതിയിൽ പോയിട്ടുണ്ട്. ഇപ്പൊ അപ്പുറത്ത് ഇവോൾവ് ആയിട്ടുള്ള ജാസ് അങ്ങനെ നോക്കുമ്പോൾ ഹാർമണി എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഡയറക്ഷനിൽ പോയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ മെലഡി ഡ്രിവൺ ആ രീതിയിലാണ് നമ്മൾ ഇന്ത്യൻ മ്യൂസിക് പോയിട്ടുള്ളത്. പുറത്ത് ക്ലാസിക്കൽ മ്യൂസിക്കും ജാസിലേക്കൊക്കെ എത്തുമ്പോൾ ഹാർമണിയുടെ അങ്ങേയറ്റമാണ്, ലൈക്ക് മൾട്ടിപ്പിൾ നോട്ട്സ് കമ്മിങ് ടുഗദർ അറ്റ് ദ സെയിം ടൈം. അപ്പൊ ഐ ഫൈൻഡ് ദിസ് വെരി ഫാസിനേറ്റിംഗ്. ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പൊ പ്രോബബ്ലി എന്റെ ആൻസർ റിതം ആയിരിക്കും ചിലപ്പോൾ ആദ്യം വന്നിട്ടുണ്ടാവുക. കാരണം റിതം ഇസ് സോ യൂണിവേഴ്സൽ, ഈ മെലഡിയെക്കാളും കൂടുതൽ റിതമാണ് യൂണിവേഴ്സൽ

0: ഒരു ഡിനോമിനേറ്റർ താഴെ നിൽക്കുന്നത് റിതമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ പ്രോബ്ലി റിതമായിട്ടായിരിക്കും മ്യൂസിക് ആദ്യം തുടങ്ങിയിട്ടുണ്ടാവുക.
1: പിന്നെ സ്പേസ്
0: അതെ, പിന്നെ അതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നു, റിപ്പീറ്റഡ് നോട്ട്സ് ചിലപ്പോൾ സെയിം വോക്കലൈസേഷൻ വന്നിട്ടുണ്ടാവും. പിന്നെ ആയിരിക്കും ഓക്കെ ഒക്ടേവ് എന്നുള്ള ഐഡിയ ഒരേപോലെ സൗണ്ട് ചെയ്യുന്ന ചില നോട്ട്സ്, ചില വോയിസസ് ഒരുമിച്ച് പാടുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും ആ കോമ്പിനേഷൻ. അപ്പോൾ ബട്ട് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ബീങ് മ്യൂസിക്കും എല്ലാ ആർട്ട്ഫോംസും ഇറ്റ്സ് അബൌട്ട് ടെല്ലിങ് എ സ്റ്റോറി. ഇപ്പോൾ ഐ ഡോണ്ട് സീ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു കുറേ കാലം മുമ്പത്തെ കേവ് മനുഷ്യന്മാർ, നമ്മളൊക്കെ ഗുഹാമനുഷ്യായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, അപ്പുറത്ത് പോയിട്ടൊരു ഒരു ഒരു ആനിമലിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നത് നറേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ആദ്യം പെയിൻറ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ലൈക്ക് അല്ലെങ്കിൽ ലാംഗ്വേജ് തന്നെ ചിലപ്പം കഥ പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനാണല്ലോ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. മ്യൂസിക്കും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്, ആർട്ടും അതിന് വേണ്ടി. അപ്പം ഈവൻ ഇഫ് യു ലുക്ക് അറ്റ് സിനിമ നൗ, നമ്മളിപ്പോൾ ഒരു സിനിമാ ഹാളിനകത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ഒരു കഥ പറയല്ലേ നമ്മുടെ അടുത്ത്, ആ കഥ നമ്മൾ ഒരു ഒരു പറ്റ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഫുൾ അറ്റൻഷനിൽ അത് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. വി ലവ് ലിസണിങ് ടു സ്റ്റോറീസ്. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ആണ് എല്ലാ ആർട്ട് ഫോംസിൻ്റെയും ബേസിസ് എന്നുള്ള രീതിയിൽ. അപ്പം ദാറ്റ് വേ ഇറ്റ്സ് ലൈക്ക് ദ മോസ്റ്റ് യൂണിഫൈയിങ് തിങ് അക്രോസ് ഓൾ ഹ്യൂമൻ ബീങ്സ്, ആർട്ട് എന്നുള്ള സംഭവം.
1: നമ്മുടെ ലാംഗ്വേജിലുള്ള മ്യൂസിക് കൊണ്ട് ലോകം മുഴുവൻ ഇപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒരു ബൗണ്ടറി ആണോ ലാംഗ്വേജ് ലിറിക്സ്?
0: ഇൻ എ വേ ബൗണ്ടറി ഉണ്ട്. കാരണം ഞാനിപ്പം ഇപ്പോൾ അക്രോസ് ദ വേൾഡ് ട്രാവൽ ചെയ്തെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ നമ്മുടെ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരിലേക്ക് ഈവൻ നൗ ഞാൻ എത്തിയിട്ടുള്ളൂ. അതായത് ദി ഐഡിയ ഇസ് അത് വെച്ച് ഇനിയും മുമ്പിലോട്ട് പോകണം. കാരണം ഇറ്റ് ക്യാൻ ബ്രേക്ക് ബൗണ്ടറീസ് ആൻഡ് ബൗണ്ടറീസ് ഓഫ് സ്പേസ് ആൻഡ് ടൈം ആക്ച്വലി. കാരണം അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്ക് ഈ ബീറ്റിൽസ് എന്നുള്ള ബാൻഡിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് സിംഗിളിൻ്റെ മ്യൂസിക് വീഡിയോ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ഗോകർണയിൽ പോയി. അപ്പോൾ ഏർലി മോർണിംഗ് ഞങ്ങളൊരു ബീച്ചിൽ ഷൂട്ട് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ഒരു ഗിറ്റാറൊക്കെ പിടിച്ച് ഞാൻ ഐ എം ജസ്റ്റ് വാക്കിംഗ് ഓൺ ദ ബീച്ച്. അപ്പോൾ അവിടെ ഒരു സ്ലീപ്പിംഗ് ബാഗിനകത്തു നിന്ന് ഒരു രണ്ടുമൂന്ന് പേരിങ്ങനെ എണീറ്റ് വരിക. അതായത് നേരെ ഹാഫ് എ സ്ലീപ്പ് അവർ കഴിഞ്ഞ ദിവസം രാത്രി അവിടെ വന്ന് കിടന്നതാണ് ഗോകർണയിൽ എത്തിയിട്ട്. ദേ ആർ ഫ്രം ദ യു കെ. അപ്പോൾ അവരിങ്ങനെ എണീറ്റ് നമ്മുടെ കയ്യിൽ ഗിറ്റാറൊക്കെ കണ്ടപ്പോൾ അവരും ബാഗിൽ നിന്ന് ഒരു ഗിറ്റാറൊക്കെ എടുത്തിട്ട് വി സ്റ്റാർട്ട് ടോക്കിംഗ്. പേരുകളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടിൻ്റെ ഒരു ഹുക്ക് ലൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നി. അപ്പോൾ അവരതിൻ്റെ കൂടെ ഹാർമണീസ് ഒക്കെ പാടി. അപ്പോൾ അതിലൊരാളുടെ ഒരു ഒരു പാട്ടിൻ്റെ ഹാർമണീസ് ഞാനും കേട്ടപ്പോൾ എനിക്കും കുറച്ച് ഐഡിയാസ് തോന്നി. ഞങ്ങൾ ഇപ്പോൾ ബിക്കൈനിലൊക്കെ ഒരു വൺ അവർ കോൺവെർസേഷൻ, ഒരു അല്ല കൊളാബറേഷൻ ഒഫീഷ്യലി ഒന്നും ആയില്ല, ഇവിടെ ചെയ്യുന്ന ഒരു വൺ അവർ കോൺവെർസേഷൻ അവിടെ ഉണ്ടായി ജസ്റ്റ് ബിക്കോസ് ഓഫ് മ്യൂസിക്. ആൻഡ് ഞാൻ റിയലൈസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ പേരിനപ്പുറത്തൊന്നും ചോദിച്ചിട്ടില്ല. ലൈക്ക് വി ജസ്റ്റ് നോ വെയർ ദ ആർ ഫ്രം ആൻഡ് നെയിംസ്, അത്രേ അറിയുള്ളൂ, വേറെ ഒരു സ്റ്റോറി അറിയില്ല. പക്ഷേ ഒരു വൺ അവർ കോൺവെർസേഷൻ ത്രൂ മ്യൂസിക് ഉണ്ടായി. ആൻഡ് ഇറ്റ് ഫെൽ ലൈക്ക് വി ഹവ് നോൺ ഈച്ച് അതർ ഫോർ എ ലോങ് ടൈം. അപ്പം ഞങ്ങളന്ന് പാടിയത് ബീറ്റിൽസിൻ്റെ പാട്ടാണ്. അപ്പോൾ ബീറ്റിൽസ് 1960s അവരൊരു 10 വർഷമേ ആക്റ്റീവ്ലി മ്യൂസിക് ഉണ്ടാക്കിയിട്ടുള്ളൂ. ആൻഡ് അപ്പോൾ 1960s യു കെയിൽ ഇരുന്ന് ഉണ്ടാക്കിയ ഒരു പാട്ട് വി ആർ സിംഗിങ് ഇൻ ഗോകർണ ലൈക്ക് 50 years later. 50 years later വേറെ ഒരു കംപ്ലീറ്റ്ലി അൺനോൺ രണ്ടാൾക്കാരെ ബോണ്ട് ചെയ്യാൻ ഈ പാട്ടാണ് കാരണമാകുന്നത്. അപ്പം ലൈക്ക് ബൗണ്ടറി ഒന്നുമില്ല, ഈവൻ സ്പേസ് ആൻഡ് ടൈം എന്നുള്ള ബൗണ്ടറി പോലും ഇല്ല ആക്ച്വലി. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് മ്യൂസിക്. അന്ന് ഞാൻ റിയലൈസ് ചെയ്തു ഈ സംഭവം, ഇതൊരു നമ്മൾ വിചാരിക്കുന്ന ബൗണ്ടറീസ് അല്ല ഇതിനുള്ളത്. ഇ കൻ ഗോ എനിവെയർ. അപ്പോൾ ദാറ്റ്സ് ദ ഗോൾ. ലൈക്ക് സ്പേസ് ആൻഡ് ടൈം എന്നുള്ള ബൗണ്ടറി വിട്ട് വേറെ ആൾക്കാരുടെ ലൈഫിൻ്റെ ഭാഗമാവാം, അവരുടെ സൗണ്ട് ട്രാക്കിൻ്റെ ഭാഗമാവാം, അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്യാൻ ഒരു റീസൺ ആവാം എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂജ് പ്രിവിലേജ്. ബട്ട് അഗൈൻ അത് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. ദാറ്റ്സ് നമ്മുടെ ഐഡൽസ് ആണ് അവരൊക്കെ. അവർ അവരുടെ മ്യൂസിക്കിലൂടെ അവർക്ക് ചെയ്യാൻ പറ്റി. ബട്ട് ദാറ്റ്സ് ദ ഗോൾ. അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര അച്ചീവ്മെൻറ്റ്, സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ഉണ്ടാവും.
1: കാലം മാറി ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എല്ലാവർക്കും ആക്സസിബിൾ ആയ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ വേറെ ലാംഗ്വേജിലുള്ള ആളുകൾ നമ്മുടെ മ്യൂസിക് തിരിച്ചറിഞ്ഞ് അവര് മനസ്സിലായിട്ടില്ല എങ്കിലും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള കമന്റ്സ് നമുക്ക് പല പാട്ടിന്റെ ഇടയിൽ കാണാം. അങ്ങനെ എന്തെങ്കിലും വേറെ ലാംഗ്വേജിലുള്ളവർ മനസ്സിലായിട്ടില്ലെങ്കിലും അത്രയ്ക്ക് കണക്ട് ആയി എന്നുള്ള രീതിയിൽ വന്ന്
0: ഇപ്പോ ആനന്ദം എന്നുള്ള സിനിമയിലെ ചെയ്തിട്ടുള്ള നിലാവിലെല്ലാമേ എന്നുള്ള പാട്ട്, ഈവൻ ദോ ഇറ്റ്സ് മെയ്ഡ് ഫോർ എ ഫിലിം, ആ ഫിലിമിന്റെ പുറത്തൊക്കെ ആൾക്ക് ആ പാട്ട് പോയി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഹൗ പീപ്പിൾ ഹാവ് മെയ്ഡ് ഇറ്റ് എ പാർട്ട് ഓഫ് ദെയർ ലൈഫ്. അത് ഇറ്റ് സച്ച് നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു ഒരു ട്രജക്ടറി ആ പാട്ടിനുണ്ടായി. അത് റിലീസ് ചെയ്ത സമയത്ത് ഓഫ്കോഴ്സ് ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത, ആ സിറ്റുവേഷന് വേണ്ടി ചെയ്ത പാട്ടാണ്. പിന്നെ ഈ കോവിഡ് ലോക്ക്ഡൗൺസിൻ്റെ ഒക്കെ സമയത്ത് എനിക്ക് തോന്നുന്നു ആ പാട്ട് വീണ്ടും ആൾക്കാർ റീഡിസ്കവർ ചെയ്ത് ആൾക്കാർ. അപ്പോൾ യുക്കുലേലിൽ വളരെ സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്ന പാട്ടാണ്. അപ്പോൾ പലരും യുക്കുലേലിൽ മേടിച്ചപ്പോൾ ആദ്യമായിട്ട് പഠിച്ച പാട്ട്. അപ്പോൾ കുറേ പേര് ഇതിനെപ്പറ്റി എനിക്ക് മെസ്സേജ് ഇപ്പോഴും വരുന്നൊരു പാട്ടാണ്. ഈവൻ നൗ ഇപ്പോൾ ഈ സ്പോട്ടിഫൈയുടെ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കിട്ടുമല്ലോ എല്ലാ ഇയർ എൻഡും നമുക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രീംസ് ഉള്ള പാട്ട് ഇപ്പോഴും ഇതാണ് ഫോർ സം റീസൺ, കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട്. അപ്പോ ഐ കൻ ഈ പറഞ്ഞാലും മലയാളം

0: എന്നുള്ള ലാംഗ്വേജ് ബൗണ്ടറിയുടെ അപ്പുറത്തും ഈ പാട്ട് എന്നുള്ള രീതിയിലല്ല, പല പാട്ടിലും അങ്ങനെ മെസ്സേജസും ഇതൊക്കെ വരാറുണ്ട്. ബട്ട് ദിസ് സോങ്സ് എസ്പെഷ്യലി അങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് എക്സ്പീരിയൻസ് ആണ് ഈ പാട്ട്.
1: അത് തന്നെയായിരിക്കും അല്ലേ ഫേവറേറ്റ്?
0: ഡെഫിനറ്റ്ലി, യെസ് യെസ്.
1: ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, അതിന്റെ വിശേഷങ്ങൾ കൂടുതൽ പറഞ്ഞില്ല. അതിദൂരത്തിൽ,
0: അതിദൂരമാണ് ഏറ്റവും റീസെന്റ്ലി ഇറക്കിയ ഒരു പാട്ട്. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ എനിക്ക് പേഴ്സണലി പലപ്പോഴും പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അത്ര റെഗുലർ ആയിട്ട് ഞാൻ അത് റിലീസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. കാരണം എനിക്ക് ഈ നമ്പേഴ്സ് ഗെയിം ഭയങ്കര, നമ്മളൊരു പാട്ട് ഇറക്കിയിട്ട് അത് ആവശ്യത്തിന് ആൾക്കാരിലേക്ക് എത്തുമോ, ആൾക്കാർ കേൾക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര സംശയമുള്ളതുകൊണ്ട് ഞാനൊരു സേഫ്റ്റി നെറ്റിലാണ്. ഞാനത് അന്ന് ഇറക്കാണ്ടിരുന്ന പിന്നെ പ്രശ്നമില്ലല്ലോ, അങ്ങനെ ഒരു സൊല്യൂഷനിൽ എത്തും ഞാൻ. ഇറ്റ്സ് എ വെരി, ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും എത്താൻ പാടില്ലാത്ത ഒരു സ്പേസാണ്. അതായത് നമ്മൾ ചെയ്യേണ്ടത് അത് ഇറക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ആൾക്കാരിലേക്ക് പിന്നെ ലെറ്റ് ദ സോങ് ഡു ഇറ്റ്സ് തിങ് എന്നുള്ളതാണ് എത്തണ്ടോ, അതിലേക്കാണ് എന്റെ സ്ട്രഗിളും. ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ലൈക്ക് നമ്മുടെ ഒരു നമ്മളൊരു പാട്ടുണ്ടാക്കി നമുക്ക് അതിനെ പറ്റി ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, ലൈക്ക് അത് നല്ലതാണോ മോശമാണോ, നല്ലതാണെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. പക്ഷേ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒപ്പീനിയൻ ഡസന്റ് മാറ്റർ. ലൈക്ക് പിന്നെ ആൾക്കാർ അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ആ പാട്ടിന്റെ ഫൈനൽ കണക്ടിങ് പോയിന്റ്. അത് പലപ്പോഴും ഫേസ് ചെയ്യാൻ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു പേടി ഉണ്ടാവും. ആ പേടി ഓവർകം ചെയ്യാനാണ് ഞാൻ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇപ്പം ഇറക്കി അതിദൂരം എന്നുള്ള ആ പാട്ടും. ഈ കൊല്ലം ഇനിയും കുറച്ചുകൂടെ ഇൻഡിപെൻഡൻസ് സിംഗിൾസ് അങ്ങനെ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്.
2: ഗായകനും സംഗീത സംവിധായകനുമായ സച്ചിൻ വാര്യർ തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചതാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. അഭിമുഖം ചന്ദന എസ് ആനന്ദ്, നിർവഹണ സഹായം സുധർമ്മ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: ഇന്നത്തെ സുവർണ മലരുകളിലെ ആദ്യ ഗാനം പുനർജന്മം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. വയലാർ രാമവർമ്മയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: സുവർണമലരുകളിലെ അടുത്ത ഗാനം രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിൽ നിന്നും. ആലാപനം ലതിക, ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കിടേഷ്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: സുവർണ മലരുകളിൽ അടുത്തതായി പി മാധുരി പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ഇതാ ഇവിടെ വരെ. ഈ ഗാനം എഴുതിയത് യൂസഫ് അലി കേച്ചേരി, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: കെ രാഘവന്റെ സംഗീത നിർദ്ദേശത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ. ഈ ഗാനം കുരുക്ഷേത്രം എന്ന ചിത്രത്തിൽ നിന്നും.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ അടുത്തതായി കേൾക്കാം പ്രിയംവദ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, വി ദക്ഷിണാമൂർത്തി.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: സുവർണമലരുകളിൽ അടുത്തതായി കേൾക്കാം വാണി ജയറാമും സംഘവും കന്യാദാനം എന്ന ചിത്രത്തിനായി ആലപിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
0: ചിത്രം പൊന്നി, പാടിയത് മാധുരി, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: സുവർണമലറുകളിൽ അടുത്തതായി കേൾക്കാം. അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിന് വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി, ശങ്കർ ഗണേഷ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: സുവർണമലരുകൾ.
1: സുവർണമലരുകളിൽ അടുത്തതായി കേൾക്കാം ഇതിഹാസം എന്ന ചിത്രത്തിലെ ഗാനം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം മെയ് 12ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം മെയ് 13ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: സുവർണമലറുകളിലെ അടുത്ത ഗാനം കാവാലം നാരായണ പണിക്കർ വരികൾ എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം സ്വത്ത്.

ഇന്നത്തെ സുവർണമലറുകളിലെ അവസാന ഗാനം കേൾക്കാം. തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയത്. ഗാനമൊരുക്കിയത് വയലാർ രാമവർമ്മ, ജി ദേവരാജൻ.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റും 40 സെക്കൻഡും. അല്പസമയത്തിനകം 9 മണിക്ക് കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മാത്രമാണ് മലബാറിൽ റോഡ് ഗതാഗതം ആരംഭിക്കുന്നത്. തോണികൾ മാത്രം കണ്ടിരുന്ന കോഴിക്കോട്ടുകാർ ജലഗതാഗതത്തിൽ നിന്ന് റെയിൽ ഗതാഗതത്തിലേക്കാണ് ആദ്യമായി കാൽവെക്കുന്നത്. 1861 ചാലിയത്തെത്തിയ തീവണ്ടി 1888 കോഴിക്കോട്ടുമെത്തി. റോഡ് ഗതാഗതത്തിനായി 20-ാം നൂറ്റാണ്ട് വരെ പിന്നെയും മലബാറുകാർ കാത്തിരിക്കേണ്ടി വന്നു. അതിനു മുൻപുള്ള മലബാറിലെ യാത്രകൾ എങ്ങനെയായിരുന്നു? മലബാറിലെ ഗതാഗത സംവിധാനങ്ങൾ ആദ്യകാലങ്ങളിൽ വികസിച്ചത് എങ്ങനെയാണ്? കോഴിക്കോട് ഒരാധുനിക നഗരമായി വളർന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ ഷിനോയ് ജസിന്തിൻ്റെ നിരീക്ഷണങ്ങൾ.
1: 1859 തലശ്ശേരി നിന്ന് കോഴിക്കോടേക്ക് ഈ ചരക്കുകൾ വരുന്നുണ്ട്. തലശ്ശേരി അന്ന് ഒരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു. ധാരാളം ചരക്ക് ഗതാഗതം നടന്നിരുന്നൊരു പ്രദേശം കൂടിയാണ്. അപ്പം അവിടെ നിന്ന് കോഴിക്കോട് അങ്ങാടിയിലേക്കുള്ള ചരക്കും അതുപോലെ തന്നെ കോഴിക്കോട് അങ്ങാടിയിൽ നിന്നും തലശ്ശേരിക്ക് തിരിച്ചുമുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്നതിൽ ഈ കാളവണ്ടിയും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അന്ന് ഒരു കാളവണ്ടിയുടെ വാടക എന്ന് പറയുന്നത് 10 മൈല് ദൂരത്തേക്ക് സഞ്ചരിക്കുന്നതിന് 1 റുപ്പിക 4 അണ ആണ് അന്ന് ഈടാക്കിയിരുന്നത്. അപ്പം ഇങ്ങനെ നഗരത്തിനെ ബന്ധിപ്പിക്കുന്നതിന് ഉള്ള പല മാർഗങ്ങളും അതേസമയം വരുമാന സ്രോതസ്സുകളും ഇതുവഴി ഉണ്ടാക്കിയിരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ വീതികൾ ഇത്രത്തോളം വരുന്നതിനനുസരിച്ചിട്ട് ട്രെയിൻ ഗതാഗതം മാതിരിയല്ലല്ലോ റോഡ് വഴിയുള്ള ഗതാഗതം. റെസ്റ്റ് ഹൗസസ് എന്ന് പറയുന്ന സത്രങ്ങളുടെ വരവ് നമുക്ക് നിറയെ കാണാൻ പറ്റുന്നുണ്ട്. ഈ റോഡുകളിലൊക്കെ തന്നെ സത്രങ്ങളുണ്ടായിരുന്നതാണ് പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ വരുന്ന ഒരാൾക്ക് 20-കൾക്ക് ശേഷം ഇപ്പം നടന്നു വരുന്ന ഒരാൾക്ക് ഒരു സത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സഞ്ചരിച്ചു വരുന്ന ഒരാൾക്ക് സത്രത്തിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രമാണെങ്കിൽ അന്ന് 1 രൂപയാണ് അന്നൊരു ഫുൾ ഡേക്ക് ഈടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ 1 രൂപ 8 അണ ആയിരുന്നു അന്ന് ഈടാക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ഓപ്ഷൻസിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇപ്പോൾ റവന്യൂ പരമായിട്ട് എന്തിനെങ്കിലും സഞ്ചരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സഞ്ചരിക്കുന്നവർക്കൊക്കെ ഇതിൽ ഇളവ് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഇളവിനെ കുറിച്ചിട്ട് ഉള്ള ധാരാളം രേഖകൾ നമുക്ക് ഈ PWD റെക്കോർഡ്സിലും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ധാരാളം

0: മായിട്ട് കാണാൻ കഴിയും.
1: പൊതുവെ മലബാറുകാർ അധികം യാത്ര ചെയ്തിരുന്നില്ല. എന്നാൽ ഭരണാധികാരികളായ ബ്രിട്ടീഷുകാർക്ക് യാത്രകൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ല. പല്ലക്കുകളിലും മഞ്ചലുകളിലുമായിരുന്നു ഇക്കൂട്ടരുടെ യാത്ര. പല്ലക്കുകൾ പൊതുവെ ധനാഢ്യരുടെ യാത്രാവാഹനമായിരുന്നു. മഞ്ചലുകളാകട്ടെ കുറേ കൂടി ജനകീയമായൊരു വാഹനവും. പല്ലക്കും മഞ്ചലും ചുമന്നിരുന്നത് അമാലന്മാർ എന്ന് മലയാളത്തിലും ബെയറേഴ്സ് എന്ന് ആംഗലേയത്തിലും വിളിച്ചു വന്നിരുന്ന ഒരു കൂട്ടരായിരുന്നു. പല്ലക്കുകളേക്കാൾ കനം കുറവുള്ളതും വില കുറവുള്ളതും മഞ്ചലുകൾക്കായിരുന്നതിനാൽ അമാലന്മാരും മഞ്ചലുകളെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. സർക്കാർ ബെയറർമാരും സ്വകാര്യ ബെയറർമാരും ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കൂട്ടരെ സ്ഥിരമായി ലഭിക്കുക സാധ്യമായിരുന്നില്ല. ഇക്കൂട്ടരെ യാത്രക്കാർ സംഘടിപ്പിക്കേണ്ടതായി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ മലബാറിലെത്തുന്ന യൂറോപ്യന്മാരായ യാത്രക്കാർ യാത്രയുടെ പൂർണ്ണ വിവരവും ഇടത്താവളങ്ങളുടെ വിവരവും കലക്ടർമാരെ മുൻകൂട്ടി അറിയിക്കണമായിരുന്നു. മലബാറിലെ അമാലന്മാരെക്കാൾ മദ്രാസിൽ നിന്നുള്ള അമാലന്മാരെയാണ് മലബാർ കലക്ടർ തോംസൺ ഇഷ്ടപ്പെട്ടിരുന്നത്. 1839 April 1 അദ്ദേഹം മിലിറ്ററി സൂപ്രണ്ടിനെഴുതിയ ഒരെഴുത്തു തന്നെ ഉദാഹരണം. താങ്കൾ കണ്ണൂരിൽ നിന്ന് വേഗം കോഴിക്കോട്ടെത്തുക, എന്നിട്ട് തലശ്ശേരിയിലെ അമാലന്മാരെ ഇവിടെ വെച്ച് പറഞ്ഞുവിടുക. ഇവിടെ നിന്ന് മദ്രാസ് അമാലന്മാരോടൊപ്പം കോയമ്പത്തൂർക്ക് പോയിക്കോളൂ. തലശ്ശേരി അമാലന്മാരെക്കാൾ മിടുക്കർ മദ്രാസ് അമാലന്മാരാണ്. അവർ കഴിവുള്ളവരും വിശ്വസ്തരുമാണ്. കൂർഗിലെ സൂപ്രണ്ടിനോട് മലബാർ കലക്ടർ അവിടെ ലഭ്യമാകുന്ന അമാലന്മാരെക്കുറിച്ച് ഇതേ വർഷം തന്നെ ഒരന്വേഷണം നടത്തുന്നുണ്ട്. താങ്കൾ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും കണ്ണൂരിലേക്ക് വരുന്ന യാത്രക്കാർക്ക് വേണ്ടി ഏതൊക്കെ ഇടത്താവളങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്, എത്ര അമാലന്മാരെയാണ് സാധാരണയായി ഉപയോഗിക്കാറ്, എന്താണ് അവരുടെ കൂലി, യാത്രക്കാർ എത്ര ദിവസം മുൻകൂട്ടി യാത്രയുടെ വിവരം തരണം, ഇതൊക്കെയാണ് കത്തിലുള്ള ചോദ്യങ്ങൾ. മറ്റൊരു കത്ത് മലബാർ കലക്ടർ ബോർഡിന് അയച്ചതാണ്. വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടെത്താൻ ഞാൻ രണ്ടു മാർഗം പറഞ്ഞുതരാം. ഒന്ന്, കുണ്ടാചുരം വഴി ജലമാർഗം കോഴിക്കോട്ടെത്താം. പക്ഷേ വെള്ളം കുറവായതിനാൽ മാർഗമധ്യേ തടസ്സങ്ങളുണ്ടാവാം. രണ്ട്, നിങ്ങൾ ചോലക്കലെത്തുക. അവിടെ സർക്കാർ അമാലന്മാർ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അവർ നിങ്ങളെ കോഴിക്കോട്ടെത്തിക്കും. ഒരാളുടെ യാത്രയ്ക്ക് രണ്ടോ നാലോ അമാലന്മാർ മതിയെന്ന് ധരിക്കരുത്. യാത്രയിൽ ഉടനീളം വേണ്ട അമാലന്മാരെ ഒപ്പം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കത്തുകൂടി നോക്കാം. പാലക്കാട്ട് നിന്നും കോയമ്പത്തൂർക്ക് ഒരു ഡ്രസ്സറായ പെഡ്രോ ആന്റോണിയോ റൊസാരിയോയ്ക്ക് 12 സർക്കാർ അമാലന്മാരെ അയച്ചു കൊടുത്തതിൻ്റെ ബില്ല് ഇതോടൊപ്പം അയക്കുന്നു. അമാലന്മാരുടെ ചാർജ് 8 rupees 4 anna, 2 pandangalkkayi 2.5, സേർ എണ്ണയ്ക്ക് 3 anna, 2 pandathinu മാത്രമായി ചെലവ് 1 anna 2 rupees. 1839 November 28 മലബാർ കലക്ടർ ഈ കത്ത് എഴുതിയതായി കാണുന്നത്. സർക്കാർ അമാലന്മാർ ശമ്പള വർധനയ്ക്കായി ഒരു പണിമുടക്ക് നടത്തിയതായും കാണാം. അവർ ഒരാൾക്ക് മാസം 1 rupees തോതിൽ ശമ്പളം കിട്ടണമെന്ന ആവശ്യമുന്നയിച്ചു. മാനന്തവാടിയിലെ അമാലന്മാരായിരുന്നു ഈ പണിമുടക്ക് നടത്തിയത്. തുടർന്ന് പ്രകോപിതരായ മദ്രാസ് സർക്കാർ മാനന്തവാടിയിലെ അമാലന്മാർക്ക് വിലക്ക് കൽപ്പിക്കുകയും തലശ്ശേരിയിലെ അമാലന്മാരെ ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇതിനെതിരെ മലബാർ കലക്ടർ ചീഫ് സെക്രട്ടറിയായ ഷാമിയാറിനെഴുതിയ കത്ത് ഇങ്ങനെയാണ്. ഓരോ അമാലന്മാർക്കും മാസത്തിൽ 1 rupees തോതിൽ കൊടുത്തില്ലെങ്കിൽ വയനാട്ടിൽ നിലനിൽക്കുകയില്ല എന്ന മാനന്തവാടി അമാലന്മാരുടെ ഭീഷണിയെ തുടർന്ന് നാം തലശ്ശേരിയിൽ നിന്നും അമാലന്മാരെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. എന്നാൽ ഇത് പ്രശ്നങ്ങളുണ്ടാക്കുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. തലശ്ശേരിയിലെ അമാലന്മാർക്ക് വയനാട്ടിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുവാൻ സാധിക്കുകയില്ല. മൈസൂരിൽ നിന്നും വരുന്ന യാത്രക്കാർ ആദ്യമായി എത്തുന്നത് വയനാട്ടിലെ ബാവലിയിലാണ്. ബാവലിയിലെ കാടുകൾ വളരെ വന്യവും ഇവിടുത്തെ കാലാവസ്ഥ തികച്ചും അസുഖകരവുമാണ്. ഇവിടെ തങ്ങുന്ന യാത്രക്കാർ ബാവലിയിലെ കുപ്രസിദ്ധി നേടിയ പനിയിൽ നിന്ന് എൻ്റെ അറിവിൽ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. മറച്ചുകെട്ടില്ലാത്ത ഒരു ഷെഡ് മാത്രമാണ് നാം ഇവിടെ യാത്രക്കാർക്കായി പണിതിട്ടുള്ളത്. എന്നു മാത്രമല്ല, മൈസൂരിൽ നിന്നും എത്തുന്ന യാത്രക്കാർ ഇപ്പോൾ തരുന്നതുപോലെ 10 ദിവസത്തെ നോട്ടീസ് മതിയാകില്ല.

കൂർഗ് വഴിയുള്ള ഗതാഗതം ശരിപ്പെട്ടാൽ വേണമെങ്കിൽ നമുക്ക് ഈ ബാവലി വഴിയുള്ള ഗതാഗതം ഒഴിവാക്കാമായിരുന്നു. അതിനാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടത്തെ കാലാവസ്ഥയ്ക്ക് മാനന്തവാടി അമാലന്മാർ തന്നെയാണ് പറ്റിയത്. ആയതിനാൽ അവർക്ക് മാസം 1 രൂപ വെച്ച് തന്നെ കൊടുക്കുക. 1839 ജൂലൈ 22 ഈ കത്തെഴുതിയതായി കാണുന്നത്. ഇന്നത്തെ പോലെ അങ്ങാടികളൊന്നുമില്ലാതിരുന്ന അക്കാലത്ത് യാത്രക്കാർക്കായി ചന്തകൾ തുറക്കുവാൻ കൽപ്പനയിട്ടിരുന്നതായി കാണുന്നു. 1839 സെപ്റ്റംബർ 5 മലബാറിലെയും കാനറയിലെയും ഓഫീസർ കമാൻഡിന് മലബാർ കലക്ടർ അയച്ച എഴുത്തിങ്ങനെയാണ്. വയനാട് മുതൽ കണ്ണൂർ വരെയുള്ള വഴികളിലെ ഇടത്താവളങ്ങളിൽ ചന്തകൾ ഇനി പറയുന്ന രീതിയിൽ മാസത്തിൽ 2 ദിവസം എന്ന മട്ടിൽ തുറക്കുവാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ഇത് യാത്രക്കാരുടെയും പട്ടാളക്കാരുടെയും ആവശ്യത്തിലേക്കാണ്. ഇനി പറയുന്ന ദിവസങ്ങളിലാണ് ചന്തകൾ പ്രവർത്തിക്കുക: മാനന്തവാടി തിങ്കൾ, കോട്ടപ്പറമ്പ് വ്യാഴം, കണ്ണൂർ ശനി, വളപട്ടണം വെള്ളി. നാട്ടുകാർ യാത്രക്കാർക്കോ പട്ടാളക്കാർക്കോ പാനീയങ്ങൾ വിൽക്കരുതെന്ന നിയമമുണ്ടായിരുന്നു. കോളറയെന്ന മഹാമാരിയെ പേടിച്ചിട്ടാണ് ഇത്തരമൊരു നിയമമിറക്കിയതായി കാണുന്നത്. 1841 മലബാർ കലക്ടറായിരുന്ന കനോലി മിലിറ്ററി ആസ്ഥാനത്തേക്ക് എഴുതിയ കത്ത് ഇങ്ങനെയാണ്: പട്ടാളക്കാർക്ക് കാപ്പി എന്ന് വിളിക്കുന്ന ഒരു പാനീയം വിൽക്കാൻ ശ്രമിച്ച 2 നാട്ടുകാരെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനിമേലിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. മറ്റൊരെഴുത്ത് ഇങ്ങനെ: എലത്തൂർ പുഴയുടെ തീരത്ത് 2 ഭരണികളിൽ സ്ഥിരമായി വെള്ളം നിറച്ചു വയ്ക്കുവാൻ ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട്. താങ്കളെ കൊണ്ടുവരുന്ന അമാലന്മാർക്ക് ഈ സ്ഥലം അറിയാം. വഴിയോരങ്ങളിൽ ഇത്തരം സൗകര്യങ്ങൾ ചെയ്തിരുന്നതായി നമുക്ക് ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കാം. റോഡ് ഗതാഗതത്തിന് മുൻപുള്ള കാലത്ത് യാത്രയ്ക്കായി അമാലന്മാരുടെ സഹായത്തോടെ മഞ്ചൽ യാത്ര നടത്തിയതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നാം ഇന്ന് മനസ്സിലാക്കിയത്. അവലംബം: അഡ്വക്കേറ്റ് ടി.ബി. സെലുരാജ് രചിച്ച കോഴിക്കോടിൻ്റെ എഴുതാപ്പുറങ്ങൾ എന്ന ഗ്രന്ഥം. നിർവഹണ സഹായം ആദിത്യൻ SS. ഒരു തെരുവിൻ്റെ കഥ.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: ₹94,900 വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോട് കൂടി ₹33,900 കണ്ണും കണ്ണിൽ നിന്നും സ്വന്തമാക്കാം.
2: അതിരൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കെ.എസ്. ഹരിശങ്കർ പാടിയത്, വിനായക് ശശികുമാറിന്റെ രചന, ജയ് ഹരിയുടെ സംഗീതം.

അല്പസമയത്തിനകം അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിനത്തിന്റെ ഭാഗമായി സി കൃഷ്ണകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച നാടകം മടക്കം.

അല്പസമയത്തിനകം അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിനത്തിന്റെ ഭാഗമായി ശ്രീ കൃഷ്ണകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച നാടകം മടക്കം

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം
1: ആരാ വന്നോളൂ.
2: മേഡത്തിന് എന്നെ മനസ്സിലായോ?
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുപോലെ. പേര് ഞാൻ മറന്നു.
2: റിസർച്ച് ഫെലോ ആണ്, മാധവൻ സാറിനെ സഹായിക്കുന്ന.
1: ഓ, അരുൺ.
2: എന്നാ റൂമിലേക്ക് മാറ്റിയത്?
1: ഒരാഴ്ചയേ ആയിട്ടുള്ളൂ.
2: അഡ്മിറ്റായിട്ട് മൂന്നാഴ്ചയായില്ലേ?
1: മൂന്നാഴ്ച.
2: വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ. സംസാരിക്കാൻ കഴിയില്ല.
2: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി. മിണ്ടാനാവാതെ കിടക്കല്ലേ.
2: എന്തായാലും നല്ല ഹോസ്പിറ്റലല്ലേ, എല്ലാം ശരിയാവും.
1: ആ ഒരു വിശ്വാസത്തിലാ ഞാനും.
2: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അതും സാറിനെ പോലെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
1: അതേക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കരുത് അരുൺ, അതൊരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക.
2: സർജറി സക്സസ് ആണെന്നാണല്ലോ കേട്ടത്.
1: ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ.
2: മേഡത്തിൻ്റെത് ഒരു പേഴ്സണൽ ലോസ് ആണെങ്കിൽ ഞങ്ങളുടേത് ഒരു പ്രൊഫഷണൽ ലോസാണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥ. സാറിൻ്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്നറിയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ആഘോഷമായിരുന്നു.
1: എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് കൊടുക്കണ്ടെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും.
2: സാറിൻ്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ പ്രൊജക്റ്റ്.
1: ഊണമുറക്കവുമില്ലാതെ പണിയെടുത്തിട്ടും ഫലം ഉണ്ടായില്ലല്ലോ എന്ന് അറിയുമ്പോഴാ.
2: സമാധാനമായിട്ടിരിക്കും മാഡം. ആ പ്രൊജക്റ്റ് തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
1: പക്ഷേ അദ്ദേഹം
2: ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ തന്ന് മാഡത്തിന് ഞങ്ങളെ സഹായിക്കാനാവും. അതിനുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഒരു പേടിയില്ലായിരുൻ.
2: സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മാഡത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്.
1: ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിത ലക്ഷ്യം തന്നെ തന്റെ പരീക്ഷണം വിജയിക്കണം എന്നതാണല്ലോ. അവിടെ ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല.
2: അതും ശരിയായിരിക്കാം.
1: ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
2: ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്ത്രജ്ഞനാവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നുമല്ല.
1: മറ്റു ജോലി പോലെ അല്ലല്ലോ നിങ്ങളുടേത്.
2: സാറിന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ മാഡം വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല എന്നാണോ?
1: അറിയില്ല.
2: ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കഴിയണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും.
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒരു ശാസ്ത്രജ്ഞന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ.
2: അത് പോട്ടെ, മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും മാധവ്, അബ്ദുല്ല നന്മണ്ട, തങ്കമ്മ, എൽ സി സുകുമാരൻ, നളിനി, ദീപ പി എം, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. മടക്കം

അന്നൊക്കെ മാധവ് ഒരുപാട് സംസാരിക്കുമായിരുന്നു, പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെ. എന്തു കാര്യവും സരസമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാധവിനൊരു പ്രത്യേക കഴിവ്.

0: എന്താ ക്ഷീണിച്ചോ?
1: പിന്നെ ക്ഷീണിക്കാതെ, രാവിലെ 8 മണിക്ക് ഇതിൽ കയറിയതല്ലേ, ഇപ്പോ 3 മണി.
0: അതിന് വണ്ടി ഓടിച്ചത് ഞാനല്ലേ. നളിനി നല്ല ഉറക്കത്തിലായിരുന്നു. 1-2 വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ ഞാൻ എത്ര തവണ വിളിച്ചു, എവിടെ? നല്ല ഉറക്കം, പിന്നെ വിളിക്കാൻ തോന്നിയതുമില്ല.
1: അതൊക്കെ ഇനിയും കാണാലോ. ഇതിലൂടെ എത്ര തവണ നമ്മളിനി പോവാനിരിക്കുന്നു.
0: ശരിയായിരിക്കാം, പക്ഷേ സയൻസിൽ ഒരു തിയറിയുണ്ട്.
1: തിയറിയോ? അതെന്താ?
0: ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പുഴ കാണുകയാണെന്ന് വിചാരിച്ചോ.
1: വിചാരിച്ചു.
0: നമ്മൾ പിറ്റേന്നും അതേ സ്ഥലത്ത് ആ പുഴ കാണുന്നു എന്ന് വിചാരിക്ക. അത് ഒരേ പുഴ തന്നെയായിരിക്കുമോ?
1: ആയിരിക്കുമല്ലോ. എന്താ സംശയം?
0: അല്ല,
1: അത് കൊള്ളാം. അത് പിന്നെ ഏത് പുഴയാ?
0: നമ്മൾ ഇപ്പൊ കാണുന്നതാവില്ല അടുത്ത നിമിഷം.
1: എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ.
0: ഇപ്പോ ദേ ആ സൂര്യനൊന്ന് നോക്കിക്കേ.
1: അതെന്താ ഇത്ര നോക്കാൻ? എന്നും കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയൊക്കെ.
0: ഇന്നലത്തെ സൂര്യൻ, അത് ഇന്നലത്തേത്, ഇത് ഇന്നത്തേത്.
1: ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല.
0: ഇന്നലത്തെ സൂര്യനേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുണ്ട് ഇന്നത്തെ സൂര്യന്.
1: ഓ, അങ്ങനെ
0: അങ്ങനെ. പിന്നെ ഒരേ പുഴയില് 2 തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയണതും അതുകൊണ്ടാ.
1: എനിക്കിതൊന്നും തലയിൽ കയറില്ല കേട്ടോ, പറഞ്ഞേക്ക.
0: സയൻസേ, അത് ഒരു അത്ഭുതമാണ്.
1: അത് നിങ്ങള് ശാസ്ത്രജ്ഞന്മാർക്ക്.
0: ഏറ്റവും വലിയ അത്ഭുതം പ്രകൃതി തന്നെയാ. ഇപ്പൊ ഉദാഹരണമായി നമ്മൾ ഒരു ചെടി നടുകയാണെന്ന് വിചാരിക്കും.
1: വിചാരിച്ചു.
0: ഒരു മാസം കഴിഞ്ഞു നോക്കിയ എന്താ കാണുക?
1: ഒരു മാസം പ്രായമായ ചെടി
0: സമ്മതിച്ചിരിക്കുന്നു.
1: എന്താ കളിയാക്കുക?
0: കളിയാക്കിയതൊന്നും അല്ല നളിനി. ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ സയൻസ് നിരീക്ഷിക്കുകയാണ്, അതായത് ഒബ്സർവേഷൻ.
1: ഓ, ഇതിൽ എന്താപ്പ ഇത്ര നിരീക്ഷിക്കാനുള്ളത്?
0: ഉണ്ടല്ലോ, ചെടി വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നത് കളകളാണ്. അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്?
1: ചെടിക്ക് പകരം കളയുണ്ടാക്കണമെന്നാണോ?
0: എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ വേണം പറയാൻ.
1: ഞാനിതൊന്നും ആലോചിക്കാറില്ലേ. ചെടിക്ക് വെള്ളവും വളവും കൊടുക്കണം, കള പറിച്ചു കളയണം.
0: ആ കളകൾക്ക് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല, എന്നിട്ടും അത് നമ്മൾ നട്ടുനനച്ചുണ്ടാക്കുന്ന ചെടിയേക്കാൾ ശക്തിയിൽ വേഗത്തിൽ വളരുന്നു. അതെന്തുകൊണ്ടായിരിക്കും?
1: എനിക്കറിയില്ല.
0: കളയുടെ ഉള്ളില് വളർച്ച വേഗത്തിലാക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചാല് എന്ത് സംഭവിക്കും?
1: ഇതെന്താ, ബയോളജി ക്ലാസ്സോ?

0: പിടിച്ചാൽ എന്താ?
1: പറയാം, ലോകത്ത് ഭക്ഷ്യക്ഷാമം എന്നൊന്നും ഉണ്ടാവില്ല. അതായത് പട്ടിണി തുടച്ചു നീക്കപ്പെടും.
0: ആണോ? ശരിക്കും?
1: ശരിക്കും. കളകളുടെ വളർച്ച വേഗത്തിലാക്കുന്ന ഘടകം കണ്ടുപിടിച്ച് അത് വിളകൾക്ക് നൽകിയാൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
0: എന്നാ പിന്നെ അതങ്ങ് കണ്ടുപിടിക്കുന്നേ.
1: ഭാഗ്യം, അനുമതി കിട്ടിയല്ലോ, ഇനി കണ്ടുപിടിക്കാട്ടോ.
0: പിന്നെ എന്നെ കളിയാക്കുക അല്ലേ?
1: ഒരു കണ്ടുപിടുത്തവും എളുപ്പത്തിൽ നടന്നിട്ടില്ല, നടത്താൻ കഴിയേയില്ല.
0: ആണോ?
1: സംശയം എന്താ? മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രകൃതിയല്ലേ?
0: അതെ.
1: എന്നിട്ടോ? പ്രകൃതിയിലെ ഏതെങ്കിലും നിറമോ മണമോ അവന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
0: ഇല്ലേ.
1: ഇല്ല, പ്രകൃതിയിൽ ഉള്ളതിനെ അനുകരിക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വേറൊന്ന് ചോദിച്ചോട്ടെ?
0: ആ, ചോദിക്കൂ.
1: പക്ഷികൾ എങ്ങനെയാ 1000 കണക്കിന് കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്നത്?
0: അത് ശരിയാണല്ലോ.
1: ഇനി വേറൊന്ന്, നമ്മൾ കൃത്രിമമായിട്ട് ഒരു പഴവോ പൂവോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ. ഏതെങ്കിലും ഒരു തേനീച്ച അതിൽ വന്നിരിക്കുവോ?
0: ഇല്ല.
1: ഇല്ല, അതാ പറഞ്ഞത്, മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്.
0: ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ തല പെരുക്കുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്.
1: ശാസ്ത്രബോധം തൊട്ടു വേണ്ടിയിട്ടില്ലാത്ത ഒരു ഭാര്യയാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്.
0: എന്താ എന്താ എന്താ എന്തോ പറഞ്ഞോ?
1: ഒന്നും പറഞ്ഞില്ലേ. ദൂരെ ആ മലയിലേക്ക് ഒന്ന് നോക്ക്, ഒരു ചായത്തോട്ടം കാണുന്നുണ്ടോ അവിടെ?
0: ചായത്തോട്ടോ? എവിടെ?
1: ദേ അവിടെ കാണുന്നില്ലേ?
0: ആ, കാണുന്നുണ്ട് കാണുന്നുണ്ട്. അല്ല, ഇനി ആ ചായത്തോട്ടത്തിന് എന്താ പ്രത്യേകത?
1: ചായത്തോട്ടത്തിൽ ചായച്ചെടികൾ ഉണ്ടാവും.
0: അപ്പോ ആവശ്യത്തിന് കുറച്ച് ഇലനുള്ളി തിളപ്പിച്ചാൽ മതിയല്ലോ, ചായപ്പൊടിയുടെ ചെലവില്ല.
1: മോളെ തല വെയില് കൊള്ളാതെ നോക്കണേ.
0: എന്താ?
1: ചായയില തിളപ്പിച്ചാ കിട്ടുന്ന വെള്ളത്തിന് ചായയുടെ ഒരു ഗുണവും ഉണ്ടാവില്ല.
0: പിന്നെ
1: സംശയമുണ്ടെങ്കിൽ തിളപ്പിച്ച് കുടിച്ചു നോക്ക്, പിന്നെ ജീവിതത്തിൽ ചായ കുടിക്കില്ല.
0: അപ്പൊ പിന്നെ ചായക്ക് നിറവും മണവും കിട്ടുന്നത് എങ്ങനെയാ?
1: നമ്മള് ഈ എസ്റ്റേറ്റിലല്ലേ ജീവിക്കാൻ പോണത്, എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞാ പിന്നെ നാളെയും മറ്റന്നാളും പറയാൻ ഒന്നും ഉണ്ടാവില്ല.
0: ഓ, നമ്മൾ എപ്പോഴാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താ?
1: ഏറിയാൽ ഒരു 15 മിനിറ്റ്.

0: വണക്കം മാഡം.
1: വണക്കം, ആരാ?
0: ഞാൻ തങ്കമ്മ.
1: ഓ, ഇത് കുറേ പേരുണ്ടല്ലോ.
0: ആ, കിച്ചണിന്റെ ചാർജ് എനിക്ക്.
1: ഓ,
0: അത് അച്ചുവേട്ടൻ. അച്ചുവേട്ടാ, ഇങ്ങ വാ.
2: വണക്കം മാഡം.
0: ഓ, വണക്കം. ഈ ഗാർഡൻ മൊത്തം നോക്കുന്നത് അച്ചുവേട്ടാ. ഇത് ക്ലീൻ ചെയ്യാൻ കുമുദം. കുമുദം, ഇങ്ങ വാ. മാഡം ഇരിക്ക, ഇങ്ങ വാ കണ്ണാ.
3: വണക്കം മാഡം.
1: വണക്കം.
0: ഇസ്ത്രി എല്ലാം അവള് നോക്കും. മരതകം, ഇങ്ങ വാ മരതകം. മാഡം ഇരിക്ക്.
3: വണക്കം മാഡം.
1: വണക്കം. അപ്പോ എന്റെ പണിയോ?
0: ഈ ബംഗ്ലാവിൽ കൊച്ചമ്മമാർ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല മാഡം. ഒരു സ്പൂൺ കീഴ വീണാൽ പോലും എടുക്കരുത്. സൂപ്പർവൈസർ അറിഞ്ഞാൽ നമ്മളെ ബാക്കി വെക്കില്ല.
1: തങ്കമ്മേ.
0: ഓ മാഡം.
1: അതിനെ ഞാൻ സൂപ്പർവൈസറോടൊന്നും പറയാൻ പോണില്ല.
4: നളിനി, ഇവരോടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചിട്ടകളാ. എന്തിനു ഏതിനും ജോലിക്കാരുണ്ടാവും. അവരുടെ ജോലി ചെയ്ത് അവർ പോയിക്കൊള്ളും.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
4: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാ?
4: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും. അറിയോ
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
4: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല. പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ.

0: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
1: സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കൂടി പറ്റില്ലെന്നോ ഈശ്വരാ.

0: മാധവ് എന്താ ആലോചിക്കുന്നേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പറഞ്ഞോളൂന്നേ.
1: നളിനി, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്?
0: എന്താ മാധവ് ഇപ്പോ അങ്ങനെ ഒരു സംശയം?
1: ഒരു ശാസ്ത്രജ്ഞന്റെ ഭാര്യ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാവണം.
0: എന്നുവെച്ചാല്
1: ഞാൻ ചെടികളെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നത്.
0: അത് അതിനെ കാണാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണല്ലോ.
1: ആ, തേയിലത്തോട്ടത്തിൽ ഒരുപാട് കീടനാശിനികൾ തളിക്കുന്നുണ്ടെന്ന് അറിയാലോ?
0: അറിയാ.
1: അവിടെ കൊതുകുകളില്ലാത്തതിന്റെ കാരണം ഈ കീടനാശിനികളാണ്.
0: ഓ, അതാ ഇവിടെ കൊതുകില്ലാത്തതല്ലേ.
1: നളിനി, രോഗങ്ങൾ വരാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് എന്റെ ഗവേഷണ ലക്ഷ്യം.
0: അതെങ്ങനെയാ?
1: നളിനി, ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചു കേൾക്കണോ? ഏക്കർ കണക്കിന് തോട്ടങ്ങളില് ഹെലികോപ്റ്ററിലാണ് കീടനാശിനി തളിക്കാറുള്ളത്.
0: അത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഉണ്ടല്ലോ, ഇങ്ങനെ കീടനാശിനിയുടെ അംശം കൂടുതലുള്ള ചായപ്പൊടി വിദേശ രാജ്യങ്ങൾ വാങ്ങാറില്ല.
0: ആണോ?
1: ആ, കഴിഞ്ഞ തവണയെ 10 ഷിപ്പുകളാണ് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടമുണ്ടായി.
0: ഓ,
1: അതുകൊണ്ടാണ് കീടനാശിനി ഇല്ലാത്ത ചായച്ചെടികൾ വളർത്തിയെടുക്കാൻ ഗവേഷണത്തിനായി കോർപ്പറേറ്റുകൾ മുതൽ മുടക്കുന്നത്.
0: അപ്പോ ശരിക്കും മാധവന്റെ ജോലി എന്താ?
1: അറിയില്ലല്ലേ. ഗവേഷണം. കീടനാശിനി ഉപയോഗിക്കാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വികസിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ പ്രോജക്റ്റ്.
0: അതിന് എത്ര കാലം വേണ്ടിവരും?
1: അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോ തന്നെ, അല്ലെങ്കിൽ നാളെ, ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെന്നും വരാം.
0: അപ്പോ
1: ഇതൊരു തപസ്സാണ്. ഊണും ഉറക്കവും ഇല്ലാത്ത 100% ശ്രദ്ധ വേണ്ടുന്ന ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക്. അതെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ എന്നെ കാണരുത്.
0: മാധവ്.
1: കുട്ടി, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ജോലിക്കിടയിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ മറ്റൊരു ലോകത്താണ്, പരീക്ഷണങ്ങളുടെ ലോകത്ത്.
0: ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു.
1: ഞാൻ മാത്രമല്ല, ലോകത്തിലെ 100 ശാസ്ത്രജ്ഞന്മാരാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്.
0: മാധവ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആരെങ്കിലും ഇതേ പരീക്ഷണം നടത്തുന്നുണ്ടോ?
1: ഉണ്ടല്ലോ, ഡയറക്ടർ സുബ്രഹ്മണ്യ സാറ്.
0: ഓ, അപ്പോ അദ്ദേഹം ആദ്യം കണ്ടുപിടുത്തം നടത്തിയാലോ?
1: ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല ഒരു ഗവേഷണത്തിൽ വിജയിക്കുക. ആര് കണ്ടുപിടിച്ചാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണം.
0: ഓ, അങ്ങനെ. അപ്പോ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ?
1: എന്താടോ, ലാബും ബംഗ്ലാവൊക്കെ തൊട്ടടുത്തല്ലേ, സമയമുള്ളപ്പോ ഞാനിങ്ങ് വരില്ലേ തന്റെ ഏകാന്തത മാറ്റാൻ?

0: മാധവ്, അച്ഛനും അമ്മയും ഇന്നലെ വിളിച്ചിരുന്നു.
1: എന്താ കാര്യം?
0: നമ്മൾ 7 മാസമായില്ലേ പോന്നിട്ട്. അടുത്ത തിങ്കളാഴ്ച തിരുവോണാ. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ ഓണല്ലേ. നമുക്ക് എന്തായാലും ഒരാഴ്ച നാട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം.
1: നീ കാര്യമായിട്ടാണോ പറയുന്നത്?
0: എന്താ മാധവ്?
1: ഞങ്ങൾക്ക് സയന്റിസ്റ്റുകൾക്ക് വിശേഷ ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. ഒരാഴ്ച ലീവ് എടുത്ത് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ കഴിയില്ല.
0: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ, നീ ഓർക്കുന്നോ, മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?

0: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ.
1: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
0: എന്താ,
1: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയണ്ട പൂരം.
0: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന്റെ ബുദ്ധി സമ്മതിക്കണം.
1: നീ പിച്ചുംപേയും പറയാതെ പോയി വിശ്രമിക്കേ, ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
0: ഉറക്കം, ഉറക്കത്തിന് പോലും ഈ നളിനിയെ വേണ്ടാതായി.
1: അതെ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായി.
0: മാധവ്, രാത്രി എപ്പോഴാ വരിക?
1: ഞാൻ ഇത്തിരി വൈകും, എന്നെ കാക്കണ്ട.
0: മാധവ്,
1: നളിനി കഴിച്ച് കിടന്നോളൂ.

0: പിന്നെ കുറച്ചു കാലം മാഡം നാട്ടിലായിരുന്നു അല്ലേ?
1: അതെ. അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി, അരവിന്ദ്.
0: ഓ,
1: അവനെ കൂടി ആ തടവറയിൽ പാർപ്പിക്കണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു. മാധവ്, നമ്മുടെ മോന് 3 വയസ്സായി.
2: ആഹാ, അപ്പോ അടുത്ത കൊല്ലം 4 ആവും.
1: എന്താ മാധവ്, മാധവിന് മനസ്സിലാവുന്നുണ്ടോ? അവൻ അച്ഛനും അമ്മയൊക്കെ ഞാനാ.
2: നളിനി,
1: വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പാവം കുഞ്ഞ്, അവന് ഒരച്ഛന്റെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? വിജയസാധ്യത 1% താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ നടൻ.
1: ഇങ്ങനെ നിരാശനാവാതെ മാധവ്, പരീക്ഷണം ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും.
2: കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണം വിജയമായിരുന്നു, പക്ഷേ വേണ്ട പോലെ ആയില്ല.
1: സാരില്ലെന്നേ,
2: എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടാവണല്ലോ. പ്രോജക്ടിന്റെ ഫണ്ടിങ് 1 വർഷം കൂടി ഉണ്ടാവുന്ന ഡയറക്ടർ പറഞ്ഞത്. അതിന്റെ സമ്മർദ്ദം നല്ലോണം ഉണ്ട്.
1: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?
2: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ട സയന്റിസ്റ്റിനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ലോകത്തിൽ ഒരു സ്ഥാപനം അംഗീകരിക്കില്ല. തീർന്നു അയാളുടെ കരിയർ.
1: അപ്പോ ഇനി ഒരു കൊല്ലേ ഉള്ളൂ.
2: അതെ.
1: ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
2: എന്താ?
1: മോനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്.
2: അതെ നളിനി, എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വിളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആശ്വാസമായിരുന്നു. നിങ്ങൾ കൂടി പോയാ?
1: സാരമില്ല. എത്ര വർഷമായി ഊണും ഉറക്കം ഉപേക്ഷിച്ച് പരീക്ഷണം നടത്തുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഞങ്ങൾ ഒരിക്കലും മാധവിനൊരു ഭാരമാവില്ല.
2: നീ എന്തൊക്കെയായി പറയുന്നത്?
1: നിങ്ങളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തല്ലേ, അവരെ കുടുംബത്തിൽ തളച്ചിടുന്നത് ശരിയല്ലല്ലോ.
2: നളിനി, നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട.
1: ഈ കണ്ടുപിടുത്തം വിജയിച്ച നമ്മുടെ രാജ്യത്തിന് തന്നെ അത് വലിയൊരു അഭിമാനമാവും. ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒളിച്ചോടിയ ഒരു ശാസ്ത്രജ്ഞൻ എന്ന ദുഷ്പേര് ഒരിക്കലും മാധവിനുണ്ടാവരുത്. നമ്മുടെ മോൻ വലുതാവുമ്പോ അവൻ അച്ഛനെ മനസ്സിലാക്കിക്കോളും.
2: രാത്രിയും പകലും ഇല്ലാതെ പരീക്ഷണം നടത്തുമ്പോ എപ്പോഴെങ്കിലും വീട്ടിലെത്താം എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിലേക്ക് പോവുക എന്ന് പറയുമ്പോ മനസ്സിൽ ഒരു ശൂന്യത.
1: മാധവ്, ഞാൻ കൂടെ ഉണ്ടായിട്ട് കൂടി മാധവ് ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ കണ്ണടം ആകെ കറുത്തിരിക്കുന്നുണ്ട്.
2: അതൊന്നും ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ട്. പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മുടക്കണ്ട.
1: ശരി.

0: മാധവും ഡയറക്ടറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുല്ലേ?
1: ഉണ്ടായിരുന്നു. ഒരുപാട് ഈഗോ ഉള്ള ആളാണ് സുബ്രഹ്മണ്യൻ സാർ.
0: എന്തോ ആരുടെയും മുഖത്തു നോക്കി തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നല്ലോ മാധവ്.
1: പക്ഷേ സാറിന് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
0: ശരിയായിരിക്കാം, പക്ഷേ അധികാരം ഒരു വലിയ ഘടകമല്ലേ?
1: മാഡം ഉദ്ദേശിക്കുന്നത്?
0: തന്റെ ജൂനിയറായ ഒരാൾ തന്നേക്കാൾ മുമ്പ് പ്രശസ്തനാവുന്നത് ഇഷ്ടമാവാത്തവർ ഉണ്ടാവുക സാധാരണയല്ലേ?
1: അതിനുള്ള സാധ്യത ഇല്ലാതില്ല.
0: അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തന്റെ ജൂനിയറിന്റെ പരീക്ഷണം തടയാൻ അയാൾ ശ്രമിച്ചുകൂടായികയില്ലല്ലോ.
1: എന്താ ഇപ്പോ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ?
0: ഈ പ്രോജക്റ്റിന് ആവശ്യമായ ചില കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തണമായിരുന്നു, എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ചില ഫയലുകൾ പിടിച്ചു വെച്ചു അത്രേ. ഇതേ ചൊല്ലി അവർ തമ്മിൽ ചില വഴക്കു നടക്കണ്ടായിത്രേ.
1: വേറെ എന്തെങ്കിലും?
0: അരുൺ, എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ചില സംശയങ്ങൾ, ചിലതൊക്കെ മാധവ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
1: പറയൂ മാഡം.
0: കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താ ഒരു വല്ലായിക?
2: ഒന്നുമില്ല.
0: ആ ഒന്നുമില്ലായ്മയിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന്.
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗവേഷണ രംഗത്ത് വിജയവും പരാജയവും ഒക്കെ സാധാരണയല്ലേ?
0: അത് പണ്ട് മുതലേ ഉണ്ടല്ലോ, പറഞ്ഞോളൂ. ചില കാര്യങ്ങളെ തുറന്നു പറഞ്ഞാൽ മനസ്സിന്റെ ഭാരം കുറയും. എന്താന്നറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ.
2: സയൻസ് എന്ന് പറഞ്ഞാലേ സത്യം മാത്രമാണ്. അവിടെ തോന്നലുകൾക്ക് ഒരു പ്രസക്തിയില്ല.
0: അങ്ങനെ തന്നെ ആവട്ടെ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും മാധവിന്റെ മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി.
1: ആ സമയത്തായിരുന്നല്ലോ യൂറോപ്പിലേക്ക് നിങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയത്. ആ ട്രിപ്പ് ശരിക്കും മാധവ് എൻജോയ് ചെയ്തിരുന്നു.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് തുറസായി പാർക്കിലൂടെയുള്ള നടത്തം. എന്തൊരാശ്വാസം!
1: പരോൾ കിട്ടിയ ജീവപര്യന്ത തടവുകാരനെ പോലെയാ എന്റെ മനസ്സ്. 4 ദിവസം കഴിഞ്ഞാ തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകണ്ടേ?
0: അപ്പോ മാധവ് ശരിക്കും സയന്റിസ്റ്റിന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നില്ലേ?
1: ഒരു സയന്റിസ്റ്റിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കെന്തറിയാ? അതെ, ഒരു അഗ്നിപർവ്വതം പോലെയാ തിളച്ചു മറിയുന്ന ലാവ. ഏതു നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പുറമേ നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ലാബും താമസിക്കാൻ ബംഗ്ലാവും. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമില്ല. തൻ്റെ പ്രൊജക്റ്റ് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
0: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതമോ? മാധവ് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അനിശ്ചിതത്വമാണ്. എപ്പോഴെങ്കിലും കയറി വരുന്ന ഭർത്താവ് വന്നാൽ തന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള ചുറ്റുപാട്, രാത്രി അവയുടെ മുരൾച്ചക്കിടയിൽ എങ്ങനെ ഉറങ്ങാനാ? ഉച്ചയ്ക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അയൽപക്കത്താണെങ്കിൽ ഒറ്റ വീടുമില്ല. ആകെയുള്ളൊരാശ്വാസം കുക്കിംഗ് ആണ്. അത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ജോലിയുടെ ഇടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ടല്ലോ. എൻ്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നമ്മുടെ മോനെ ഞാൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാക്കില്ല.
1: നളിനി, നമുക്ക് ആരെയും ഒന്നും ആക്കാൻ കഴിയില്ല. അത് സ്വയം ആവുന്നതാണ്. അരവിന്ദന് അങ്ങനെയൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല.
0: തത്വചിന്ത ഒന്ന് നിർത്ത്. എല്ലാം മറക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനെയൊരു യാത്ര വന്നത്. നോക്ക് മാധവ്, കണ്ടോ ആ പാർക്കിൽ രണ്ടുപേര്?

0: നോക്ക്, ഹേ, ആളുകൾ കാണുന്ന ചെന്ത് പോലില്ല.
1: വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇവിടെ പതിവാ. പിന്നെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാലോ. നിന്ന് ഞാനിപ്പോ
0: കാണുന്നേ. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായ ഒരു അറിവില്ലായിരുന്നു. അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: റിസർച്ചുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ആരോടും തുറന്നു പറയാറുമില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരിൽ ആദ്യമായി വിജയിക്കുന്ന ആൾ സ്വാഭാവികമായും പ്രശസ്തനാവും. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റും കിട്ടും.
0: അപ്പോ ബാക്കിയുള്ളവരോ?
2: ലോകം മുഴുവൻ വിജയികളോടൊപ്പമല്ലേ, സ്വാഭാവികമായും പരാജിതർ വിസ്മൃതിയിലാണ്ട് പോകും.
0: ഓ, അത് ശരി.
2: മാഡം, പല പ്രൊജക്റ്റുകളും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളായിരിക്കും. ഒരു കണ്ടുപിടുത്തം വിജയിച്ചാൽ അതിന്റെ പാറ്റന്റ് കോടികൾ മുടക്കി അവർ സ്വന്തമാക്കും.
0: അപ്പോ സാധാരണക്കാർക്കല്ലേ അതിന്റെ ഗുണം കിട്ടുക?
2: പണമുള്ളവർക്കാണ് കൂടുതൽ നേട്ടം. ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഈ ഗവേഷണത്തിന് ചെലവായ പണം കൂടി കണക്കാക്കിയാണ്.
0: അപ്പോ പണത്തിന് മീതെ പരുന്തും പറക്കില്ല അല്ലേ?
2: പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെ വെട്ടാൻ പലരും ഉണ്ടാവും.
0: അപ്പോ മാധവന്റെ പ്രോജക്റ്റും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ?
2: എന്താ സംശയം? അവരാണ് ഗവേഷണത്തിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത്.
0: അങ്ങനെയാണെങ്കിൽ അവർ ശാസ്ത്രജ്ഞരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യില്ലേ?
2: തീർച്ചയായും. ഇത്തരം കോർപ്പറേറ്റുകളാണല്ലോ ഒരു പ്രോജക്റ്റ് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഫണ്ടിംഗ് നിലച്ചാൽ പ്രോജക്റ്റ് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും.
0: അത് ശരി. അപ്പോ അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
2: ഫോൺ കോളോ? എന്തായിരുന്നു
0: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
2: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
0: പ്രോജക്റ്റ് അവസാന ഘട്ടത്തിലാണെന്ന് മാധവ് പറഞ്ഞിരുന്നു. ഒരു മാസത്തിനകം അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇക്കാര്യമെല്ലാം വളരെ രഹസ്യമായി വെക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
2: ശാസ്ത്രലോകത്ത് ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്.
0: എന്നുവെച്ചാ?
2: സാറിന്റെ കണ്ടുപിടുത്തം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറിന്റെ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നുകൂടിയാണ്.
0: ഓ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് അസൂയുണ്ടായിക്കൂടെ?
2: സ്വാഭാവികമായും. പക്ഷേ അതൊന്നും ആരും പുറത്തു കാണിക്കാറില്ല.
0: ഇവരുടെ കാര്യത്തിൽ ഈ പ്രോജക്റ്റുകൾക്ക് രണ്ട് കോർപ്പറേറ്റുകളാണ് ഫണ്ടിംഗ് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് പ്രതികാരം തോന്നുക സ്വാഭാവികമല്ലേ?
2: മാഡം എന്തൊക്കെയാണ് പറയുന്നത്?
0: ചില സാധ്യതകൾ. കീടനാശിനി കലരാത്ത തേയിലയ്ക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണല്ലോ. സ്വാഭാവികമായും ഈ ഗവേഷണ ഫലം പലരും സ്വന്തമാക്കാൻ താല്പര്യപ്പെട്ടുകൂടുന്നില്ലല്ലോ.
2: ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്.
0: എന്ത് രസമായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്! അന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മാധവ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
2: എന്നിട്ട്?
0: അരുണിനറിയാലോ, മാധവ് ഗവേഷണം നടത്തുന്ന ലാബും ഈ പ്ലാന്റേഷനും വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണെന്ന്.
2: തീർച്ചയായും. ലാബിലെ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നത് ഫീൽഡിലായിരിക്കും. പരീക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ രഹസ്യ കോഡുകളായി ബാങ്ക് ലോക്കറിലാണ് സൂക്ഷിക്കുക.
0: ഒരു ലോക്കർ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മാധവ്. പരീക്ഷണം വിജയമാണെന്നറിഞ്ഞ മാധവ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെയാ വീട്ടിൽ വന്ന് കയറിയത്.
1: ഇതൊരു കുഗ്രഹമായത് കഷ്ടമായി പോയിട്ടോ.
0: എന്താ മാധവ്?
1: അല്ലേ, ഒരു സിനിമ കാണണമെന്ന് വെച്ചാ 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്യണം.
0: സിനിമയോ? ആര് സിനിമയ്ക്ക് പോകുന്ന കാര്യമായി പറയണത്?
1: നമ്മള് തന്നെ. അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരുടെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ?
0: എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ?
1: അതൊക്കെ ഉണ്ട്.
0: പരീക്ഷണം വിജയിച്ചോ?

0: എന്ന് പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടേ. നമ്മൾ വികസിപ്പിച്ചെടുത്ത ചായച്ചെടി നിലവിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തിയുള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
1: എനിക്കിപ്പോ തന്നെ അതൊന്ന് പോയി കാണണം.
0: പാടില്ല, പാടില്ല എന്ന് മാത്രല്ല, ഈ രഹസ്യം മൂന്നാമതൊരാൾ അറിയാനും പാടില്ല.
1: മാധവ്,
0: ഇതേ സുബ്രഹ്മണ്യൻ സാറിനെ ബോധ്യപ്പെടുത്തണം. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം ഇക്കാര്യം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താലേ ഈ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റിന് അപേക്ഷിക്കാൻ പറ്റൂ.
1: എന്റെ ഈശ്വരാ, വഴിപാട് കഴിക്കണം എന്ന് വെച്ചാ ഒരു അമ്പലം പോലും ഇല്ല ഈ സ്ഥലത്ത്.
0: എന്തിനെ, നമ്മുടെ സന്തോഷം നമുക്ക് ഇവിടെ പങ്കുവെക്കാം.
2: പിന്നെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറക്ടർ വിസിറ്റ് ചെയ്തതിനു ശേഷം ഇൻസ്പെക്ഷൻ നടന്നുവെന്നും പേപ്പറുകൾ അയച്ചു എന്നും ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണല്ലോ വളരെ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിച്ചത്.
1: പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കല്ലേ അരുൺ, എനിക്കത് ഓർക്കുന്നത് പേടിയാണ്.
2: മാഡം, എന്നാലും ആ ദുരന്തത്തിന് കാരണക്കാരായവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ?
1: കണ്ടുപിടിച്ചിട്ടെന്താ, നടന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ ഈ കിടക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ.
2: ഏയ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
1: ആവോ, ആർക്കറിയാം.
2: മാഡം, മാഡം അപ്സെറ്റ് ആവരുത്. സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ.
1: അരുണിന്റെ വാക്ക് സത്യമായിരിക്കട്ടെ.
2: പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നറിയാം, എന്നാലും ഇതുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? പരീക്ഷണം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു?
0: കണ്ടുപിടുത്തം എങ്ങനെയെങ്കിലും നടത്താം, പക്ഷെ അത് കഴിഞ്ഞുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ, അത് ആലോചിക്കുമ്പോഴാ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഉണ്ടായിരുന്ന ആരോഗ്യവും സമയവും പോയി എന്ന് മാത്രമല്ല, ഒരുപാട് ശത്രുക്കളും ഉണ്ടായി.
1: അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാധവ്, ഈ കണ്ടുപിടുത്തം വിജയിച്ചാൽ ലോകത്ത് എത്രയോ പേർക്ക് ഗുണാവില്ലേ?
0: പറയാൻ എളുപ്പമാണ്. ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ച് 16-18 മണിക്കൂർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ അവന്റെ ആരോഗ്യത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല.
1: സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി പഴയതെല്ലാം മറന്നേക്കൂ.
0: ഫോർമാലിറ്റീസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഡയറക്ടർ ആകെ അസ്വസ്ഥനാണ്. അദ്ദേഹം റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ റോയൽറ്റിയുടെ നടപടി തുടങ്ങാൻ കഴിയൂ.
1: മാധവൻ, ഇപ്പോൾ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. നമുക്കൊരാഴ്ച മാറി നിന്നാലോ?
0: ഈ സമയത്തോ പറ്റില്ല.
1: എന്നെ സംബന്ധിച്ചിടത്തോളം വിജയവും പബ്ലിസിറ്റിയും ഒന്നുമല്ല പ്രശ്നം, മാധവന്റെ ഹെൽത്ത് ആണ്. ഇനി അല്പം വിശ്രമം വേണം.
0: എന്നാലും ഈ സമയത്ത് ഒരു ടൂർ എന്നൊക്കെ പറഞ്ഞാ?
1: മാധവ് പ്ലീസ്, ലെറ്റ്സ് മൂവ്. മാധവ്, മൂവ് ഫോർ എ ചേഞ്ച്.

0: മാധവ് ഒരുപാട് എതിർത്തു. ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷേ
1: പിന്നെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയുടെ ഷോക്കിലായിരിക്കാം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടത്.
0: എത്രയോ വർഷത്തെ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത തേയിലച്ചെടി, സത്യത്തിൽ അത് മാധവിന്റെ ജീവിതം തന്നെയായിരുന്നു.
1: ആരായിരിക്കാം ഇത് ചെയ്തത്?
0: ആ സംഭവത്തിന് ശേഷം എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചയാണ് മുന്നിൽ.
1: മാഡം, പ്ലീസ് കരയരുത്.
0: എത്ര സന്തോഷത്തോടു കൂടിയാണെന്നോ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയത്.

0: തങ്കമ്മേ,
1: ദാ വന്നിട്ടൻ മാഡം.
0: ആ ഞങ്ങൾ എത്തി.
1: ഫ്ലൈറ്റ് ലേറ്റ് ആച്ചാ?
0: 15 മിനിറ്റ്. ആ സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കണേ.
1: ഓ,
0: പൊട്ടുന്നതൊക്കെ ഉണ്ടേ.
1: അച്ചുണ്ടാ, ഇങ്ങ വാ. എന്താ സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്ക് സൂക്ഷിച്ച്.
0: തങ്കമ്മേ,
1: ഓ
0: ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
1: ഇല്ല അമ്മ, എല്ലാം നല്ല ഇറക്ക്.
0: മാധവ് എങ്ങോട്ടാ? ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി ഓഫീസിലേക്ക് പോകുന്നത്. വേഗം കുളിച്ചു വരൂ, അപ്പോഴേക്കും ചായ റെഡിയാവും. തങ്കമ്മേ,
1: എന്നാ മാഡം?
0: ഒരു സ്ട്രോങ് ചായയും പിന്നെ ഒരു കോഫിയും.
1: റെഡി മാഡം.
2: എന്റെ മനസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ. വേഗം പോയരാം, ഒരു മണിക്കൂർ. പ്ലാന്റേഷൻ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല.
0: ഈ മാധവിന്റെ ഒരു കാര്യം ഇത് തന്നെയാണല്ലോ, 24 മണിക്കൂറും ചിന്ത.
2: അതങ്ങനെ തന്നെ ആവണല്ലോ. വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പോൾ സമയം 6:30 ആയി. 7:30 ഞാൻ തിരിച്ചു വരാം.
3: സാർ ഒറ്റയ്ക്ക് തന്നെയാണോ പോയത്?
0: അതെ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. പെട്ടികളെല്ലാം ശരിയാക്കാനുണ്ടായിരുന്നു.
3: എന്നിട്ട്
0: കുറേ നേരമായിട്ടും മാധവിനെ കാണാതായപ്പോൾ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇരിപ്പുറയ്ക്കാതെ വന്നപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അകത്ത് കടക്കാൻ സെക്യൂരിറ്റി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ വേഗം വരണമെന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ലാബ് പരിസരത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വരാന്തയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. എത്ര നടന്നിട്ടും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിശബ്ദമായ വരാന്ത, ലാബ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ ആരെയും കണ്ടില്ല. പല നിറത്തിലുള്ള രാസവസ്തുക്കൾ നിറച്ച വെസലുകൾ. മാധവിൻ്റെ പേര് വിളിച്ച് ഞാൻ അതിനിടയിലൂടെ നടന്നു. അവിടെ ആരുമില്ലായിരുന്നു. എൻ്റെ കണ്ണിലിരുട്ട് കയറി. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു, കൂടെ വരാൻ അപേക്ഷിച്ചു. ഗേറ്റിൽ ആളില്ലാതെ വരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ എൻ്റെ കരച്ചിൽ കണ്ടാവണം അയാൾ വരാമെന്ന് സമ്മതിച്ചു. പ്ലാന്റേഷന്റെ ഗേറ്റ് തുറന്ന് കിടന്നിരുന്നു. അവിടെ ആരോ വന്നിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയതുപോലെ എനിക്ക് തോന്നി. തേയില ചെടികളുള്ളിടത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. മാധവിന്റെ സർവസ്വമായിരുന്ന തേയില ചെടികൾ കരിഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ അവയുടെ വളർച്ചയെക്കുറിച്ച് മാധവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പല ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നു. എന്നാ തേയില ചെടികളുടെ ശവപ്പുറമായിരുന്നു എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കരിഞ്ഞുണങ്ങിയ ചെടികൾ, അതിനിടയിൽ അനക്കമറ്റ് കിടക്കുന്ന മാധവ്. പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ബോധം വീണപ്പോ മാധവ് ICU-ലാണെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ണു തുറന്നത്. ഞെട്ടലോടെയാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. മാധവിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു.
3: മാഡം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫോർമുല സാർ തീർച്ചയായും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് കിട്ടിയാൽ ഡാറ്റ റെസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞേക്കും.
0: അതൊക്കെ സേഫായി ലോക്കറിൽ വെച്ചിരിക്കായിരിക്കും. അതാണെങ്കിൽ മാധവിന്റെ പേരിലായതുകൊണ്ട് മറ്റാർക്കും തുറക്കാൻ കഴിയില്ല അരുൺ.
3: ഓ മൈ ഗോഡ്.
0: മാധവിന് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ

0: അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരാഴ്ച കൂടി നോക്കി ഡിസ്ചാർജ് ചെയ്യുമത്രേ. പിന്നെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും.
1: ചോദിക്കാൻ മറന്നു, സുബ്രഹ്മണ്യൻ സാർ?
0: ഇല്ല, വന്നിട്ടേയില്ല.
1: തിരക്കുകൊണ്ടായിരിക്കാം.
0: ആവോ, എനിക്കറിയില്ല. മാധവന് സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയില്ലെങ്കിലും പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നാള് മോൻ വന്നപ്പോ കണ്ണുനിന്ന് വെള്ളം വന്നത് ഞാൻ കണ്ടു.
1: അതൊക്കെ നല്ല ലക്ഷണമാണ്. എന്റെ മനസ്സ് പറയുന്നു സാർ തിരിച്ചു വരും. മാഡം ഒരുപാട് സംസാരിച്ചതല്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചോളൂ.
0: ശരി അരുൺ.
2: നളിനി എന്താ ആലോചിക്കുന്നത്?
0: ഒന്നുമില്ല.
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണോ?
0: ഏയ്, അതൊന്നല്ല. കഴിഞ്ഞ 5 വർഷം എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല മാധവ്. മാധവിനെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതി.
2: എനിക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ കടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ.
0: അതൊന്നും ഇനി ഓർക്കണ്ട.
2: പക്ഷേ നമ്മുടെ ആ യൂറോപ്യൻ ടൂറ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഹെർമനെ കണ്ടതു, നമ്മൾ അവിടെ പോയതും ഒക്കെ.
0: മാധവ്, ഞാൻ ഇതുവരെ ഒരു കാര്യം ചോദിച്ചില്ല.
2: എന്താണ്, ചോദിച്ചോളൂ.
0: മാധവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ?
2: ഇല്ലെന്നേ, പറയൂ.
0: അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും എന്താ നടന്നത്?
2: അന്ന് ഞാൻ നേരെ ലാബിലേക്കാണ് പോയത്. എല്ലാം പഴയ പോലെ ആയിരുന്നു. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് നടന്നു. അപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയത്. എന്റെ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. എനിക്ക് കണ്ണിലിരുട്ട് കയറിയതുപോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു.
0: അന്ന് പോയ ബോധം 26 ദിവസം കഴിഞ്ഞാ തിരിച്ചു കിട്ടിയത്.
2: അതെയോ, എങ്ങനെ?
0: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു.
2: ഓ,
0: അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാൻ എത്തിയത്.
2: അതെയോ, ഡയറക്ടറോ? എന്നിട്ട്
0: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടറെ നോക്കി എന്തൊക്കെയോ ആക്രോശിച്ചു.
2: എന്നിട്ട്
0: പിന്നെ മാധവ് വയലന്റായി. അതോടെ അയാൾ സ്ഥലം വിട്ടു.
2: ഓ ശരി.
0: അന്നത്തെ ഷോക്കിൽ നിന്നാ മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടിയതെന്നാ ഡോക്ടർ പറഞ്ഞത്.
2: അതെയോ.
0: പിന്നീട് മാധവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ പഴയതുപോലെ സംസാരിക്കാനും തുടങ്ങി.
2: അയാൾക്ക് എന്നോട് പകയുണ്ടായിരുന്നു, അതൊരു സത്യമാണ്. കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതോടെ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്പോൺസർ ചെയ്ത കോർപ്പറേറ്റിലെ ആരെങ്കിലും പ്ലാന്റേഷൻ തകർക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടാവും.
0: അതൊക്കെ പോട്ടെ, പിന്നീട് പരീക്ഷണത്തിന്റെ ഡയഗ്രാം മാധവ് തിരിച്ചെടുത്തല്ലോ.
2: ശരിയാണത്.
0: പോരാത്തതിന് 2 വർഷം കൊണ്ട് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേറ്റന്റും വാങ്ങിയെടുത്തില്ലേ?
2: ഓ കറക്റ്റ്.
0: യു ആർ റിയലി ഗ്രേറ്റ് മാധവ്.
2: നളിനി, എന്റെ ജീവൻ നിന്റെ ദാനമാണ്.
0: അതൊക്കെ പോട്ടെ, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടല്ലോ.
2: ഉണ്ടല്ലോ.
0: എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ?
2: എവിടേക്കും പോകുന്നില്ല. എനിക്ക് നിന്റെ മോന്റെ അടുത്ത് കഴിയാനാ ഇഷ്ടം.
0: സത്യം പറയൂ മാധവ്, ആ ഡയറക്ടറോട് ദേഷ്യമില്ലേ?
2: ദേഷ്യോ? ദേഷ്യമില്ലാന്ന് മാത്രല്ല, ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട്.
0: നന്ദിയും കടപ്പാടോ?
2: അതെ. അയാൾ അന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ഇപ്പോഴും സംസാരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പായിരിക്കില്ലോ.
0: ഓ അങ്ങനെ. എന്നാ പിന്നെ ഒരു ബോർഡ് കൂടി തൂക്കിക്കോളൂ ഈ വീടിന്റെ ഉമ്മറത്ത്.
2: എന്ത് ബോർഡ്?
0: സുബ്രഹ്മണ്യൻ സാർ ഈ വീടിന്റെ ഐശ്വര്യം.

മടക്കം. ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാധവ്, അബ്ദുള്ള നന്മണ്ട, നളിനി, ദീപ പി എം, തങ്കമ്മ, എൽ സി സുകുമാരൻ, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ നാലാം ദിവസമായ നാളെ രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു.
1: ആകാശവാണി കോഴിക്കോട്.
2: The Real FM 103.6.

രഞ്ജിനി. എല്ലാ പ്രിയപ്പെട്ടവർക്കും രഞ്ജിനിയിലേക്ക് സുസ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഇന്നത്തെ രഞ്ജിനി ആരംഭിക്കുകയാണ്. ഇഷ്ടഗാനങ്ങൾക്കായി ഞങ്ങൾക്ക് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട മൊബൈൽ നമ്പർ പറയാം, 9400024440. ഒരിക്കൽ കൂടി, 9400224440. രഞ്ജിനിയിലെ ആദ്യ ഗാനം കേൾക്കാം. ഗപ്പി എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷ് ആലപിച്ചത്, വിനായക് ശശികുമാറിൻ്റെ രചന, വിഷ്ണു വിജയുടെ സംഗീതം.

കൊണ്ടോട്ടിയിൽ നിന്നും അപ്പു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം, ഭാര്യ പാർവതിക്ക് വേണ്ടി. ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന്, എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം മിഥുനം.

രഞ്ജിനിയിലൂടെ കേൾക്കാം. കക്കോടിയിലുള്ള രാധയുടെ ഇഷ്ടഗാനം വെള്ളം ദ എസൻഷ്യൽ ഡ്രിങ്ക് എന്ന ചിത്രത്തിന് വേണ്ടി ഷഹബാസ് അമൻ പാടിയത്.

പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നു രഞ്ജിനി. രഞ്ജിനിയിലെ അടുത്ത ഗാനം മങ്കമ്പ് ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം ബാബുമോൻ. ഈ ഗാനം ആവശ്യപ്പെടുന്നു കണ്ണൂർ നിന്നും പ്രകാശൻ.

രഞ്ജിനി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി രഞ്ജിനി തുടരുകയാണ്. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട മൊബൈൽ നമ്പർ പറയാം, 9400024440. അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വെള്ളിയൂർ നിന്നും വിധു, ഭിനു, നവജ്യോത് എന്നിവർ. ഈ ഗാനം സ്ഥിതി എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോൻ സംഗീതം നൽകി ആലപിച്ചത്. ഗാനരചന പ്രഭാവർമ്മ.

മേത്തോട്ട് താഴത്തു നിന്നുള്ള ഇന്ദിരയുടെ ഇഷ്ടഗാനം രഞ്ജിനിയിലൂടെ ആസ്വദിക്കാം. കൈതപ്രം വരികൾ എഴുതി യേശുദാസ് പാടിയത്. ചിത്രം ദേശാടനം.

രഞ്ജിനിയിലൂടെ കേൾക്കാം. അടൂം മേനോൻ വരികൾ എഴുതി രതീഷ് വേഗ ഈണമിട്ട് ഉണ്ണിമേനോൻ പാടിയത്. ചിത്രം ബ്യൂട്ടിഫുൾ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഭർത്താവിന് വേണ്ടി, ഭർത്താവ് വിഷ്ണുവിന് വേണ്ടി, ഭാര്യ സന്ധ്യ.

ഇന്നത്തെ രഞ്ജിനിയിലെ അവസാന ഗാനം കേൾക്കാം. ശ്രീമൂലനഗരം വിജയൻ വരികൾ എഴുതി, വിദ്യാധരൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയത്. ചിത്രം എൻ്റെ ഗ്രാമം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഡോക്ടർ കെ ബാബുരാജൻ, ബ്രിജിത കെ പി എന്നിവർ ചേലേമ്പ്ര സ്പിന്നിംഗ് മില്ലിൽ നിന്നും.

ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. രഞ്ജിനിയിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെട്ട് സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം ശുഭരാത്രിയും നേരുന്നു.

0: ए यहाँ हमें जमाना देखे
1: तो
0: आओ चलो कहीं छुप जाए।
1: अच्छा
0: यहाँ